നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 18, 2026 ജൂലൈ 2ാം തീയതി, വ്യാഴാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 33 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം 107.5.

0: 107.5 MHz. Musically yours.
1: News Rainbow.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 24 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനീത കേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ചെറിയ ചികിത്സാ പിഴവ് പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിൽ ആയിരിക്കും ഈ കമ്മിറ്റി. 16th കേരള നിയമസഭ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഈ മാസം 30 വരെ സെൻസസിന്റെ ആദ്യഘട്ടമായി വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും നടക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായികരംഗം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്.
1: News Rainbow.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

പറയുന്ന വാക്കുകളുടെയും വായിക്കുന്ന പുസ്തകങ്ങളുടെയും എണ്ണമല്ല. മോഹങ്ങളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള ചിന്തകളുടെ സ്വാതന്ത്ര്യമാണ് നമ്മെ ജ്ഞാനികളാക്കുന്നത്. ശ്രീബുദ്ധൻ.

മോഹങ്ങളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള ചിന്തകളുടെ സ്വാതന്ത്ര്യമാണ് നമ്മെ ജ്ഞാനികളാക്കുന്നത്. ശ്രീബുദ്ധൻ.

0: ടൈം ചെക്ക് റേഡിയോ ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ സമീകൃതി 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 25 സെക്കൻഡും.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

0: എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുക. നിങ്ങളോട് മോശമായി പെരുമാറുന്നവരോട് പോലും. അത് അവരുടെ നല്ല സ്വഭാവം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ്. നന്മയും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് സുപ്രഭാതം. വെൽക്കം ടു ആർ ഡെയിലി മോർണിംഗ് ഷോ ബെഡ് കോഫി വിത്ത് മീ സുരേഷ് കാഞ്ഞിരക്കാട്ട്. Pleasure in the job puts perfection in the work. ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, അത് നമ്മൾ എത്ര സന്തോഷത്തോടെ ചെയ്യുന്നുവോ അത്രത്തോളം പെർഫെക്റ്റുമാകും. ഒരേ മാവുകൊണ്ടേ രണ്ടുപേര് ദോശ ഉണ്ടാക്കുന്നു എന്നൊന്ന് വിചാരിക്കൂ. ഒരാളുടെ ദോശ നല്ല ഒന്നാം തരം, മറ്റാളുടേത് വലിയ ഗുണമൊന്നുമില്ല. ഓക്കെ, ഇനി ഒരേ വിഭവം ഒരേ റെസിപ്പി വെച്ച് രണ്ടുപേരുണ്ടാക്കുമ്പോഴും ഇത് സംഭവിക്കാം. ഒരാളുടേത് വളരെ ടേസ്റ്റിയും മറ്റേത് അങ്ങനെ അത്ര നിലവാരമൊന്നും ഇല്ലാത്തതും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ ഒരേ ജീവിത സാഹചര്യങ്ങളിൽ വളരുന്ന രണ്ടുപേരിൽ ഒരാൾ വലിയ നിലയിലെത്തുന്നതിനും മറ്റയാൾ എവിടെയും എത്താതെ പോകുന്നതിനും പിന്നിലും എന്തോ ഒരു രഹസ്യം കാണുമല്ലോ. യെസ്, കയ്യിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് നന്നായി ഉപയോഗിക്കാൻ കഴിയണം. അതിന് ആ സംഗതിയിൽ താല്പര്യം വേണം, നല്ല പരിശീലനവും വേണം. ഏത് ചെറിയ കാര്യവും ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കണം. ഒരു താല്പര്യമില്ലാതെ ദോശ ഉണ്ടാക്കിയാലും കറി പ്രിപ്പയർ ചെയ്താലും എന്ത് ചെയ്താലും അതിനൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഏത് കാര്യത്തിനുള്ള ഇൻട്രസ്റ്റും പരിശീലനവും ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ ശ്രമിച്ചും ശീലിച്ചും വളർത്തിയെടുക്കേണ്ടതാണ്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുമ്പോൾ വലിയ പ്രവൃത്തികളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനുള്ള താല്പര്യവും സന്നദ്ധതയും നമ്മളിൽ ഉണ്ടാവും. ക്രേവിംഗ് ഫോർ പെർഫെക്ഷൻ എന്ന് പറയില്ലേ, അങ്ങനെ പൂർണതയ്ക്ക് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമാക്കി എടുക്കണം ആ താല്പര്യങ്ങളെ. തറ തുടച്ച് വൃത്തിയാക്കുമ്പോഴായാലും ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴായാലും ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. ക്ലിയർ? യെസ്, തീർച്ചയായും അത് നന്മകളും വിജയങ്ങളുമേ നമുക്ക് കൊണ്ടുതരൂ. പ്രിയപ്പെട്ടവർക്കൊപ്പം ഇത് ബെഡ് കോഫിയാണ്, 7 മണി വരെ.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: You see a child play, and it is so close to seeing an artist paint. For in play, a child says things without uttering a word. You can see how he solves his problems. You can also see what is wrong. Young children especially have enormous creativity, and whatever is in them rises to the surface in free play. ഒരു കുഞ്ഞ് കളിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് പ്രഗത്ഭനായ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലെയാണെന്ന്. കാരണം ആ കളിക്കിടയിൽ കുട്ടി പുറത്തേക്ക് ഒരു വാക്കും ഉച്ചരിക്കാതെ തന്നെ ധാരാളം സംസാരിക്കുന്നുണ്ട്. അവൻ പ്രശ്നങ്ങളെ പരിഹരിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന തെറ്റുകളും നിങ്ങൾക്ക് മനസ്സിലാകും. ചെറിയ കുട്ടികൾക്ക് വളരെ ബൃഹത്തായ സർഗശക്തിയുണ്ട്. അവരുടെ ഉള്ളിൽ എന്തുണ്ടോ അതെല്ലാം പുറത്തു വരും പരിസരം മറന്നുള്ള അവരുടെ കളികളിൽ. യെസ്, കുട്ടികളിൽ നിന്നും പലതും കണ്ടു പഠിക്കാനുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു മികച്ച വേർഷനാണ് ഇതാ ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന ഫ്രേസ് സൈക്കോളജിയിൽ കൂട്ടിച്ചേർത്ത പ്രസിദ്ധ ജർമ്മൻ അമേരിക്കൻ ചൈൽഡ് സൈക്കോ അനലിസ്റ്റ് എറിക് എറിക്സൺ. തിയറി ഓൺ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ഈ സിദ്ധാന്തം ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഇതുകൂടാതെ മനുഷ്യപ്രകൃതിയിൽ ഈഗോയുടെ പ്രാധാന്യത്തെ വരച്ചു കാണിക്കുന്ന ഈഗോ സൈക്കോളജിയും എറിക്സന്റെ സംഭാവനയാണ്. സൈക്കോളജി സംബന്ധിച്ച് നിരവധി പോപ്പുലർ പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. ഗാന്ധിസ് ട്രൂത്ത് ഓൺ ദി ഒറിജിൻസ് ഓഫ് മിലിറ്റന്റ് നോൺ വയലൻസ്, ഈ പുസ്തകത്തിന് 1970 പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചു. ഓക്കെ, മറ്റ് പ്രധാന പുസ്തകങ്ങളുടെ പേരുകൾ പറയാം. ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി, ഇൻസൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഐഡൻറ്റിറ്റി, യൂത്ത് ആൻഡ് ക്രൈസിസ്, അഡൽട്ട്ഹുഡ്, ദ 20th സെഞ്ചുറി സയൻസസ്, ഇൻ സെർച്ച് ഓഫ് കോമൺ ഗ്രൗണ്ട്, വൈറ്റൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഓൾഡ് ഏജ്. പ്രിയപ്പെട്ടവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യപ്പെട്ടത് ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റിലൂടെയാണ്. നമ്മൾ രണ്ട് പാട്ടുകളിലൂടെ കേൾക്കാൻ പോകുന്നു ഇപ്പോൾ, അതിനുശേഷം തേർഡ് സെഗ്മെന്റ്.
1: ആകാശവാണി FM Rainbow 107.5.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: Think twice before you speak. സംസാരിക്കുന്നതിന് മുൻപ് രണ്ടു വട്ടം ചിന്തിക്കണം. ഈ പരിപാടി ഉണ്ടല്ലോ, സംസാരത്തിന് മുൻപ് മാത്രമല്ല ഏത് പ്രവൃത്തിക്കും, ഏത് തീരുമാനത്തിനും, ഏത് കാഴ്ചപ്പാടിനും നല്ലതാണ്, വേണ്ടതുമാണ്. ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കുക, മറ്റൊരു കോണിൽ കൂടി കാണുക എന്നും പറയാം. ഓക്കെ, ബെഡ് കോഫി പറയാൻ പോകുന്നത് മോട്ടിവേഷണൽ സ്പീക്കർ കെയ്ത്ത് റെഡി പറഞ്ഞ ഒരു സംഭവമാണ് ഇവിടെ ഈ മൂന്നാം ഭാഗത്ത്. ഒരു കനേഡിയൻ എൻ്റർടൈൻമെൻറ് കമ്പനിയുണ്ട്, സിർക്ക് ഡിസോലെ. സർക്കസ് ഓഫ് ദ സൺ, ഇതാണ് ഈ ലോകപ്രശസ്തമായ കമ്പനിയുടെ പേരിൻ്റെ അർത്ഥം, സിർക്ക് ഡിസോലെയുടെ അർത്ഥം. ലോകമെമ്പാടുമുള്ള സർക്കസ് സ്റ്റൈൽസും അക്രോബാറ്റിക്സും ഒക്കെ ചേർത്ത് പ്രത്യേക തീമും സ്റ്റോറി ലൈനും ഒക്കെ ആക്കിയാണ് സിർക്ക് ഡിസോലെയുടെ പ്രശസ്തമായ അവതരണങ്ങൾ. ഈ ഗ്രൂപ്പിൻ്റെ കടുത്ത ആരാധകനായിരുന്നു കെയ്ത്ത് റെഡി. ഇദ്ദേഹം ഉണ്ടല്ലോ സിർക്ക് ഡിസോലെയുടെ പ്രസിദ്ധമായ വെരക്കായ് എന്ന അക്രോബാറ്റിക് ഷോ ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ രണ്ട് പ്രാവശ്യം കണ്ടു. ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ ഇദ്ദേഹവും ഭാര്യയും സ്റ്റേജിൽ നിന്നും 30 വരികൾ, 30 പിറകിലുള്ള സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ പെർഫോം ചെയ്യുന്നവരുടെ എല്ലാം മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഏകദേശമൊക്കെ കാണാൻ കഴിഞ്ഞു. അതുപോലെ അവരുടെ പാഷനേറ്റായ എഫേർട്സ് മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം

0: പിന്നെ സ്റ്റേജ് മുഴുവനായുള്ള ഒരു പാനറമിക് വ്യൂ, വിശാലമായ വൈഡ് ആംഗിൾ കാഴ്ച, അതും കിട്ടി. ഓക്കെ, ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം ഈ ഷോ കണ്ടു വൈഫിനൊപ്പം തന്നെ. ആ സമയം അവരിരുന്നത് സെക്കൻഡ് റോയിലായിരുന്നു, സ്റ്റേജിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം അകലെ. അവിടെ കലാകാരന്മാരെയും അവരുടെ എക്സ്പ്രഷൻസിനെയും കൂടുതൽ മിഴിവോടെ കാണാൻ കഴിഞ്ഞു. ഈ ഒരു ഷോ കഴിഞ്ഞ് തിരികെ പോരുന്ന വഴിക്ക് അവർ ചർച്ച ചെയ്തു ഈ പ്രാവശ്യത്തെ ഷോ ആണോ അതോ കഴിഞ്ഞ തവണത്തേതാണോ കൂടുതൽ എൻജോയ് ചെയ്തതെന്ന്. സെയിം ഷോ ആണല്ലോ, കണ്ടത് രണ്ടും ഒരേ പ്രകടനമാണ്, വേറെക്കായി. അടുത്തിരുന്ന് കണ്ടതാണോ അതോ അല്പം അകലെ ഇരുന്ന് കണ്ടതാണോ കൂടുതൽ ഇഷ്ടമായത്, ഇതായിരുന്നു അവരുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ദൃശ്യവിരുന്നിൻ്റെ കാര്യത്തിൽ രണ്ടും ഒരുപോലെ ആസ്വദിച്ചു എന്നായി രണ്ടുപേരും, രണ്ട് വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ. തുടർന്നു വന്ന ദിവസങ്ങളിൽ കീത്ത് റെഡിക്ക് തോന്നി ഇവർ സിർ ഡുസോലെ കണ്ട രണ്ട് എക്സ്പീരിയൻസസും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ദിവസേന എന്നോണം നേരിടേണ്ടി വരുന്ന പല വെല്ലുവിളികളും തമ്മിൽ സമാനതകൾ ഉണ്ട് എന്ന്. വസ്തുതകളെ ഒറ്റ പ്രാവശ്യം നോക്കിക്കണ്ട് തീരുമാനമെടുക്കൽ, സാഹചര്യങ്ങൾ ആദ്യം തരുന്ന ആ ഒരു ഒറ്റ ഇംപ്രഷൻ വെച്ച് ഒരു പ്രവൃത്തി ചെയ്യൽ, ഇതെല്ലാം എത്രയോ തവണ നമ്മൾ ചെയ്യുന്നു. രണ്ടാമതൊന്ന് ചിന്തിക്കാനോ വിശകലനം ചെയ്യാനോ മെനക്കെടാതെ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു നല്ല പുസ്തകം ആദ്യമായി വായിക്കുകയോ നല്ലൊരു സിനിമ കാണുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലായി എന്നങ്ങ് വിചാരിക്കും. ഇനി കുറച്ചു കാലം കഴിഞ്ഞ് ആ പുസ്തകം വീണ്ടും വായിക്കുന്നു, സിനിമ ഒന്നുകൂടി കാണുന്നു എന്ന് വെച്ചോളൂ. തീർച്ചയായും ആദ്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയ കുറേയേറെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത്തെ വായനയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കാഴ്ചയിൽ മനസ്സിലായി എന്ന് വരാം. ശരിയാണ്, എല്ലാ സംഗതികളിലും ഇങ്ങനെ രണ്ടാമത് അറിയാനും ചിന്തിക്കാനുമുള്ള അവസരം ഉണ്ടായി എന്ന് വരില്ല. എന്നാലും ഒന്ന് മാറി നിന്ന് ഒരു ബിഗർ പിക്ചർ വീക്ഷിച്ച്, വിശാലമായ കാഴ്ചപ്പാടിൽ കണ്ട്, പിന്നെ അടുത്ത് നിന്ന് അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വെരി ഗുഡ്. അതെ, രണ്ട് പ്രാവശ്യം കാണുന്ന പെർസ്പെക്റ്റീവ്സിൻ്റെ വ്യത്യാസങ്ങളിൽ നിന്നും കുറേ കൂടി ബാലൻസ്ഡായ ഒരു തീരുമാനം അല്ലെങ്കിൽ കുറേ കൂടി മികച്ച ഒരു പ്രവൃത്തി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആ കാര്യത്തിൽ. കീത്ത് റെഡി, സിർക്ക് ഡുസോലെ രണ്ട് രീതിയിൽ കണ്ട് ആസ്വദിച്ച കണക്ക്. കേൾക്കുന്നതേ ബിറ്റ് കോഫിയാണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ് കോഫി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒരു വസ്തുവാണ് വിശ്വാസ്യത. വർഷങ്ങൾ വേണ്ടി വന്നേക്കാം അത് പടുത്തുയർത്താൻ, എന്നാൽ തകർന്നടിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ എത്ര ശ്രമിച്ചാലും അത് പഴയ തലത്തിൽ എത്താനും ബുദ്ധിമുട്ടാണ്. അതിനുള്ള അവസരങ്ങളുടെ ലഭ്യതയും കുറവാണ്. എങ്കിലും നഷ്ടപ്പെട്ട വിശ്വാസം പുനഃസ്ഥാപിക്കാനുള്ള നമ്മുടെ കഴിവ് മികച്ചത് തന്നെയാണ്. പറഞ്ഞതുപോലെ അവസരമാണ് വിരളം. അതുകൊണ്ട് എപ്പോഴും നല്ലതെന്താണ്, വിശ്വാസ്യതയിൽ പോറലേൽക്കാതെ നോക്കുക എന്നത് തന്നെയാണ്. ഏത് ബന്ധത്തിൻ്റെയും അടിത്തറ വിശ്വാസം തന്നെയാണെന്ന് പറയണ്ടല്ലോ പ്രത്യേകിച്ച്. ഓക്കെ, പ്രസിഡൻസ് ആയിരുന്ന തോമസ് ജെഫേഴ്സണും ജോൺ ആഡംസും തമ്മിലുള്ള സൗഹൃദമാണ് നമ്മൾ ഇതിന് ഒരു ഉദാഹരണമായിട്ട് ഈ ഭാഗത്ത്, ഈ അവസാന ഭാഗത്ത് പറയുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മുൻപന്തിയിൽ നിന്നവരാണ് ആഡംസും ജെഫേഴ്സണും. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിയുടെയും പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും ഇടവേളയിൽ, അതായത് 1780കളുടെ മധ്യത്തിൽ, ഇരുവരും രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികളായി യൂറോപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും താമസിക്കുന്ന കാലത്ത് അവരുടെ സൗഹൃദം വളരെ സ്ട്രോങ് ആയി. അവരുടെ കുടുംബങ്ങൾ തമ്മിലും വളരെ അടുപ്പത്തിലായി. ജോൺ ആഡംസിൻ്റെ മകൻ ജോൺ ക്വിൻസിക്ക് തോമസ് ജെഫേഴ്സൺ പിതാവിനെ പോലെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആ സുഹൃത്തുക്കൾ ഔദ്യോഗിക കാലാവധി കഴിഞ്ഞ് തിരിച്ച് USAയിലെത്തിയപ്പോൾ, ആശയങ്ങളിലെ വ്യത്യസ്തതകൾ കൊണ്ടാണോ എന്തോ, വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിലാണ് അവർ ഇടം പിടിച്ചത്. ഇതോടെ ആ ഗാഢ സൗഹൃദത്തിൽ വിള്ളൽ വീണു. രാജ്യത്തിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റായി ജോൺ ആഡംസ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ

വോട്ട് നേടിയ രണ്ടാമൻ എന്ന നിലയിൽ എതിർചേരിയിലെ ജെഫേഴ്സൺ വൈസ് പ്രസിഡന്റായി. അന്നത്തെ നിയമവ്യവസ്ഥ അങ്ങനെയായിരുന്നു. മുൻപ് ജോർജ് വാഷിങ്ടൺ പ്രസിഡന്റായിരുന്ന സമയം വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് ആഡംസ്. അന്ന് താൻ വാഷിങ്ടണ് നൽകിയ സഹകരണവും സൗഹൃദവും ജെഫേഴ്സൺ തനിക്ക് തരും എന്ന് ജോൺ ആഡംസ് പ്രതീക്ഷിച്ചു. എന്നാൽ പോകെ പോകെ ജെഫേഴ്സൺ കക്ഷിരാഷ്ട്രീയത്തിന് അടിമയാണെന്നും പഴയ സൗഹൃദത്തിനെ പറ്റി ഒരു തരത്തിലുള്ള ഓർമ്മ പോലും ഇല്ലാത്തവനാണെന്നും ആഡംസിന് തോന്നാൻ തുടങ്ങി. ആഡംസിൻ്റെ പ്രസിഡന്റ് പദം അവസാനിക്കാറായപ്പോഴേക്കും അവരുടെ ആ പഴയ ഗാഢ സൗഹൃദം തികഞ്ഞ വെറുപ്പിനും വിദ്വേഷത്തിനും വഴിമാറി കഴിഞ്ഞിരുന്നു. ഇങ്ങനെ പരസ്പരം അകന്ന് അവർ വർഷങ്ങളോളം കഴിഞ്ഞു. അങ്ങനെയിരിക്കെയാണ് ഇവർ രണ്ടാളുടെയും കോമൺ ഫ്രണ്ടായ ബെഞ്ചമിൻ റഷിന് ചങ്ങാതിമാരെ വീണ്ടും കൂട്ടിയിണക്കണമെന്ന ആഗ്രഹമുണ്ടായത്. ബെഞ്ചമിൻ റഷ് ജോൺ ആഡംസിനോടാണ് ആദ്യം ഇത് പറഞ്ഞത് കേട്ടോ. ന്യൂ ഇയർ അടുക്കുകയാണ്, പുതുവർഷം വരുന്ന സമയം. അപ്പോൾ ജെഫേഴ്സണ് ഒരു ന്യൂ ഇയർ മെസ്സേജെങ്കിലും അയക്കാൻ പറഞ്ഞ് റഷ് പ്രോത്സാഹിപ്പിച്ചു ആഡംസിനെ. കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തമ്മിലുണ്ടായിരുന്ന ആ പഴയ സൗഹൃദത്തിൻ്റെ ഊഷ്മളത മനസ്സിൽ നിറച്ച് ആഡംസ് ജെഫേഴ്സണ് ഒരു ന്യൂ ഇയർ മെസ്സേജ് അയച്ചു. ഇങ്ങനൊന്ന് കിട്ടാൻ കാത്തിരിക്കുന്നത് പോലെയായിരുന്നു അപ്പുറത്ത്. മെസ്സേജ് കിട്ടിയ ഉടൻ ജെഫേഴ്സൺ മറുപടി അയച്ചു. അല്പം കൂടി നീണ്ട ഒരു റിപ്ലൈ ആണ്. ജോൺ, തൻ്റെ മെസ്സേജ് എൻ്റെ ഉള്ളിൽ ഞാൻ എന്നും സൂക്ഷിച്ചിരുന്ന ഹൃദ്യമായ ഓർമ്മകളെ തട്ടിയുണർത്തിയ പോലെയായി. പ്രതിസന്ധികളും അപകടങ്ങളും പിറകെ തന്നെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിനായി, നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഒരു മനസ്സോടെ നിന്ന ആ പഴയ കാലത്തിലേക്ക് ഞാൻ തിരിച്ചുപോയി ജോൺ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ മെസ്സേജ്. ഇതായിരുന്നു ആ മറുപടിയുടെ ചുരുക്കം. വാടിക്കരിഞ്ഞുപോയ സൗഹൃദം വീണ്ടും തളിരിടുകയായിരുന്നു അവർക്കിടയിൽ. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഇടങ്കോലിടാൻ ആരെങ്കിലുമൊക്കെ അവതരിക്കുന്നത് സ്വാഭാവികമാണല്ലോ. ഒരു ചങ്ങാതി ചോദിച്ചു, നിങ്ങളെ ഇത്രയധികം അധിക്ഷേപിച്ച ഒരു മനുഷ്യനുമായി എങ്ങനെ സൗഹൃദത്തിലാകാൻ കഴിഞ്ഞു എന്ന്. ജെഫേഴ്സണ് തന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടായിരുന്നു എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു ജോൺ ആഡംസിൻ്റെ മറുപടി. അദ്ദേഹത്തിന് എന്നും എന്നോട് ഇഷ്ടം തന്നെയായിരുന്നു. രാഷ്ട്രീയപരമായ വിശ്വാസങ്ങളിൽ വൈരുദ്ധ്യമുള്ളതുകൊണ്ടാവാം ഞങ്ങൾ അകന്നത്. അതെന്തോ ആവട്ടെ, മുൻപുണ്ടായിരുന്ന സൗഹൃദത്തിൻ്റെ അടിത്തറ ഞങ്ങളിൽ ഇപ്പോഴുമുണ്ട് എന്ന് തിരിച്ചറിയാൻ അല്പം വൈകിയെന്ന് മാത്രം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വൃദ്ധരാണ്, പുതുജീവിതം അവസാനിപ്പിച്ചവരുമാണ്. ഇനി ഞങ്ങൾ പഴയ സൗഹൃദത്തിലേക്ക് മടങ്ങട്ടെ. യെസ്, തുടർന്ന് 14 വർഷങ്ങൾ അവർ ആ സൗഹൃദത്തിൽ ജീവിച്ചു. അതിലും അത്ഭുതകരമായ സംഗതി, രണ്ട് ചങ്ങാതിമാരും ഒരേ ദിവസമാണ് മരിച്ചത് എന്നതാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 50-ആം വാർഷികത്തിൻ്റെ അന്ന്, 1826 ജൂലൈ 4. യെസ്, ഇവിടെ ഈ രണ്ട് കൂട്ടുകാർക്കിടയിലുമുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടാൻ അവർക്ക് ഒരു അവസരം വന്നു, കോമൺ ഫ്രണ്ടായ ബെഞ്ചമിൻ റഷ് വഴി. പക്ഷേ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല, കിട്ടിയാൽ തന്നെ അത് വർക്കൗട്ട് ആവണമെന്നില്ല. സോ ബെറ്റർ വിശ്വാസ്യത എന്ന സംഗതി ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത് തന്നെയാണ് ഏത് ബന്ധത്തിലായാലും. ഓർമ്മ വയ്ക്കണ്ടേ? യെസ്, സിമ്പിൾ ടു റിമെമ്പർ, പവർഫുൾ ടു ലിവ് ബൈ. ഓക്കെ ഫ്രണ്ട്സ്, ദാറ്റ്സ് എ ഫ്രം ബെറ്റ് കോഫി ടുഡേ. ഇനി നമുക്ക് നാളെ കാണാം ഇവിടെ തന്നെ, സെയിം ടൈം. ഓൾ ഓഫ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്. ആകാശവാണി FM Rainbow 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: പ്രിയരെ, ഇന്നത്തെ പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക്. 8:30 സവാരി ടൈം, രാവിലെ 10 മണിക്ക് പാർട്സ്, 11 മണിക്ക് ചാർട്ട് ബസ്റ്റേഴ്സ്, ഉച്ചയ്ക്ക് 12 മണിക്ക് യുവർ ചോയ്സ്, വൈകിട്ട് 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്, എട്ടു മണിക്ക് കരിയർ കണക്ട്, രാത്രി 10 മണിക്ക് അരികെ, 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകളും കേൾക്കാം.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: നമസ്കാരം, സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. സ്നേഹത്തിന്റെയും സംഗീതത്തിന്റെയും ഓർമ്മകളുടെയും ഈ മനോഹര പ്രഭാതത്തിലെ സ്വാഗതം കൊച്ചിയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കാലം എത്ര മുന്നോട്ട് പോയാലും ചില ഗാനങ്ങൾക്ക് ഒരിക്കലും പ്രായമാകാറില്ല, ശരിയല്ലേ? വർഷങ്ങൾക്കിപ്പുറവും ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സറിയാതെ പല വഴികളിലേക്കും മധുരമുള്ള ഓർമ്മകളിലേക്കും ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളിലേക്കും തിരികെ സഞ്ചരിക്കും. അതാണ് സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമുക്കായി പാട്ടുകൾ എഴുതി സമ്മാനിച്ചിരിക്കുന്നത് പാലായിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് PM ജോസുകുട്ടിയാണ്. സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഈ കത്തിലെ മഷി മങ്ങി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ശ്രോതാവിന്റെ ഈ ഗാനങ്ങളോടുള്ള സ്നേഹത്തിന് ഇന്നും ഒരു മങ്ങലുമില്ല. ഓരോ ഗാനവും ഒരു കാലഘട്ടത്തിന്റെ അടയാളമാണ്, ഓരോ വരികളും ഒരു ജീവിതാനുഭവമാണ്, ഓരോ ഈണവും ഓരോ ശ്രോതാവിൻ്റെയും മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന മധുര സ്മരണകളാണ്. പഴയകാല റേഡിയോയുടെ മാധുര്യവും മലയാള സിനിമാ സംഗീതത്തിൻ്റെ സുവർണകാലവും ഒരു ശ്രോതാവിൻ്റെ ഹൃദയത്തിൽ നിന്നും പിറന്ന ഗാന അഭ്യർത്ഥനകളും ഒത്തുചേരുന്ന ഈ സംഗീത വിരുന്നിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഓർമ്മകളുടെ താളുകൾ മെല്ലെ മറിച്ചുകൊണ്ട് ആ സുവർണകാലത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം. പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ.

വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ. പ്രിയരെ, ചിത്രമേള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ നമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു. ചില മുഖങ്ങൾ ഓർമ്മകളുടെ ആകാശത്ത് മിന്നൽ വെട്ടം പോലെ ഒരു നിമിഷം തെളിഞ്ഞ് അനന്തതയുടെ ഇരുളിലേക്ക് മറഞ്ഞു പോകാറുണ്ട്. ഓർമ്മകളുടെ താഴ്വരകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഗാനം.

സമയം 7 മണി കഴിഞ്ഞ് 9:54 ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും അല്ലേ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനത്തിന് തൊട്ടു മുമ്പായി കേൾപ്പിക്കുന്ന ആ ഗാനം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇതാ ഒരു അവസരം വന്നിരിക്കുകയാണ്. ക്ലൂ തരട്ടെ. 1970 പുറത്തിറങ്ങിയ 3 അക്ഷരമുള്ള ഒരു ചലച്ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഇനി അടുത്ത ക്ലൂ എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ, യേശുദാസ് ടീമിൻ്റെതാണ് ഈ ഗാനം. ഇനി ഒരു സൂചന കൂടി നൽകാം. ഈ ഗാനരംഗത്തിൽ പ്രേം നസീറും കവിയൂർ പൊന്നമ്മയുമാണ് പ്രധാനമായും ഉള്ളത്. എന്നാലും ശ്രോതാക്കൾ, ഓർമ്മകൾ ഉണരട്ടെ, ഉത്തരങ്ങൾ റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിൽ നിറയട്ടെ. അപ്പോൾ വേഗം വേഗമാകട്ടെ, നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം ആരായിരിക്കും ഉത്തരം അയക്കുന്നത് എന്ന്. ആ സമയം അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം നിത്യകന്യക എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടുന്നു.

ഇനിയെത്തുന്നു ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം വെളുത്ത കത്രീന. പൂജയ്ക്ക് വേണ്ടി മാത്രം വിരിയുന്ന ചില പൂവുകൾ അവഗണനയുടെ പൂഴിമണ്ണിൽ വിധിയുടെ കാറ്റടിക്കുമ്പോൾ വീണുപോയേക്കാം. എങ്കിലും അതിൻ്റെ സുഗന്ധം മരിക്കില്ല. പവിത്രതയുടെ സുഗന്ധമാണത്. കാവുകളുടെ നെടുവീർപ്പുകൾ നിത്യനിരാശയിൽ മുങ്ങിപ്പോകുന്ന ഗാനം. പുതിയ കോവിലിൽ പൂജാരി പൂപ്പാലിക ഒരുക്കി കാത്തിരിക്കുമ്പോൾ വിധി ആ പുഷ്പത്തിനെ പൂഴിമണ്ണിലെറിഞ്ഞല്ലോ. എത്ര സങ്കടകരമാണ്.

യേശുദാസും പി സുശീലയും ചേർന്ന് കളഞ്ഞു കിട്ടിയ തങ്കം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. അവിടെ ആ നാട്ടിൻപുറത്തെ ഒരു വൈകുന്നേരം, പ്രണയത്തിന്റെ ആദ്യ മഴ അവിടെ പെയ്യുകയാണ്. കല്യാണ പ്രായമായ പെണ്ണിന്റെ പിറകെ പാട്ടുപാടി ചെല്ലുന്ന കാമുകൾ, അവളുടെ കവിൽപ്പൂവിലെ ചന്ദനത്തിന്റെ പൂമ്പൊടിയും നെറ്റിയിലെ കസ്തൂരി പൂങ്കുറിയും എവിടെ പോയെന്നാണ് അവന്റെ വേവലാതി. യുവഹൃദയങ്ങളുടെ ആദ്യത്തെ പ്രണയസ്വപ്നങ്ങൾ എപ്പോഴും അങ്ങനെയല്ലേ? ഒന്ന് പറഞ്ഞേ നിങ്ങൾ, ശരിയാണോ?

സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റും ദാ 45 സെക്കൻഡുമായിരിക്കുകയാണ്. ഗാനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ദിവസം എൻ്റെയും പ്രിയപ്പെട്ട ഗാനങ്ങൾ ഇതുപോലെ കേട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കുറഞ്ഞത് 20 പാട്ടുകൾ ഉൾപ്പെടുത്തി ഒരു കത്ത് ഇങ്ങോട്ട് വേഗം അയച്ചോളും. ഇനി പറയുന്ന വിലാസത്തിലേക്കാണ് കത്തുകൾ അയക്കേണ്ടത്. വിലാസം: സ്വാഗതം കൊച്ചി റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഈ വിലാസത്തിലേക്ക് അയക്കാം. പിന്നെ ഒരു കാര്യം കൂടി, 1985 വരെ റിലീസ് ചെയ്ത മലയാള സിനിമകളിലെ ഗാനങ്ങൾ മാത്രമേ അയക്കാൻ പാടുള്ളൂ. അതോടൊപ്പം 80നും 85നും ഇടയിലുള്ള പാട്ടുകൾ മാത്രമായി അയക്കരുത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കത്തുകൾ അയക്കാൻ കഴിയാത്തവർക്ക് ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സന്ദേശമായും അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. ഇനി ഇമെയിൽ വഴിയാണ് അയക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കൊരു ഇമെയിൽ വിലാസം കൂടിയുണ്ട്: fmrainbowinbox@gmail.com. ഈ മെയിൽ വിലാസത്തിലേക്ക് ഇമെയിൽ അയച്ചാലും മതി. അപ്പോൾ നിങ്ങളുടെ കത്തുകൾക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ അയച്ചാൽ, കുറേ പേര് ഇങ്ങനെ പരിഭവം പറയാറുണ്ട്, കത്തുകൾ അയച്ചിട്ട് ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു വർഷമായിട്ടും ഇതുവരെയും സ്വാഗതം കൊച്ചി ഒരു കത്ത് നിങ്ങളുടേതായി വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഈ പറഞ്ഞതുപോലെ 20 ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഒരു കത്ത് ഇങ്ങനെ അയച്ചോളൂ. ഒപ്പം ആ കത്തിൽ മുമ്പ് അയച്ച കാര്യവും വിശദങ്ങളും കൂടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കത്തുകൾ പരിഗണിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്വാഗതം കൊച്ചിയിൽ ഞാനൊരു നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലെ അവസാന ഗാനത്തിന് മുമ്പ് പ്ലേ ചെയ്യുന്ന ഗാനം കണ്ടെത്താനായിട്ട് കുറച്ച് സൂചനകൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ആ സൂചനകൾ ഇങ്ങനെയാണ്: '1970s പുറത്തിറങ്ങിയ 3 അക്ഷരമുള്ള ഒരു ചലച്ചിത്രത്തിലെ ഗാനമാണിത്. ഇനി അടുത്ത ക്ലൂ എന്ന് പറയുന്നത്, ശ്രീകുമാരൻ നമ്പി, എം കെ അർജുനൻ, യേശുദാസ് ടീമിൻ്റെ ഗാനമാണിത്. ഇനി ഒരു സൂചന കൂടി പറയാം, ഈ ഗാനരംഗത്തിൽ പ്രേം നസീറും കവിയൂർ പൊന്നമ്മയുമാണ് പ്രധാനമായും ഉള്ളത്. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഗാനം ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞുവെങ്കിൽ വേഗം തന്നെ ഫേസ്ബുക്ക് പേജിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു.

35 സെക്കൻഡ് വായിക്കുകയാണ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ തുടർന്ന് കേൾക്കാം നിത്യഹരിത സുന്ദര ഗാനങ്ങളുമായി എത്തുന്ന സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രി യുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃ നാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരകാ എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2

0: 2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കണം.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. USA ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. USA 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ 2 ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക്

നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്തു നിന്നും വള്ളിച്ചിറ പാറക്കണ്ടത്തിൽ പി എം ജോസ് കുട്ടി അയച്ച ഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സ്വാഗതം കൊച്ചിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഏതായാലും പ്രിയപ്പെട്ട ശ്രോതാവിന്റെ ആ ഒരു കത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട റെയിൻബോ, ഞാൻ ആദ്യമായാണ് കത്ത് എഴുതുന്നത്. ഞാൻ കോട്ടയം ജില്ലയിൽ പാല എന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. അയൽ വീട്ടിൽ പോയി സിനിമ ശബ്ദരേഖ കേൾക്കാൻ പോകുമായിരുന്നു. ഞാനും ചേട്ടനും തമ്മിൽ 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചേട്ടന് 76 വയസ്സായി. ചേട്ടൻ വൈകുന്നേരങ്ങളിൽ വീട്ടിലിരുന്ന് പാട്ട് പാടാറുണ്ട്. അത് കേട്ടാണ് ഞാനും വളർന്നു വന്നത്. അദ്ദേഹം പാടിക്കേട്ടിട്ടുള്ള ചില മനസ്സിൽ പതിഞ്ഞ ഗാനങ്ങൾ ചുവടെ ചേർക്കുന്നു. പി എം ജോസുകുട്ടി, പാറേക്കണ്ടത്തിൽ ഹൗസ്, വള്ളിച്ചിറ പി ഒ, പാല. പ്രിയപ്പെട്ട ശ്രോതാവ്, ഇതാ നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് നേരിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം ജോസുകുട്ടി ചേട്ടാ.
1: നമസ്കാരം.
0: എന്തുണ്ട് പാലയിലെ വിശേഷങ്ങള്?
1: നല്ല കാലാവസ്ഥ, മഴയൊന്നുമില്ല.
0: മഴയൊന്നുമില്ലേ?
1: ആ,
0: കുറച്ച് മഴ ഞങ്ങൾ അങ്ങോട്ടേക്ക് തരാം. ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഇപ്പൊ ഇടയ്ക്കൊക്കെ ആയിട്ട്. ഓക്കെ,
1: അല്പം മഴ കുറവാ.
0: ആ ഹാ, ഓക്കെ. അപ്പൊ ഈ കത്തിൽ കൊറേ നൊസ്റ്റാൾജിയാണ്, പഴയ കൊറേ ഓർമ്മകളാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളതേ. അപ്പൊ ഈ ശബ്ദരേഖയൊക്കെ കേൾക്കാൻ വേണ്ടി അയൽവക്കത്തെ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞില്ലേ? ആ കാലത്ത് കേട്ട സിനിമയുടെ ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏതെങ്കിലും സിനിമയുടെ പേരുകള്? ഏതൊക്കെ സിനിമകളായിരുന്നു
1: അന്ന് ആ സമയത്തൊക്കെ വരുമ്പോ? മിക്കാറും ഈ നല്ല നല്ല സിനിമകൾ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫേമസ് ആയിട്ടുള്ള സിനിമകളൊക്കെ അന്ന് പോയി ഇങ്ങനെ കേൾക്കും. അത് വീക്കെൻഡിൽ ഒരു ദിവസം അല്ലേ മിക്കാറുള്ളൂ. ഞായറാഴ്ചയൊക്കെ ആയിരിക്കും ശബ്ദരേഖ.
0: ഞായറാഴ്ച ഉച്ചക്ക് ആയിരിക്കും.
1: അതെ, ഇപ്പം അങ്ങനെ പോകുന്ന.
0: അപ്പൊ വൈകുന്നേരങ്ങളിൽ ചേട്ടൻ വീട്ടിലിരുന്ന് പാട്ട് പാടാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ ചേട്ടൻ പാടുന്നതും നിങ്ങളിങ്ങനെ കേൾക്കുന്നതും ആ ഒരു വിഷ്വൽ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ ഒരുപാട് സന്തോഷം.
1: അന്നും ഇതുപോലെ നമ്മളെ ടൗണിലേക്ക് പോകുന്നില്ലല്ലോ, നമ്മള് ചെറുപ്പമല്ലേ, വർഷങ്ങൾ മുമ്പല്ലേ. അപ്പൊ അന്നേരം മൂത്തവരല്ലേ വീട്ടിൽ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി വരുന്നത്, അവരിങ്ങനെ വരുന്നു പാട്ട് ഇങ്ങനെ വരുന്നു. അന്ന് റേഡിയോ വളരെ ചുരുക്കമല്ലേ, അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്ക് ഒരു ആകാംക്ഷ. അങ്ങനെ കേട്ടു അതിങ്ങനെ ഫിലിപ്സിന്റെ ഒരു മേജർ എന്നൊക്കെ പറയുന്ന ഒരു സെറ്റ് ആദ്യം വാങ്ങിച്ചു ഓർക്കുന്നു.
0: അപ്പൊ ഇപ്പോഴും ആ റേഡിയോയൊക്കെ ഓർക്കുന്നുണ്ട്. ചേട്ടൻ പാട്ടുകളിന് പാടുമ്പോ ആ പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടി.
1: ഓക്കെ,
0: വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോസുട്ടി ചേട്ടൻ ഈ സമയങ്ങളില്, ഫ്രീ ആയി കിട്ടുന്ന സമയത്ത്?
1: ഇപ്പം ഏകദേശം വിശ്രമ ജീവിതത്തിലാ ഞാനും. ഭാര്യയുണ്ട്, ഭാര്യയുടെ പേര് മോളി, മക്കള് 3 പേരുണ്ട്, ഒരാണ്, 2 പെണ്ണു.
0: ഓക്കെ.
1: ആ മൂത്ത മോള് ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു. 2-ാമത്തെ മോനാണ്, അവൻ ബിടെക് സിയിലാണ്. അവന് അവന്റെ വൈഫ് മരുമോള് BDS ഡെന്റൽ ഡോക്ടറാണ്. ഒരു പേരൻ, 2 പേരക്കുട്ടിയുണ്ട്, മത്തായി, ലൂക്ക.
0: അടിപൊളി, നല്ല പേരൊക്കെയാണ്.
1: പിന്നെ എന്റെ മോള് അവളെ കാനഡയിൽ ജോലി ചെയ്യുന്നു. അവളും ഹസ്ബൻഡിന്റെ പേര് ഡെന്നിസൺ എന്ന് പറയും. അവൾക്ക് ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അവൾക്ക് അന്തോണി എന്നാണ് വിളിക്കുന്നത്. മത്തായി, ലൂക്ക, അന്തോണി, അങ്ങനെ 3 പേര്.
0: 3 പേരുകളാണ്. അപ്പൊ ഈ ചേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ, ചേട്ടന്റെ പേര്

0: എന്താണ് നമ്മുടെ പാട്ടുപാടി തന്നെ ചേട്ടന്റെ പേര്?
1: ചേട്ടന്റെ പേര് പാപ്പച്ചി എന്ന് വിളിക്കുന്നു.
0: ആ
1: പേര് പി എം പാപ്പച്ചി എന്നല്ലേ?
0: ഓക്കെ.
1: ആ
0: നിങ്ങൾ സ്നേഹത്തിൽ പാപ്പച്ചി എന്ന് വിളിക്കണേ?
1: അതെ അതെ.
0: അപ്പൊ എന്റെ പാപ്പച്ചി എന്റെ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞു. ആളിപ്പോ ചിലപ്പോ കേൾക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു പ്രത്യേക അന്വേഷണം കൂടെ പറഞ്ഞിരിക്കുകയാണ്.
1: പാപ്പച്ചി കേട്ടോണ്ടിരിക്കുന്നു.
0: ആ ഉണ്ടല്ലേ. അപ്പൊ ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും.
1: ഞാൻ ചേട്ടന്റെ വീട്ടിലാ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ ഇനിയും ഇതുപോലെ പാട്ടുകളൊക്കെ പാടി തരാനായിട്ട് ചേട്ടനോട് പറയണം.
1: എനിക്കും ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. കാരണം ഈ ചേട്ടൻ ബാഗ് എടുക്കുകയും ചെയ്തു. അതിനകത്ത് അണിയർ എല്ലാ അണിയർ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.
0: ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ സന്തോഷകരമായി പാട്ടൊക്കെ കേട്ട്, ചേട്ടന്റെ പാട്ടൊക്കെ കേട്ട് ഇനിയും ഒരുപാട് വർഷം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാനും എല്ലാവിധ പ്രാർത്ഥനകളും ഈ സമയത്ത് നേരുകയാണ്, ആശംസകളും. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി പാട്ടുകളിലേക്ക് പോവാം. ഓക്കെ. ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞല്ലേ. ഓക്കെ. പി എം ജോസൂട്ടി ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹമാണ് ഇന്ന് നമുക്കായി പാട്ടുകളെല്ലാം എഴുതി അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. ചില പാട്ടുകൾ, ചില ഓർമ്മകൾ നമുക്കിനി വീണ്ടും വീണ്ടും അല്ലെ അതിങ്ങനെ ഓർക്കുമ്പോൾ ആ ഒരു പഴയ കാലത്തിലേക്ക് നമ്മളാണെങ്കിലും അറിയാതെ സഞ്ചരിച്ചു പോകും ഇല്ലേ. പണ്ട് ഈ ടി വി ഒന്നും ഇല്ലാത്ത സമയത്ത് ശബ്ദരേഖയ്ക്ക് വേണ്ടി റേഡിയോയുടെ അടുത്ത് പോയി ഇന്ന് കാത്തിരുന്നതും ആ പാട്ടുകൾ ഇങ്ങനെ കേട്ടതും അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന നല്ല ഓർമ്മകളായിരുന്നു. എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോകാം. യേശുദാസ് പാടിയ വാഴ്വേ മായം എന്ന ചിത്രത്തിലെ ഗാനത്തിലേക്ക്. 7 മണി കഴിഞ്ഞ് 41 മിനിറ്റും 14 സെക്കൻഡും.

ചലനം ചലനം ചലനം ചലനം ചലനം ചലനം.

ചലനം ചലനം ചലനം ചലനം ചലനം.

0: சமத்தின் மயூர சந்தேசம் சலனம் சலனம் சலனம்.
1: വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ വാഴവേ മായം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. സ്വാഗതം കുച്ചിയിൽ, പ്രിയരോടൊപ്പം കൂടെ ജലീൽ. മോഹവും മുക്തിയും എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ ടീം ഒരുക്കിയ ഗാനം യേശുദാസിന്റെ ശബ്ദം. ജീവിതത്തിലെ മോഹങ്ങൾ വസന്തങ്ങളായി വിരിയുമ്പോൾ ഋതുക്കൾ വഴിമറന്നു പോകും. ഒരു കാമുകന്റെ ഗദ്ഗദങ്ങൾ, നിരാശകൾ, സൗന്ദര്യത്തിന്റെ അർത്ഥമില്ലായ്മ തേടുകയാണിവിടെ. സന്തോഷം നിറഞ്ഞ വസന്തകാലം നിരാശ സമ്മാനിക്കുന്ന വർഷകാലത്തിന് വഴിമാറുമ്പോൾ സഹിക്കാനാവുമോ? പുഷ്പതൽപ്പങ്ങൾ പോലും സർപ്പങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന പുൽത്തട്ടാകുമ്പോൾ എങ്ങനെ ഒരു കാമുകൻ ദുഃഖിക്കാതിരിക്കും?

ദുഃഖത്തിന്റെ നിരാശയുടെ തിരകളിൽ നീന്തി തുടിച്ച് തളർന്ന നമുക്ക് ഇതാ ഒരു പ്രണയഗാനം വരുന്നു. യേശുദാസ് നൽകിയ സംഗീതരസത്തിൽ ഇതാ യേശുദാസും ബി വസന്തയും ചേർന്ന് പാടുന്നു ചിത്രം അഴകുള്ള സെലീന.

പ്രപഞ്ചദുഃഖങ്ങളാകെ ഏറ്റുവാങ്ങിയ ഒരു കാമുകൻ. നീർത്തടത്തിലെ ഞാറ്റുവേല പൂക്കളായും നീരൊഴുക്കിലെ നീലക്കുമിളകളായും മാറുന്ന ആ പ്രണയ ഹൃദയങ്ങളുടെ ദുഃഖം ശ്രോതാക്കൾക്ക് ജീവിതത്തിന്റെ ഉൾക്കാഴ്ചകളാണ് പകർന്നു തരുന്നത്. വയലാർ ദേവരാജൻ യേശുദാസ് ടീമിന്റെ മറ്റൊരു ഗാനം, ചിത്രം പഠിച്ച കള്ളൻ.

വളരെ പേഴ്സണലായി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞൊരു സിനിമ നടൻ അല്ലേ, നമുക്കറിയാലേ ഈ പറഞ്ഞതുപോലെ. ഇപ്പോൾ ഞാനും ഒന്ന് പേഴ്സണലായി പറയുകയാണെങ്കിൽ, ഇന്നത്തെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇനി വരുന്നത്. വയലാർ ദേവരാജൻ യേശുദാസ് ടീമിൻ്റെ സുവർണ ഗാനങ്ങളിൽ ഒന്ന്, ഇതാ വരുന്നു ചിത്രം നീലക്കണ്ണുകൾ.

മണവാട്ടി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് എടുത്തത്. ഗാനരചന, വയലാർ സംഗീതം, ജി ദേവരാജൻ. ജീവിതം പലപ്പോഴും ഒരു തീർത്ഥയാത്ര പോലെയാണ്. വഴികളേറെ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ തേടേണ്ടത് സത്യത്തിന്റെ പ്രതീകമായ ഒരു ദൈവ സാന്നിധ്യത്തെയാണ്. കണ്ണീരിനുമപ്പുറം കരുണ ഉണ്ടെന്നും ദുഃഖത്തിനുമപ്പുറം ഉയർപ്പുണ്ടെന്നും ഇരുളിനപ്പുറം വെളിച്ചമുണ്ടെന്നും വിശ്വാസിയിൽ പ്രത്യാശ നിറയ്ക്കുന്ന ഗാനം.

സമയം 8 മണി കഴിഞ്ഞ 6:56 സ്വാഗതം കൊച്ചിയിലെ. നാളത്തെ ഗാനങ്ങൾ ആരാണ് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്നൊരു കാത്തിരിപ്പ് എല്ലാവർക്കും ഉണ്ടാവില്ലേ? പ്രിയരെ, നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചിയിൽ എത്തുന്നത് കോട്ടയം ജില്ലയിലെ ബ്രഹ്മമംഗലം സ്വദേശിയായ ഷാജി ഏനാദി തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, ഒരുപാട് പേരിങ്ങനെ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ചില സൂചനകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു ഗാനം കണ്ടെത്താൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഗാനം ഏതാണെന്ന് പറയാനുള്ള കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഗാനം ഇതാണ്, പ്രവാഹം എന്ന ചിത്രത്തിലെ സ്നേഹത്തിൻ പൊൻവിളക്കേ. ഇതാണ് ശരിയായ ഉത്തരം. ഏറ്റവും ആദ്യം അയച്ചിട്ടുണ്ടായിരുന്നത് NK വിജയൻ കിഴക്കമ്പലം, അദ്ദേഹമാണ് ഏറ്റവും ആദ്യം അയച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് രാജീവൻ TV, റഹിമ ഇബ്രാഹിം, വനജ വേണുഗോപാൽ, PD ജോസഫ്, സേതുരാജ്, വി ജിഷ ജോൺസൺ, വിനീത ഷിബു, സൽമ ജമാലുദ്ദീൻ, രാജേഷ് ബാലൻ, ശ്രീദേവി പ്രിൻസ്, സനൽ മേച്ചേരി വെള്ളാങ്കല്ലൂർ, ഉഷ വാസുദേവൻ, വിജയമ്മ എ പി സിൽവസ്റ്റർ, ബീനാരാജ് ആയിക്കാട്, മാഗി ജോർജ്, സനുജ സിദ്ധാർത്ഥൻ, ഷഹീബ ജെയിൻ, ഐസക് ചാക്കോ, റഹീമ ഇബ്രാഹിം, മേഴ്സി തോമസ്, കുമാരി വിശ്വനാഥ്, അതുപോലെ തന്നെ ഗംഗാധരൻ KC, ലാലി രാജു, സുഭാഷ് പെരുമ്പള. അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഒത്തിരി പേര് കൃത്യമായി ഉത്തരം എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജലീലിൻ്റെ ശബ്ദത്തിന് എന്ത് സംഭവിച്ചു എന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ മാസത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും പനിയടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയെങ്കിലും എൻ്റെ ശബ്ദം അങ്ങോട്ട് പൂർണ്ണമായും ശരിയായിട്ടില്ല. എന്തായാലും ഈ ഒരു ശബ്ദവും നിങ്ങൾ കേട്ട് നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹത്തിനും ആ ഒരു പിന്തുണയ്ക്കും ഒത്തിരി സന്തോഷം. എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് വീണ്ടും പ്രോഗ്രാം കൂടുതൽ നന്നാക്കാനായി ഒരു പ്രചോദനമാകുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഉത്തരം പറഞ്ഞ ആ ഗാനം പ്ലേ ചെയ്യുന്നു. യേശുദാസ് പാടിയ ആ ഒരു ഗാനത്തിലേക്ക്.

കോട്ടയം പാലാ സ്വദേശി പി എം ജോസുകുട്ടി തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. എല്ലാ അഭിനന്ദനങ്ങളും ശ്രോതാവിന് കൈമാറുകയാണ്. സമയം 8:13:13 ഇനി ഒരു ഗാനം കൂടി പൂർണ്ണമായി കേൾപ്പിക്കാൻ കഴിയുമെന്നറിയില്ല, എങ്കിലും ആ ഒരു ഗാനം കൂടി കേൾപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം രക്തപുഷ്പം. പ്രിയരെ, ഇന്നത്തെ സ്വാഗതം കുച്ചിയിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ജലീൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം മറ്റൊരു പ്രോഗ്രാമിലൂടെ.

ജില്ലാ സപ്ലൈ ഓഫീസറാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൊടുപുഴ കട്ടപ്പന മുനിസിപ്പൽ ഏരിയകളിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊതുക് ജന്യ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിദിവസ വേതന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ SSLC യോഗ്യതയുള്ളവരും 18-നും 40-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. തൊടുപുഴ കട്ടപ്പന മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്നവരും മുൻപരിചയമുള്ളവർക്കും മുൻഗണന എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0486-22-33030. അതുപോലെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2 വർഷത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 1 വർഷം. ഈ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി July 6 വരെ നീട്ടി എന്നൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446-32-1018. 9446-32-1018. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 15 സെക്കൻഡും.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് കൊച്ചി. 8 മണി കഴിഞ്ഞ് 37 മിനിറ്റും 42 സെക്കൻഡുമായിരിക്കും. എല്ലാ കൂട്ടുകാരും പതിവ് പോലെ ഈ ഒരു സമയം നമ്മുടെ നേരമല്ലേ, അതെ, യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ, സവാരി ചെയ്യുന്നവരുടെ നേരമാണ്. യെസ് സവാരി ടൈമുമായി ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റേഡിയോ ദോസ്ത്, മൈ നെയിം ഈസ് ജലീൽ. പ്രിയപ്പെട്ട കൂടുകാരെ, പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും യാത്രകൾക്ക് കൂട്ടായി, പാട്ടുകൾക്ക് നിറമായി, വിശേഷങ്ങൾക്ക് ചൂടു പകരാൻ ഇതാ നിങ്ങളുടെ സ്വന്തം സവാരി ടൈമാണ് എത്തിയിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ഒരു പുതിയൊരു തുടക്കമാണ്. അതായത് ജോലിക്ക് പോകുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം സ്കൂളിൽ പോകുന്നവർ, അല്ലെങ്കിൽ കോളേജിലേക്ക് യാത്ര തിരിക്കുന്നവർക്കാണെങ്കിലും, എല്ലാവരും സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മനസ്സുകളും ഇങ്ങനെ നമ്മളിങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു റോഡിൽ. ഇപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്ന സമയത്ത്, ഈ ട്രാഫിക് എന്ന മൂവിയുടെ ആ ഒരു തീം പോലെ തന്നെ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ബ്ലോക്കിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ട്രാഫിക് സിഗ്നൽ കാത്തു കിടക്കുന്ന ഓരോ ആളുകളും എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജോലിക്കാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യത്തിനായിരിക്കും, അതല്ലെങ്കിൽ മറ്റു പല ആവശ്യം, അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ടായിരിക്കും അവിടെയുള്ള ആ ഒരു ആളുകൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള യാത്രയിലായിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം, ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു യാത്രയിലെ രസകരമായ കാര്യങ്ങളും, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, ഇതേക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാം. 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484242801. അപ്പൊ 10 മണി വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും സവാരി ടൈമുമായിട്ട്, നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ കോൾസിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? യെസ്, പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞ് 39 മിനിറ്റും 44 സെക്കൻഡുമായിരിക്കുന്നു. കലി എന്ന മൂവിയിലെ പാട്ടിലേക്ക്.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3 പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ 12:30. പുലർച്ചെ 4:30 രണ്ട് ലെജൻഡ് താരങ്ങൾ കളിക്കളത്തിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ജൂലൈ 3 പുലർച്ചെ 4:30 രാവിലെ 8:30. വീണ്ടും ഒരു യൂറോപ്പ് ആഫ്രിക്ക പോരാട്ടം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ ജൂലൈ 3.

0: ഇതുതന്നെ രാത്രി 11:30 ഓസ്ട്രേലിയ എതിരിടുന്നു. ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച ഈജിപ്തുമായി ഓസ്ട്രിയ വേഴ്സസ് ഈജിപ്ത്.
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: Rainbow FM 107.5. Musically yours.
3: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജി ജലയിൽ. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ഉണ്ട്, 8 സെക്കൻഡും ആയിരിക്കും. അപ്പോൾ നമ്മുടെ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484242801 എന്ന നമ്പറിലേക്ക്. യെസ്, അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളിന് ആരാണ് നോക്കാം. ഹലോ,
4: ഹലോ,
3: നമസ്കാരം, ഇതാരാണ്?
4: നമസ്കാരം, എന്റെ പേര് സിന്ധു.
3: സിന്ധു ചേച്ചി, ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി,
4: ഇപ്പൊ
3: ഓഫീസിലേക്കൊക്കെ പോകുന്ന യാത്രയിലാണോ? ആഹാ, ഇപ്പൊ നടന്നിപ്പോ എവിടെ എത്തി, എത്താറായോ? ആ, ഒരു ദിവസം എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്?
4: അങ്ങനെ പറഞ്ഞാ ഞാൻ രാവിലെ 8:30 ഇവിടെ ഇറങ്ങി കഴിവ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മണപ്പാച്ചിപ്പറമ്പ് വരെ നടക്കണം. മണപ്പാച്ചിപ്പറമ്പിൽ നിന്ന് തിരിച്ച് 10 മണി കഴിയുമ്പോ അവിടെ നിന്ന് ഇറങ്ങിയാൽ 10:20 ആകുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത ഓഫീസിലെത്തും.
3: അതെവിടെയാണ്?
4: അത് സെബാസ്റ്റ്യൻ റോഡ് എന്ന് പറയും, തലൂരിന് കുറച്ച് ഉള്ളിലോട്ട് പോകണം.
3: ഓക്കെ,
4: അവിടെ എത്തും. അപ്പൊ ഇന്ന് ഞാനിപ്പോ വിളിക്കാൻ കാര്യം എന്താണോ, ആദ്യമേ പറയട്ടെ, രാവിലത്തെ പരിപാടി സൂപ്പർ ആയിരുന്നോ.
3: ഒത്തിരി സന്തോഷം.
4: അത് പണ്ട് പ്രാവശ്യം ഒരു മാസം വന്നില്ലേ മലയാളം മാസിന്റെ ഒരു അവതരണമെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാ എംഎ സാഹിത്യമാണോ പോലെ എടുത്തേന്ന് ഡൗട്ട് ഉണ്ടായിട്ട്. രാവിലത്തെ സാഹിത്യമൊക്കെ കേൾക്കുമ്പോ എംഎ സാഹിത്യമാണോന്ന് ഓർക്കും. സൂപ്പർ പരിപാടിയായിരുന്നു. ശബ്ദം കേട്ടപ്പോ ആദ്യം സുപ്രഭാതം കേട്ടപ്പോ ഞാൻ അയ്യോ ഇത് പുതിയ ഒരാളോ, നല്ല കേട്ട് വരുത്തിയുള്ള ശബ്ദമുള്ളാന്ന് കരുതി. പിന്നേനു മോൻ പറഞ്ഞല്ലോ വയ്യാതെ ഹോസ്പിറ്റലായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വിളിച്ചെന്താന്ന് മോനെ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായി, അത് റോഡ് സുരക്ഷയെ പറ്റിയായിരുന്നു.
3: ഓക്കെ,
4: അപ്പൊ അത് സവാരി ടൈമിൽ പറയാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ അതിലേക്ക് പോണത്. അപ്പൊ ഈ പല ആൾക്കാരും ചെയ്യലി മൊബൈലിൽ വെച്ച് പോണതും എല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പൊ അവര് കുറെ ക്ലാസ് പറഞ്ഞു മോനെ, ഡ്രൈവിങ്ങിനെ പറ്റി അറിയാത്ത എനിക്ക് പോലും കുറെ കാര്യങ്ങൾ മനസ്സിലായി. അത്രക്ക് ലളിതമായ രീതിയിലാണ് ആ പിള്ളേർ, പിള്ളേരെ കേട്ടോ സാറുമാര് അവരെടുത്തത്. അപ്പൊ എന്തൊരു എളിയ അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരേ ഇത് നിങ്ങൾ സവാരി ടൈമില് പാട്ടിന്റെ ഇടക്ക് ഓരോ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേണെങ്കിൽ അത് യാത്രക്കാർക്ക് ഒരുപാട് ഗുണമാവില്ലേ?
3: തീർച്ചയായിട്ടും, നമ്മള് ഇത് പറയുന്ന ചില സമയത്ത് ഇത് പറയാറുണ്ട് ഈ പരിപാടിയുടെ ഇടയില്, കാരണം ചില നിയമലംഘനങ്ങളെ കുറിച്ചിട്ടും അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ എല്ലാ ദിവസവും പറയാറില്ല, പക്ഷെ എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ പറയാറുണ്ട്.
4: പറയണത് നല്ലതാണ് മോനെച്ചാല് അവര് പറഞ്ഞ കുറെ അപകടങ്ങള് യൂത്താണ് അത് മൊത്തം മരിച്ചു വെക്കണത് ഭൂരിഭാഗം. ഞങ്ങളുടെ ഇതില് യൂത്ത് കേൾക്കാനുണ്ടായി, ഞങ്ങളെല്ലാം വയസ്സായ 50 യൂത്തുകളെ ഉണ്ടായുള്ളൂ. പിള്ളേരായിരുന്നു ശരിക്കും കേൾക്കേണ്ട ക്ലാസ് ആയിരുന്നു മോനെ അത്.
3: ഓക്കെ, അപ്പൊ കാൽനട യാത്രക്കാര് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ചേച്ചി? കൂടുതൽ നടന്നാണല്ലോ സഞ്ചരിക്കാറ്, അപ്പൊ ആ ക്ലാസ്സിൽ കേട്ടത്.
4: എനിക്ക് ശരിക്കും ഇത് പറയാനുള്ള യോജിപ്പില്ല, ഞാനും മൊബൈലും വെച്ചാണ് നടക്കണത്, റേഡിയോ പാസഞ്ചാണ്. ഞാൻ പിന്നെ കയ്യിൽ വെക്കൂല, ഞാൻ കയ്യിലാണ് വെക്കാറ്. ഞാനിപ്പോ അത് സൈഡിൽ മാറി നിൽക്കണേന്ന്, ഞാനപ്പോ അത് കയ്യിൽ വെച്ചിട്ടാണ് ഇരിക്കണത്. അപ്പൊ ഈ നമ്മൾ റോഡിന് ഓരം ചേർന്ന് നടക്കുമ്പോള് ഉള്ള പല കാര്യങ്ങളും അവര് പറഞ്ഞു. അപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്, ഞാനും നടക്കണത് ഈ റോങ് സൈഡായിരുന്നു. എന്താ വെച്ചാല് എനിക്ക് ഈ വഴി നടക്കണം. അപ്പൊ അതുകൊണ്ട് ഈ പാവക്കുളത്തിന്റെ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്, ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ആ ജംഗ്ഷനാണ്. അപ്പൊ ഞാനും ചെയ്യണത് തെറ്റ് തന്നെയായിരുന്നു, നമുക്ക് കടക്കാനുള്ള സൗകര്യത്തിന് ഞാൻ ഇപ്പുറം പോയിരുന്നു വെച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ അവിടെ നിന്ന ശേഷം അപ്പുറം കടന്നിട്ട് ആ വഴിയെ പോകുന്നു. അവര് ഡ്രൈവർമാർക്ക് ഇപ്പുറത്തെ കാഴ്ച കാണാൻ പറ്റത്തില്ല,

0: കുറച്ചൊക്കെ കാര്യങ്ങൾ എന്ത് തന്നെ
1: കേറിയിട്ടാറിയില്ലെങ്കിലും
0: സാധാരണക്കാരായി നമുക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയാണ് പിള്ളേർ ക്ലാസ് എടുത്തു തന്നത്.
1: നിങ്ങളും
0: പറയുമ്പോ ആ സംഘടനയുടെ പേര് എന്റെ ഓർമ്മയിൽ വന്നില്ല മോനെ.
1: എന്തായാലും ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു നല്ലൊരു മെസ്സേജ് പറഞ്ഞത്. കാരണം പലപ്പോഴും നമ്മള് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, നമ്മള് ഫോളോ ചെയ്യുന്ന ചില എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ. പക്ഷെ ഒരു അപകടം വന്നു കഴിയുമ്പോ ചിലപ്പോ എപ്പോഴും എല്ലാവരും വാഹനം ഓടിക്കുന്നവരായിരിക്കും കുറ്റം പറയാറ്. പക്ഷെ ചിലപ്പോ നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റുള്ളത്.
0: നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് പോലെ. നമ്മളും ഈ ചെവിയിൽ ഫോണും വെച്ചാണ് അമ്മമാരും നടക്കാറുണ്ട്, ചേട്ടന്മാരും എല്ലാവരും നടക്കണത് അങ്ങനെ തന്നെയാണ്. ആർക്കും ടൈമില്ലല്ലോ, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ജീവിതസാഹചര്യം ഓട്ടപ്രദക്ഷിണമാണല്ലോ.
1: അപ്പൊ ഇനി എന്തായാലും സഞ്ചരിക്കുമ്പോ ഫോണ് യൂസ് ചെയ്യണ്ട. നമുക്ക് ഇപ്പൊ 5-10 വൈകിയാലും കുഴപ്പമില്ല.
0: ഏഹ്, ഞാൻ നിങ്ങളോട് വിളിക്കുമ്പോ എപ്പോഴും എവിടെയെങ്കിലും മാറി നിന്നിട്ട് വിളിക്കോളൂ.
1: ഓക്കെ, അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ എന്റെ സൗണ്ട് അടഞ്ഞിരിക്കണെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഓക്കെ, അമ്മമാർക്ക് മനസ്സിലാവുന്ന ഒരു പാട്ട്. ഇതിൽ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു പാട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നാലും നല്ലൊരു പാട്ട്, പ്രത്യേകിച്ചും ഈ ഒരു കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു രാവിലെ കേൾക്കാൻ പറ്റിയ ഒരു പാട്ട്. ഓക്കെ, നമുക്കൊരു മായപ്പൊന്മാൻ. ഓക്കെ, എല്ലാരും അന്വേഷിക്കും. അപ്പൊ നമുക്കൊരു മായ പൊന്മാനോട് കൊണ്ടുവന്നാലും ഇങ്ങോട്ടേക്ക് കുറച്ച് നേരത്തേക്ക്. അപ്പൊ ഇതാ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ ഇനി ഫോൺ സംസാരിക്കരുത് യാത്ര ചെയ്യുന്ന സമയത്ത്. പിന്നെ കറക്റ്റ് ആയിട്ട് നടക്കണം സൈഡ് നോക്കിയിട്ട്. ഓക്കെ ചേച്ചി, അപ്പൊ ഒത്തിരി സന്തോഷം. ബൈ.

സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ഇതാ 46 സെക്കൻഡും വരിക്കുകയാണ്. അപ്പൊ എന്നാലും സവാരി ടൈമിൽ യാത്രയ്ക്ക് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മൾ ലാസ്റ്റ് വിളിച്ച ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ട്രാഫിക് റൂൾസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാലിക്കാതെയാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മൾ ഹെൽമെറ്റ് നിർബന്ധമാക്കിയ ആ ഒരു സമയത്ത്, ആലുവയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞ, അതായത് ആംബുലൻസിന്റെ ഓടിക്കുന്ന ഒരു ഡ്രൈവർ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഹെൽമെറ്റ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് രാത്രി സമയത്ത് ഒരുപാട് ആക്സിഡന്റ്സ് വരുമായിരുന്നു. അപ്പൊ അത് കൂടുതലും തലയ്ക്ക് പരിക്കേറ്റുള്ള അപകടങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹെൽമെറ്റ് നിർബന്ധമാക്കിയതിനു ശേഷം അത്തരത്തിൽ തലയ്ക്ക് പരിക്കേറ്റുള്ള, ടൂ വീലറിൽ സഞ്ചരിച്ച് തലയ്ക്ക് പരിക്കേറ്റുള്ള ആക്സിഡൻസ് ഒരുപാട് കുറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അവിടെ കേൾക്കുമ്പോൾ അതങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം ഹെൽമെറ്റിന്റെ പറഞ്ഞു, അതായത് യാത്ര ചെയ്യുന്ന ഫ്രണ്ടിൽ വാഹനം ഓടിക്കുന്ന ആൾ മാത്രം വെച്ചാൽ മതി എന്നായിരുന്നു. പിന്നീട് അത് പുറകിലിരിക്കുന്ന ആളും കൂടി വെക്കണം എന്നൊരു നിയമം വന്ന സമയത്ത് പലർക്കും അതങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫൈൻ കിട്ടും, അല്ലെങ്കിൽ അത് പെറ്റി അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും എന്ന് കരുതി പേടിച്ചിട്ട് വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതൊരു സ്ഥിരം ശീലമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പൊ ഇപ്പൊ പുറകിലിരിക്കുന്നവരൊക്കെ ഹെൽമെറ്റ് വെക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടൗണിലും അതുപോലുള്ള എവിടെയെങ്കിലൊക്കെ ചെക്കിംഗ് ഉണ്ടാകും എന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ പറഞ്ഞ പോലെ പുറകിലിരിക്കുന്ന ആളുകൾ ഹെൽമെറ്റ് വെക്കുന്നത് നമ്മൾ കാണാറുള്ളൂ. പക്ഷെ ഉള്ള ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ഇത് കാണാറില്ല. അതായത് വാഹനം ഓടിക്കുന്ന ആളുകൾ മാത്രമാണ് ഹെൽമെറ്റ് വെക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ ഇത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ടൂ വീലറിലൊക്കെ അപകടം സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് പറ്റാനുള്ളതും ഏറ്റവും കൂടുതൽ അപകട നിലയിലേക്ക് നമ്മൾ പോകാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഹെൽമെറ്റ് വെക്കാതെ തലക്കേക്കുന്ന ക്ഷതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽമെറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടും. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ ചില ആളുകൾ വെക്കുന്ന ഹെൽമെറ്റ് കണ്ടിട്ട് നമ്മൾ ശരിക്കും പറയാൻ ചിരിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന ഒരു സേഫ്റ്റി ഹെൽമെറ്റ് ഉണ്ട്. അത് മുകളിൽ നിന്ന് എന്തെങ്കിലും താഴേക്ക് വീണുമ്പോൾ നമ്മൾ തലക്ക് പരിക്കേക്കാതിരിക്കുക അവിടെ വെക്കുന്ന ഒരു ഹെൽമെറ്റാണ്. അപ്പോൾ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഹെൽമെറ്റ്, അത് സേഫ്റ്റി ഹെൽമെറ്റ് വെച്ചാൽ ഒരിക്കലും അത് ഹെൽമെറ്റ് ആവില്ല. ഇപ്പോൾ ISA ആ ഒരു മാർക്ക്

നല്ല ഹെൽമെറ്റ് തന്നെ വെക്കണം. കാരണം ചിലപ്പോൾ നമ്മളെ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയാണ്, ചിലപ്പോൾ അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ആ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തല ഈ പറഞ്ഞ അതിൻ്റെ അകത്ത് ജാമായി വരുന്ന കൂടുതൽ അപകടം സംഭവിക്കുന്ന കാര്യങ്ങളിലേക്കും പോകും. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു പിശക്ക് കാണിക്കേണ്ട കാര്യമില്ല. ഈ ഹെൽമെറ്റ് അല്ലെങ്കിൽ ഈ സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത് ഫോളോ അപ്പ് ചെയ്യും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം എന്തായാലും ചേച്ചി വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പലപ്പോഴും നമ്മൾ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന ചിലർക്ക് അതൊരു ബോറിംഗ് ആയിട്ട് തോന്നും, ഇതൊക്കെ നമ്മൾ ഇത്ര കേട്ടേക്കുന്നു ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒന്ന് അത് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഈ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. 9 മണിക്കഴിഞ്ഞ് 6 മിനിറ്റും 24 സെക്കൻഡിലേക്ക് നമ്മൾ കടന്നിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് വിളിക്കാം, നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം നല്ലൊരു പാട്ട് ലൈവായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ചോദിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. എന്നാലും ഈ ഒരു സമയത്ത് കോൾസ് ഒക്കെ കുറച്ച് വരുന്നേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് വിളിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പലരും വിചാരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ നമ്പർ പറയുമ്പോൾ ഇതൊക്കെ വിളിച്ചാൽ കിട്ടുമോ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഇതുവരെയായിട്ട് ഒരു റേഡിയോ പ്രോഗ്രാമിൽ വിളിക്കാത്ത യാത്രയിലായിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ വാഹനമൊക്കെ ഒന്ന് സൈഡ് ഒതുക്കിയിട്ട് ഒന്ന് വിളിച്ചോളും. ഇനി നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജ്, അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ പോലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? യെസ്, കാർത്തികും ശ്രേയ ഘോഷാലും ചേർന്ന് പാടിയ പാട്ടിലേക്ക്. സോങ് ഫ്രം ദ മൂവി സ്പാനിഷ് മസാല.

0: ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. സവാരി ടൈം വിത്ത് മീ ആർജി
1: ജലീൽ.
0: 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ഉണ്ട്, 12 സെക്കൻഡും. 9:12:12 അടിപൊളി നമ്പർ അല്ലേ. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇപ്പൊ ഒരാൾ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
2: ഷാനവാസ്.
0: എവിടെ നിന്ന് വിളിക്കണേ? എറണാകുളം. എറണാകുളം എറണാകുളം നമ്മള് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ അമേരിക്ക എന്ന് പറഞ്ഞാലേ. എറണാകുളത്ത് എവിടെ? പള്ളുരുത്തി. അതങ്ങോട്ട് പറഞ്ഞു, നമ്മള് എറണാകുളം തൊട്ടുണ്ടെങ്കിൽ കുറെ സ്ഥലം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നേ ഷാനവാസെ? ഇന്റീരിയർ വർക്ക്. അപ്പൊ ഇങ്ങനെ വർക്ക് എടുത്തിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ? സ്വന്തം വർക്ക്. അപ്പൊ എങ്ങനെയാണ്, നമ്മളിങ്ങനെ വർക്ക് എടുത്തിട്ട് നമ്മള് ഡിസൈൻ ഒക്കെ വരച്ചു കൊടുക്കും? ഓക്കെ, അപ്പൊ ഇതങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ തന്നെ വർക്കേഴ്സിന് വെച്ചിട്ട് ചെയ്തു കൊടുക്കും? ഓക്കെ. അപ്പൊ ഈ ഇതിപ്പോ ഇന്റീരിയർ ഇപ്പൊ എനിക്കൊന്ന് ഭയങ്കര ആൾക്കാർ ഇങ്ങനെ കൂടുതൽ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമ്മള്
2: ഇന്റീരിയറും ഓട്ടോമേഷനും അങ്ങനെ എല്ലാരും ഒരു പ്രീമിയം സ്റ്റൈലിലോട്ട് വന്നിട്ടിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ വീട് ഓൾറെഡി വെച്ചവരുണ്ടാവും, അപ്പൊ ആ വീട് വെച്ചതില് ഇപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കും?
2: അതിന്റെ റിനോവേഷൻ ചെയ്തിട്ട് അതിന്റെ പ്ലാൻ ഉണ്ടാക്കി അവർക്ക് ചെയ്ത് കൊടുക്കും.
0: ഓക്കെ, അപ്പൊ പുതിയ വീട്ടിൽ മാത്രമല്ല, നമുക്കിപ്പോ ഓൾറെഡി ഉള്ള വീടാണെങ്കിൽ നമുക്ക് ഒരു പുതിയ വീട് ആക്കി മാറ്റാം. ഓക്കെ, അപ്പൊ അതുപോലുള്ള സംഭവങ്ങളാണ് ചെയ്തത്. ഏത് ഭാഗത്താണ് കൂടുതൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്?
2: എനിക്കെല്ലാം ഈ എറണാകുളം ഭാഗത്ത് നിന്ന് പുറത്തുള്ളതാണ്. ഇപ്പൊ വർക്ക് നടക്കുന്നത് കണ്ണൂര് രണ്ടു വർക്ക് പ്രൊജക്ട് ഉണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരമുണ്ട്.
0: ആഹാ, അടിപൊളി.
2: അപ്പൊ മാലയുണ്ട്.
0: കേരളം മൊത്തം അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും.
2: കേരളത്തിന് പുറത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്.
0: ആഹാ, ഓക്കെ. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും.
2: ഇനി പങ്കുമാലിയിലോട്ട് പോകണം. ഇന്നലെ തൃശ്ശൂർ ആയിരുന്നു, ഇനി നാളെ പാലക്കാടാണ്.
0: അപ്പൊ എങ്ങനെയാണ് ഷാനവാസൻ ഒറ്റയ്ക്ക് സഞ്ചരി പോവും, അല്ലെങ്കിൽ വേറെ? ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്?
2: ഞാനിപ്പോ ഒരു 15 വർഷമായി.
0: 15 വർഷം. അപ്പോ ആ തുടക്കത്തില് ഉള്ളതിനേക്കാൾ
2: മാത്രമല്ല, MEP ഉണ്ട്.
0: അതെന്താ സംഭവം?
2: നമ്മള് ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, ഓട്ടോമേഷൻ, നെറ്റ്വർക്ക്, സെക്യൂരിറ്റി സിസ്റ്റം, അലാറം, അതെല്ലാം കൂടി ചെയ്യുന്നുണ്ട്.
0: ഓ, ഇനിയിപ്പോ ഇല്ലാത്ത പരിപാടി ഇല്ല. അപ്പൊ ഒരു വീട് പണിയണെങ്കിൽ നേരെ ഫസ്റ്റ് ഷാനവാസിനെ ഒന്ന് കണ്ടാ മതി.
2: ഒരു 2002 ശേഷം തുടങ്ങിയതാണ്. ഇന്റീരിയർ തുടങ്ങിയിട്ട് ഒരു 10 വർഷം കൂടെ ആണുള്ളത്.
0: ഓക്കെ, എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി യാത്ര?
2: പള്ളി ലുലുമാളുടെ ഫ്രണ്ടിൽ സിഗ്നലിൽ കിടക്കണേ.
0: സിഗ്നലിൽ അവിടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഇപ്പൊ അവിടെ പള്ളുരുത്തിന്ന് വന്നപ്പോ എവിടെയെങ്കിലും ഒക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നോ?
2: പള്ളുരുത്തി വൈറ്റ് ലൈൻ ചെറുതായിട്ട് കിട്ടി.
0: ഇനിയിപ്പോ എനിക്കൊന്ന് കളമശ്ശേരിയിൽ ചെറുതായിട്ടുണ്ടാവും, പിന്നെ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ അവിടെ ഉണ്ടാവും. ഓക്കെ, എന്നാലും ബ്ലോക്കിലാണെങ്കിൽ പാട്ടൊക്കെ കേട്ടാണ് യാത്ര.
2: ഞാൻ എപ്പോഴും FM കൂള്. FM ആകുമ്പോ നമുക്ക് പല ചാനലിലും ഓരോ ഇതേപോലുള്ള അറിവുകളും കാര്യങ്ങളുമായിട്ട് വന്നിട്ടിരിക്കും. അപ്പൊ ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ടൈം ഫ്രീ ആയിട്ട് പോണെന്നുണ്ടെങ്കിൽ ഈ നമ്പർ പെട്ടെന്ന് കേൾക്കുമ്പോ അതിനകത്തോട്ട് കോൾ ചെയ്യും.
0: ഓക്കെ, അപ്പൊ എന്നാലും ഒത്തിരി സന്തോഷം. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടേ?
2: നമുക്ക് പാണ്ടിപ്പടയിലെ ഒരു പാട്ടുണ്ടല്ലോ, അറിയാതെ ഇഷ്ടമായെന്നുള്ളത്.
0: ആ പാട്ടാണ് ഇഷ്ടം? എന്താണ് ആ പാട്ടിനോട് ഒരു പ്രത്യേക?
2: അങ്ങനെയല്ല, അത് പണ്ടോട്ട് ഒരു ഇങ്ങനെയുള്ള നല്ല ഇഷ്ടമാണ് ആ പാട്ട്.
0: ഓക്കെ, വേറെ വീട്ടിലാരൊക്കെയാണ് അത് പറഞ്ഞില്ലല്ലോ?
2: വീട്ടിലെ വൈഫ്, കുട്ടികള്.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് എനിക്ക് വന്ന് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് വൈഫിന് വേണ്ടി കൊടുത്താലോ? ഓക്കെ, വൈഫിനൊപ്പം ഒരുമിച്ചൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള പാട്ടൊക്കെ വെച്ച് കേൾക്കാറുണ്ടോ?
2: ഞാൻ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക്
0: ഒരുമിച്ച് പോകും ഈ പാട്ട് തൂക്കില്ല. എന്തായാലും ആള് കേൾക്കുന്നുണ്ടെങ്കിൽ

0: വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു പാട്ടാണിത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട് സ്പെഷ്യലായിട്ട്. വൈഫിന്റെ പേരെന്ന് പറഞ്ഞേ? റഹമത് നിസയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ഷാനവാസ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് ഇതാ വരുന്നേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞോളൂ ഒരു പാട്ട് ഇതിങ്ങനെ റെയിൻബോ കൂടി പോകുന്നുണ്ടെന്ന്.
1: ഓക്കെ,
0: എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം ഈ പാട്ടിൽ ഇട്ടത് കൂടി പറഞ്ഞോളൂ.
1: ഓക്കെ,
0: ബൈ.

ചില പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം എന്നോട് തോന്നുന്നില്ല. ഈ പാട്ടിൽ ഒരു ആളോട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലാണ് എന്റെ വരികൾ എഴുതിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് നമുക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്, പക്ഷെ ആ സമയത്ത് ഇപ്പൊ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നവരൊക്കെയാണ് ഇതിന്റെ വരികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓട്ടോഗ്രാഫിലും അല്ലെങ്കിൽ ചില ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില വരികളാണ് ഈ പാട്ടിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ എന്നാലും ആ പാട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ വിളിച്ച ഷാനവാസാണ്.

0: വൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണി കഴിഞ്ഞ് 20 മിനിറ്റും 48 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് ഷൈൻ എന്നാണ്.
0: ഷൈൻ, ഓക്കെ. ഷൈൻ്റെ സ്ഥലം എവിടെയാണ്?
1: ഞാൻ വിളിക്കുന്നത് എടപ്പള്ളി, എറണാകുളം എടപ്പള്ളി.
0: ഓക്കെ, എടപ്പള്ളി. ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാൻ ഓഫീസിലോട്ട് പോകുന്നു.
0: ആണോ?
1: പോകുന്ന വഴി ഞാൻ അങ്ങനെ റേഡിയോ
0: കേട്ടിട്ടാണ് പോകാറല്ലേ.
1: യെസ്.
0: എന്നിട്ട് കേട്ടപ്പോ എന്ത് തോന്നി നമ്മുടെ പ്രോഗ്രാം?
1: ഓ, നല്ല ഉത്സാഹം, നല്ല ഉത്സാഹം, നല്ല നല്ല മൈൻഡ് ബ്ലോയിങ്.
0: ഓക്കെ, അപ്പൊ എവിടെയാണ് ഓഫീസ്? എവിടെയാണ്
1: ഓഫീസ്? എം ജി റോഡിലാണ്. ഐ എം ട്രാവലിംഗ് ഫ്രം ചെറായി ടു ഇത് എടപ്പള്ളിയാണ് എന്റെ ആക്ച്വൽ വീട്. ഐ എം നോട്ട് സ്റ്റേയിങ് അറ്റ് ചെറായി.
0: ചെറായി. അപ്പൊ ചെറായി എന്ന് വരുമ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈക്കോർട്ട് വഴി അങ്ങനെയല്ല വരാ?
1: ഹൈക്കോർട്ട് വഴി വേണം പോകാനായി.
0: ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും വരുമ്പോ കൂടുതലും ബ്ലോക്ക് കാണുന്ന ആ ഭാഗത്ത് എവിടെയാണ്? ഗോശ്രീപാലത്തിന്റെ അവിടെ ഒക്കെ ഉണ്ടാവാറുണ്ട് ബ്ലോക്ക്?
1: ഹൈക്കോർട്ടിന്റെ ഭാഗത്ത് നല്ല ബ്ലോക്ക് ആയിരിക്കും ഒന്നും പറയാൻ, ഭയങ്കര ബ്ലോക്ക്.
0: ഓക്കെ. അപ്പോ കാറായതുകൊണ്ട്,
1: കാറുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ എഫ് എം ആണ് നമ്മളിപ്പോ നയിച്ചോണ്ട് പോകുന്നത്.
0: അപ്പൊ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, ആ ഒരു ബോറിംഗ് ഒന്നും ഇല്ല?
1: ബോറിംഗ് ഒന്നും ഇല്ല. പിന്നെ നിങ്ങളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോ നമ്മൾക്ക് ഒരു എനർജി കിട്ടുമല്ലോ.
0: ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ എത്ര മണിക്ക് കേറണം ജോലിക്ക്?
1: എന്റെ ഒരു ബിഫോർ 10
0: തുടങ്ങുന്നു. എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി?
1: ഇപ്പൊ ഞാനിപ്പോ വൈപ്പിന് എത്തിക്കൊണ്ടിരിക്കണോളു.
0: ആ ഓക്കെ, വൈപ്പിന് എത്തണുള്ളൂ. ഓ, ഇനിയാണ് ബ്ലോക്കിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും
1: ഇതില് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കൂടെ നമ്മളും അതിന്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് തോന്നുന്നു.
0: ആ ഓക്കെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു പ്രോഗ്രാം എനിക്കൊന്ന് റേഡിയോ ചരിത്രത്തിൽ എനിക്കൊന്ന് മലയാളത്തിൽ വേറെ ഒരു റേഡിയോ ചാനലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ യാത്രയിലുള്ളവരുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പാട്ട് ഈ സമയത്ത് കൊടുക്കാന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഷൈൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ഷൈൻ ആ വരുന്ന വഴിയിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഈ ഒരു ദിവസത്തിന്റെ മഴയുണ്ടോ ഇപ്പോ?
1: ഇല്ലില്ല, ഇന്നിപ്പോ അത്യാവശ്യം നല്ല വെയിലുണ്ട്.
0: ആ ഓക്കെ. രാവിലെ ഇവിടെ നമ്മള് കാക്കനാടൊക്കെ 6:30 ആ സമയത്തൊക്കെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട്.
1: മഴ കഴിഞ്ഞ പോലെ ഉണ്ട്, ഇപ്പൊ അത്യാവശ്യം റോഡിലൊക്കെ വെള്ളം ഉണ്ടെന്നാലും.
0: ആ ഓക്കെ. അപ്പോ ഷൈനെ ഏത് പാട്ടായിരുന്നു കേൾക്കാൻ ആഗ്രഹിക്കുന്നേ?
1: എനിക്ക് ചിത്രത്തിലെ പാട്ട്.
0: ഓക്കെ, ആർക്കാണ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ ഡെഡിക്കേഷൻ ഒന്നുമില്ല, എന്റെ ഫാമിലിക്ക് തന്നെ ഇരുന്നോട്ട്.
0: ഓക്കെ, തീർച്ചയായിട്ടും. എന്ത് സ്ഥാപനത്തിലാണ്, എവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ വർക്കിംഗ് ഇൻ HDFC ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസിൽ. ഞാൻ ക്ലെയിംസ് ഡിപ്പാർട്ട്മെന്റിലാണ്.
0: ഹെൽത്ത് ക്ലെയിം ഡിപ്പാർട്ട്മെന്റിലാണോ?
1: മോട്ടോർ ക്ലെയിംസ് മാനേജർ.
0: മോട്ടോർ ആണല്ലേ. ഓക്കെ. അപ്പൊ ഇപ്പൊ ശരിക്കും ഇൻഷുറൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഹെൽത്ത് ആണെങ്കിലും ഇപ്പൊ വാഹനമാണെങ്കിലും പുതിയ വാഹനം കെടുക്കുന്നവർ പലരും. എനിക്കിപ്പോ അടുത്തടുത്ത് ഒരു സംഭവിച്ചു, അതായത് നമ്മളിപ്പോ ഒരു ടൂ വീലർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ടൂ വീലർ എടുക്കുമ്പോൾ 5 വർഷത്തേക്ക് നമുക്കിപ്പോ കിട്ടൂലോ മറ്റേ തേർഡ് പാർട്ടി? അപ്പൊ നമ്മൾ ഈ ഫുൾ കവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചിലപ്പോ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഉണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കും. ആ വിട്ടുപോകും. അപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ സമയത്താണ് എനിക്ക് തോന്നുന്നു നല്ലൊരു എമൗണ്ട് അതിന് കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് വിചാരിക്കുന്നത് ശരിക്കും പുതിയ വണ്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ കവർ ഇൻഷുറൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, മാക്സിമം കിട്ടുന്ന അവരുടെ അവിടെ.
1: സെയിം പോളിസി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
0: അതെ അതെ അതെ. ഓക്കെ. അപ്പോ ഇപ്പൊ ശരിക്കും ഇൻഷുറൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിക്കൊണ്ടിരിക്കും ഇപ്പൊ എല്ലാ വിഭാഗത്തിലാണെങ്കിലും അല്ലേ?
1: യെസ് യെസ്. പിന്നെ എല്ലാ വിഭാഗത്തിലും, പ്രത്യേകിച്ച് ഹെൽത്ത്. ഹെൽത്ത് ആണ് ഇപ്പൊ എല്ലാവർക്കും കൺസേൺഡ്. ഹെൽത്ത് ആണ്.
0: അതെ അതെ. ഒരു കുടുംബത്തിന്റെ മൊത്തത്തിൽ ഒരു അടിത്തറ തന്നെ ചിലപ്പോ ഇളകി പോകും എന്തെങ്കിലും ഒരു അസുഖം വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ.
1: ഉറപ്പായിട്ടും.
0: ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം ഷൈൻ ബ്രോക്കിനെ സംസാരിക്കാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ എല്ലാ എന്തോ ജോലിയുടെ ആ ഒരു ഭാരമൊക്കെ ഒഴിവായി കൂൾ മൈൻഡിൽ ഇതുപോലെ എപ്പോഴും റിലാക്സ് ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാനൊരു ആശംസ കൂടി നൽകുന്നു.
1: താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: എന്ത് രസമല്ലേ, ഇങ്ങനെയുള്ള പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുന്ന നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ. 9 മണി കഴിഞ്ഞ് 28 മിനിറ്റും 28 സെക്കൻഡും ആയിരിക്കും സവാരി ടൈം ആണ് കൂടെ ഉള്ളത്. ഇറ്റ്സ് മീ ആർ ജി ജലീൽ. പലപ്പോഴും നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെയിറ്റിംഗ് നമുക്ക് ഒട്ടും ബോറടി ആയിട്ട് മാറാറില്ല. അപ്പോൾ ഈ ബ്ലോക്കിലാണെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാവുന്നൊരു സന്തോഷമുള്ള കാര്യമാണ്. പലപ്പോഴും പലരും പറയുന്നത് പരസ്യങ്ങളൊക്കെ കേട്ടിട്ട് ബോറടി ഉണ്ടാവുന്നു, പക്ഷെ നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് സോങ്സ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പ്രോഗ്രാംസാണ് മൊത്തത്തിൽ റെയിൻബോയുടെ ഇപ്പോൾ ഒരു പുതിയ ഒരു രീതി നോക്കുകയാണെങ്കിൽ എല്ലാ ഒട്ടുമിക്ക പ്രോഗ്രാംസും നമ്മളൊരു 90% പ്രോഗ്രാംസും ശ്രോതാക്കളുമായി ഇന്ററാക്ട് ചെയ്തുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ തന്നെ തുടരുക, ഇനി ചാനലൊന്നും മാറ്റേണ്ട കാര്യമില്ല. കാരണം പാട്ടുകൾ ഏറ്റവും കൂടുതലാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ, റെയിൻബോ FM കൊച്ചി 107.5. ഈ സമയത്ത് യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറാണ്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: സുന്ദരേഷാണ്.
0: സുന്ദരേഷേട്ടാ, എവിടുന്ന് വിളിക്കണേ?
1: മുണ്ടമ്പേലി.
0: ഓക്കെ, ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാനിപ്പോ എടപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
0: ആഹാ, നല്ല തിരക്കുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ അല്ലേ? അത് മാത്രല്ല, അവിടെ ഇപ്പൊ അവിടെ ഒരു പുതിയതായിട്ട് ഒരു വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് ആ എനിക്ക് ആ മാളിന്റെ അടുത്തുള്ള എനിക്ക് തോന്നുന്നു അധികം താമസിയാതെ അതും കൂടി വർക്കായി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ട്രാഫിക്കിന്റെ അവിടെ കുറയുമെന്നാണ് ഒരു പ്രതീക്ഷ. ഞാനും ഈ ഭാഗത്തൂടെ സ്ഥിരം രാവിലെ പോകുന്ന ആളാണ്. അപ്പോ ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ എടപ്പള്ളി ബൈപ്പാസിന്റെ അവിടെയുള്ള മാളിന്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ അടുത്ത മാളിന്റെ അങ്ങോട്ട് പോണ ആ ഭാഗത്തൊക്കെ രാവിലെ ഭയങ്കര
1: ബ്ലോക്കായിരിക്കും.
0: ആ അതെ അതെ അതെ, അവിടെ നല്ല തിരക്കായിരിക്കും. ആ അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോ സ്ഥിരം, പക്ഷെ ഒരു ഇതുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ പാലാരോട്ടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ എടപ്പള്ളി ടോളിൽ നിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ പൈപ്പ് ലൈൻ റോഡ് വഴി പോവുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, നേരെ നമുക്ക് പാലാരോട്ടത്തിൽ നിന്ന് ചാടാൻ പറ്റും. അങ്ങനെ ഒരു വഴി കൂടി ഉണ്ട്,
1: സിഗ്നൽ ഒക്കെ ഉണ്ടല്ലോ. ആ

0: ആ അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ ഈ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഒഴിവായി പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പോ എടപ്പള്ളി നിന്ന് പാലാരോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയാം എടപ്പള്ളി ടോൾ ഉണ്ടല്ലോ, ടോൾ ബസ് സ്റ്റോപ്പ്, അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നമ്മളെ മരോട്ടിച്ചോട് വഴി നേരെ പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് പൈപ്പ് ലൈൻ റോഡിൽ ചാടാൻ പറ്റും. അവിടെ നിന്ന് സ്ട്രെയിറ്റ് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടാവും, ഒരു 1 കിലോമീറ്റർ ഒക്കെ കൂടുതലുണ്ടാവും, പക്ഷെ പെട്ടെന്ന് എത്താൻ കഴിയും. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തോളൂ. അതെ അതെ, എപ്പോഴും നമ്മൾ മറന്നുപോകും, ചിലപ്പോ നമ്മൾ സ്ഥിരം പോണോണ്ടേ നമ്മൾ ആ വഴി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എടപ്പള്ളി പോകാനായിട്ട് കാര്യം?
1: ആ എടപ്പള്ളി എനിക്കിപ്പോ സോളാറിന്റെ ബിസിനസ് ആണ്.
0: ആഹാ, അടിപൊളി.
1: കസ്റ്റമറെ കാണാനുണ്ടാവും.
0: ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളിങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന, അതാണോ ചേട്ടന്റെ ജോലി?
1: അതെ, ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് ഇതിന്റെ ആവശ്യകതകൾ പിന്നെ ലാഭങ്ങള് അതൊക്കെ പറഞ്ഞ് ഈ ഫീൽഡിലേക്ക്
0: കൊണ്ടുവരണം. അപ്പൊ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്.
1: അതെ,
0: ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഈ സോളാറിന്റെ ഫീൽഡിലേക്ക് വന്നിട്ട്? എത്ര
1: വർഷമായി? 2 കൊല്ലത്തോളായി.
0: 2 വർഷത്തോളായി അല്ലേ. ഓക്കെ, അപ്പോ ശരിക്കും ഈ സമയത്ത് നമുക്ക് എടുക്കാം. നമുക്കിപ്പോ സബ്സിഡി ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല ഇത്.
1: മാർക്ക് 30 വരെ ഉള്ളൂ, അതായത് 278 ദിവസം കൂടെ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ അതിന് മുമ്പ് വെക്കാനായിട്ട്
1: സബ്സിഡി പോകും.
0: ഓക്കെ, അപ്പൊ ഈ സബ്സിഡി ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതൊരു നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം വെച്ചാല് നമ്മുടെ യൂസേജും ഇനി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്.
1: അത് മാത്രല്ല, നമുക്ക് വേറെ ഗുണങ്ങളാ ഉള്ളത്. അതായത് ഇപ്പൊ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചു, അല്ലെ ഒരു AC മേടിച്ചു, അഡീഷണൽ എക്സ്പെൻസസ് മുഴുവൻ 0.
0: അതെ അതെ, എനിക്കറിയാം, എനിക്കറിയാം. ഞാന്
1: പെട്രോൾ അടിച്ചിട്ട്
0: ഞാന് 2 വർഷത്തോളമായി എന്റെ വീട്ടിൽ ഞാൻ സോളാർ വെച്ചിട്ട്. ഇപ്പൊ എനിക്കൊരു 2-വീലറുണ്ട്, ഒരു 3-വീലറുണ്ട്, രണ്ടും EV ആണ്. ഇനി അടുത്തൊരു 4-വീലറിന് ആഗ്രഹമുണ്ട്. അതുകൂടി ആയിക്കഴിഞ്ഞാൽ മൊത്തത്തില് പെട്രോളിനോട് ഗുഡ് ബൈ പറയാം. അതെ അതെ, അറിയാം. നമുക്കിപ്പോ വാറന്റി ഒക്കെ കൂടുതൽ തരുന്നുണ്ടല്ലോ മിക്ക കമ്പനികളും, അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങൾ കുറവ്. ഓക്കെ, എന്നാൽ ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഞാൻ മലയാളം പാട്ടുകളാണ് കേൾക്കാറ് സാധാരണ.
0: എന്നാലും ഇപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഇപ്പൊ ഞാനൊരു യോദ്ധായിലെ ഒരു
0: പാട്ടാണ് വേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ ആ പാട്ട് തന്നെ കേൾക്കാം. നമ്മുടെ യേശുദാസും MG ശ്രീകുമാറും മത്സരിച്ച് പാടിയ പാട്ടല്ലേ.
1: അതെ അതെ,
0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മള് ജഗദീഷ് ശ്രീകുമാറിനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും അദ്ദേഹത്തെ. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്തായാലും യാത്ര ഒരു ഹാപ്പി ജേർണി വിഷ് ചെയ്യുന്നു. ഇനിയും ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടട്ടെ, സംസാരിക്കുന്നവരൊക്കെ എടുക്കാനായിട്ടുള്ള താല്പര്യം വരട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആ പാട്ടിനെ വെക്കാട്ടോ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞല്ലേ. ഓക്കെ ബൈ. ആ പാട്ട് വരുന്നതേ.

ഒങ്ങറ്റം അടി പറയാൻ അവതയിടാൻ മടയണിയറ്റത്തരമൊരു ജഗമുഖ മനസ്സിന് വേ മടിയിന് വേ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ കൊടിയ മറുതെ ചെറുതേ പോടാ പോയി ചെലവിന് ചെല്ലറവരവിന് ചെറുതെ.

0: ഒൻപത് മണി കഴിഞ്ഞ് 37:49 ഇത് സവാരി ടൈമാണ്. യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്ന തത്സമയ ഫോൺ പരിപാടിയിൽ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? ഷിബിൻ. എവിടെ സ്ഥലം?
1: ആലുവ.
0: ആലുവ. ഓക്കെ. ആലുവ നിന്ന് ഇപ്പൊ എങ്ങോട്ടൊക്കെ യാത്ര?
1: ഞാനൊന്ന് പാലക്കാട് പോകും.
0: പാലക്കാട്. എങ്ങനെയുണ്ട് ആലുവെന്ന് ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകുമ്പോ ട്രാഫിക് ഒക്കെ? ജോലിയുടെ ഭാഗത്താണ് അല്ലോ? ഭാഗമാണ്. ഓക്കെ. ട്രാഫിക് ഒക്കെ എങ്ങനെയുണ്ട്?
1: ട്രാഫിക് കുറവാണ്. ഞാൻ ഇന്നത്തെ ദിവസം ട്രാഫിക് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: ഓക്കെ.
1: ഇവിടെ ആലുവ നിന്നോട്
0: പോകുന്നു. ഇപ്പൊ എവിടെ എത്തി?
1: ഇപ്പോ പുതുക്കാട്.
0: പുതുക്കാട്. ഓക്കെ. ആ ഭാഗത്തൊന്നും അല്ലേ, ആമ്പല്ലൂർ ഭാഗത്ത്. അവിടെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് കുറച്ച് സ്ഥലത്ത് എന്തോ ഇത് ഉണ്ടാവാറുണ്ട് രാവിലെ ചില ദിവസങ്ങൾ. ഉണ്ടാവാതിരിക്കട്ടെ, നമ്മളെപ്പോഴും പോകുമ്പോ ആഗ്രഹിക്കുന്ന അതാണല്ലോ. ഓക്കെ. എന്താണ് വർക്ക്? എന്താണ്? ഓക്കെ. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി സംസാരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് അത് എടുക്കാന്നുള്ള അല്ലേ. എന്താണ് ഇപ്പൊ എത്ര വർഷം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: 15 വർഷമായി.
0: അപ്പൊ നേരത്തോട്ട് ഇത് തന്നെയായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലായിരുന്നു? ഓക്കെ. അപ്പൊ സംസാരിച്ച് തഴമ്പിച്ചിട്ടുണ്ടാവും അല്ലേ.
1: ഓക്കെ.
0: ഓക്കെ. ഇപ്പൊ മെഡിക്കൽ, അതെ അതെ, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ സെയിൽ കിട്ടും. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ സെയിൽ ആവുന്നത് എന്ത് മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ? എന്താണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡിമാൻഡ് വരുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സ്? ഒരുപാടുണ്ടല്ലോ. എന്തായാലും കൂടുതൽ സെയിൽ വരുന്നത് പെട്ടെന്ന് പറയാൻ പറ്റൂല.
1: ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിവിഷൻസ്, അതായത് നമ്മുടെ ന്യൂറോ സർജറി, ഗൈനിക്, ഓർത്തോ, അങ്ങനെയൊക്കെ ഓരോന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറെ
0: സാധനങ്ങളുണ്ട്.
1: ഇപ്പൊ സർജറി ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ
0: ഉണ്ട്.
1: എല്ലാം ഈക്വലിയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെറിയ മുട്ടിച്ചു നമ്മുടെ മീരിൽ പോലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്.
0: ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി സംസാരിച്ച് അവരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ പോകേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അവർ കണ്ടിന്യൂസ് അവിടെ നമുക്ക് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കില്ലേ?
1: ആവശ്യമുണ്ടെങ്കിൽ പോകണം. നമ്മുടെ ഒരു ആണ്.

0: ഓക്കെ. പണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ ഉള്ള സമയത്ത് മെഡിക്കൽ റെപ്പർമാർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമായിരുന്നു ഡോക്ടർമാർസിന്, കോംപ്ലിമെന്റ് ആയിട്ടേ. ഇപ്പോഴും ഉണ്ടോ അത്?
1: ഇപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ കുറവാണ്. ഗിഫ്റ്റ് ആയിട്ടൊന്നുമില്ല അവർക്ക്. ഇപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ജേണൽസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതിനെ കുറിച്ച് സപ്പോർട്ട്
0: ചെയ്യുന്നതുള്ളൂ.
1: പിന്നെ ഈ ഫാർമ കമ്പനീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, സാമ്പിൾസ് ഒക്കെ അങ്ങനെ കൊടുക്കാൻ.
0: അങ്ങനെ പരിപാടിയില്ല, അതിപ്പോ മാറി. ഞാൻ എനിക്ക് കുറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഇവരെയും കൊണ്ടുപോകുമ്പോ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ മാറിയില്ല, ഇപ്പൊ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാര്യമില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കുന്നത്, നമ്മുടെ പ്രോഗ്രാമിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ആ, മുത്തേ മുത്തേ എന്നുള്ള പാട്ടല്ലേ. എന്തെങ്കിലും ഡെഡിക്കേഷൻ, ആർക്കെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി ജേർണി ഞാൻ വിഷ് ചെയ്യാണ്. ഇത് ആ പാട്ട് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. ഓക്കെ ബൈ. ഓക്കെ ബൈ.

0: യെസ്, അങ്ങനെ കൽക്കണ്ട മലയിലൊക്കെ കയറിതാ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. 9 മണി കഴിഞ്ഞ 55 മിനിറ്റും 15 സെക്കൻഡും ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, ആ ഞാൻ അജയ് ഘോഷ് ആണ്.
0: അജയ് ഘോഷ്, എവിടെ സ്ഥലം?
1: പെരിഞ്ഞനം. പെരിഞ്ഞനം.
0: ഓക്കെ, പെരിഞ്ഞനം, അത് നമ്മുടെ തൃശ്ശൂര് അവിടെ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നെന്താണ് യാത്ര? എങ്ങോട്ടേക്കാണ്? കടയിലേക്ക് പോവാണ്?
1: ഇല്ല, ഞാനിപ്പോ കടയിലേക്ക്
0: പോവാണ്. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോ ഗസ്റ്റ് എവിടെ ഉള്ള ആളാണ്?

0: ആള് കണ്ണൂരുള്ള ആളാണ്.
1: ആളെന്റെ
0: മകളുടെ കൂട്ടുകാരിയാണ്.
1: ഓക്കെ, അപ്പോ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നോ?
0: ആ, ഇന്നലെ വന്നാണ് തിരിച്ചു പോവുകയും ചെയ്യും.
1: ഓക്കെ,
0: ആള് ഇതിനു മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മോളെ പഠിക്കുമ്പോൾ മോളൊപ്പം പഠിച്ചിരുന്നാണ്.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
0: എനിക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് വെച്ച് തന്നാ മതി.
1: ഓക്കെ,
0: ഋതുവിന് വേണ്ടിട്ട് ഞാനിത് ഡെലിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, മോളുടെ ഫ്രണ്ടിന് വേണ്ടിട്ട്. അപ്പൊ വീട്ടിൽ വന്നപ്പോ ഒരു പാട്ടൊക്കെ കേൾപ്പിക്കാന്ന് വിചാരിച്ചല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും സമയക്കുറവുകൊണ്ടാണ് ഞാൻ നേരെ പാട്ടിലേക്ക് പോകുന്നത്. 9:56 നമ്മുടെ പ്രോഗ്രാം അതിന്റെ പല ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നല്ലൊരു പാട്ട് തരാം. ഫ്രണ്ടിന്റെ പേരെന്താണ്? മോളുടെ ഫ്രണ്ടിന്റെ പേരെന്താണ്?
0: ഋതു.
1: അപ്പൊ ഋതു കേൾക്കുന്നതിന് ഋതുവിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഋതുവിന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നല്ലൊരു പാട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും കണ്ണൂരൊക്കെ ആയതുകൊണ്ട് തന്നെ ഉറപ്പായി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പാട്ട്. ഓക്കെ, അപ്പൊ ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം വിളിച്ചേലെ. ഓക്കെ, ബൈ.

0: ഫ്രീയുടെ ഈ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ സവാരി ടൈം ദാ ഇവിടെ പൂർണ്ണമാവുകയാണ്. കുറെ പേര് വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഈ ഒരു പാട്ട് സമ്മാനിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും തൽക്കാലത്തേക്ക് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും റെയിൻബോ എഫ് എം കൊച്ചിയിൽ മറ്റൊരു പ്രോഗ്രാമിലൂടെ കേട്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, വിത്ത് ലവ് ഫ്രം ജലീൽ, സൈനിങ് ഓഫ്.
1: Rainbow FM Kochi 107.5 Nilakka Patta Piriyatta Kootu.

0: 107.5 MHz, musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്തെ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ വിശ്വാസത്തിന്റെ അംബാസിഡർമാരാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ 78-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പശ്ചിമബംഗാൾ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി ജഗന്നാഥ് ചതോപാധ്യായ, സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദീപക് ബർമൻ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്താണ് നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ് വിപുലീകരണം, ഫണ്ട് വിഹിതം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ജനറൽ ദ്വിവേദി രാജിവെച്ചിരുന്നുവെന്നും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറിയെന്നുമാണ് പാക് പ്രചാരണം. സെയിൽ ന്യൂയോർക്ക്, സെയിൽ ബോസ്റ്റൺ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ INS സുദർശിനി ഇന്നലെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. സമ്പന്നമായ സമുദ്ര പൈതൃകവും സമുദ്രയാത്രയുടെ കാലാതീതമായ ചൈതന്യവുമാണ് INS സുദർശിനി ന്യൂയോർക്കിലേക്ക് യാത്ര ആരംഭിച്ചതെന്ന് നാവികസേന സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. AIADMKയിലെ രണ്ട് മുൻ മന്ത്രിമാർ കൂടി TVKയിൽ ചേരും. അണ്ണ DMK മുൻ മന്ത്രിമാരായ ഡോ സി വിജയഭാസ്കർ, MR വിജയഭാസ്കർ എന്നിവരാണ് തമിഴക വെട്രി കഴകത്തിൽ ചേരുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി 11 മുതൽ രാവിലെ 6 വരെ സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്കച്ച് വരെ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMR ഇരുദിശകളിലേക്കും വാഹന ഗതാഗതം റോഡിന്റെ ഒരു വശത്ത് മാത്രമായിരിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ മുക്കം മേഖലാ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി മലപ്പുറം തിരുനാവായിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെ നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

ഗുഡ് മോർണിംഗ് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, അപ്പോ ജലീലിന്റെ കയ്യിൽ നിന്ന് ബാറ്റണൊക്കെ വാങ്ങി ഞാൻ എത്തിക്കഴിഞ്ഞു നിങ്ങളോടൊപ്പം. ഇനി അങ്ങോട്ട് പാർട്ടിസിപ്പുമായിട്ട് കൂടെ കൂടുന്നു ഞാൻ RJ ജ്വൽ. അപ്പൊ എന്റെ ശബ്ദവും ജലീലിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ മഴയും നമ്മുടെ വെയിലും ചെറിയ മഞ്ഞും അതെല്ലാം നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എല്ലാവരെയും എന്ന് മനസ്സിലായി കാണുമല്ലോ. എന്റെ ശബ്ദത്തിന് ഒരു കിച്ച് കിച്ചുണ്ട്, ഇടയ്ക്ക് ഒരു പൊട്ടലും ചീറ്റലും ഒരു ചുമയൊക്കെ വരും. ജലീലിന്റെ ശബ്ദം അടഞ്ഞായിരുന്നു ഇന്ന് തന്നെ. അപ്പൊ ജ്വലിന്റെയും ജലീലിന്റെയും എല്ലാവരുടെയും ശബ്ദത്തിന് ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളോടൊക്കെയാണ് ഇന്ന് നമ്മൾ തുടക്കം. പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ട് വാട്സപ്പിന്റെ സമയമാണ്. നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വരുന്ന സമയം കൂടിയാണ്. യെസ്, അപ്പോ ഇനിയും മെസ്സേജിലേക്ക് പോലെ അധികം വാചകം അടിക്കേണ്ട ജ്വലേ എന്ന് പറയുന്നുണ്ടാവും. എന്തായാലും ഓരോ ദിവസവും ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. ജൂൺ ദാ കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് പോയിട്ട് ജൂലൈ 2 നമ്മൾ എത്തിക്കഴിഞ്ഞു. എന്തായാലും തിരക്കുകളൊക്കെ കഴിഞ്ഞ്, സ്കൂളിലെയും ഓഫീസുകളിലേക്ക് തിരക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥമായെങ്കിൽ, ഇന്ന് ആദ്യമൊക്കെയാണ് ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറീസ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അഭിനന്ദനം അറിയിക്കണമെങ്കിൽ, പിന്നെ എന്തെങ്കിലും ഒരു വിഷസ് അറിയിക്കണമെങ്കിൽ ഒക്കെ ദാ വേഗം മെസ്സേജ് അയച്ചോ വാട്സപ്പിലേക്ക്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത് ദാ ഈ നമ്പറിലേക്കാണ് കേട്ടോ. 8547341475 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ. എന്നിട്ട് ദാ 11 മണി വരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി 11 മണി വരെ ആകാൻ നോക്കിയിട്ടുണ്ടോ, വേഗം ഇങ്ങ് പോരട്ടെ. അപ്പൊ മെസ്സേജുകൾ എന്നാ 1 by 1 നമുക്കങ്ങ് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് മെസ്സേജ് 10 മണിയുടെ മെസ്സേജിലേക്ക് ഞാനങ്ങ് പോവാണ് കേട്ടോ. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന ബീന രാജ

ഐക്കാർഡാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ് ഞാൻ അഭിമന്യു സിനിമയിലെ രാമായണക്കാറ്റ് എന്ന ഗാനം എല്ലാവർക്കുമായിട്ട് വെച്ച് തരണം. ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേച്ചി, നെക്സ്റ്റ് മെസ്സേജ്. എന്നും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂട്ടുകൂടാതിരിക്കുന്നത് എങ്ങനെ? നിങ്ങളോടൊപ്പം. ഓ ശരി, പാട്ടൊന്നും ചോദിക്കുന്നില്ലാത്തോ കേൾക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സരോജയാണ് പുത്തൻകുരിശ്. സന്തോഷം ചേച്ചി കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. മാഗി ജോർജ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആരൊരാൾ കുളിർ മഴയിൽ, പട്ടാള മൂവിയിലെ സോങ് ആണ്, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന മൂവിയിലെ സോങ്. മഴ കൊണ്ട് മാത്രം നല്ല പാട്ടുകളാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ആനി ബിജു കൊരട്ടിയിൽ നിന്ന് എനിക്ക് ചിത്ര മൂവിയിലെ ഈറൻ മേഘം പൂവും കൊണ്ടേ. എന്ന പാട്ടുകളല്ലേ, എല്ലാവരുടെയും സെലക്ഷൻ കൊള്ളാം കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ്, ഞാൻ വിജി ഇടക്കൊച്ചിയിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? മനസ്സിനക്കരെ എന്ന സിനിമയിലെ തങ്കത്തിങ്കൾ വാനിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് വേണ്ടത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, ഇതാ നമ്മുടെ സോണിക മോഹൻ എന്നത്തെയും പോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ എന്താ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് അതിഭീകര കാമുകനിലെ പാട്ടൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ June 17 മൈ മദറിൻ്റെ ബ്രദർ പാസ്ഡ് എവേ, 2 years ആയി. ആൻഡ് മൈ ക്യാറ്റ് പാസ് എവേ, 2 years ആയി. ദാറ്റ് ഡേ അല്ലേ ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് റിമെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അതൊക്കെ ഓർക്കുന്നു അല്ലേ. എന്തായാലും ഞങ്ങളെയും മനസ്സിൽ ഓർക്കുന്നു ഇവരെയും. പിന്നെ ദാ ടുഡേ പ്ലേ ചെയ്യോ നല്ലൊരു പാട്ട്. ബട്ട് നോ പ്ലേ. ഓക്കെ, പാട്ട് പ്ലേ ചെയ്യുന്നില്ല എന്നുള്ള ഒരു സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോണിക. ഏ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സോണിയയ്ക്ക് പാട്ട് വെച്ച് തന്നാണല്ലോ, അങ്ങനെ പറയലില്ല കേട്ടോ. ഇതാ നമ്മുടെ ഭായ് ചേട്ടന്മാർ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹീരാമണി വർമ്മും കൂട്ടുകാരുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹായ് ജലീൽ, ഹായ് ജ്വൽ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷഹീബ. ഒരുപാട് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ഗാനം ആവശ്യപ്പെടുന്നത് വെച്ച് തരുമോ? പ്രതീക്ഷയോടെ. ഇതാണ് ഗാനം, ബാസിഗർ ഓ ബാസിഗർ ഫിലിമിൻ്റെ പേര് ഇത് തന്നെയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാട്ടുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. ഒപ്പം മെസ്സേജ് അയച്ചോളൂ 8547341405. സ്റ്റേ ട്യൂൺഡ് 107.5 FM റെയിൻബോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ആയിട്ട് പാർട്ടിസിപ്പിന്റെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ ആർ.ജെ. ജ്വൽ. മെസ്സേജ് അയക്കേണ്ടത് 8547341075 ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ഇതാണ് നമ്മുടെ റെയിൻബോയുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാലാണ് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ആ പാട്ടുകൾ കേൾക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. എന്നിട്ട് നമ്മുടേതാ ഈ ഒരു സമയം എന്ന് പറയുന്നത് 10 മണി എന്ന് പറയുന്ന സമയം വാട്സപ്പിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ആവശ്യപ്പെടാം, ഡെഡിക്കേഷൻസ് എല്ലാം പറയാനുള്ള സമയമാണ്. നേരായ മെസ്സേജിലേക്ക് പോയാലോ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. എനിക്കൊരു സോങ് വേണം കേട്ടോ, കുളിരിനോ കൂട്ടിനോ ഇൻ ഹരിഹർ നഗർ എന്ന മൂവിയിലെ സോങ് ആണ്. സഫ്ന റിസ്വാൻ നോർത്ത് പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റ് ഓൾ ഫാമിലി മെമ്പേഴ്സ്, റെയിൻബോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, താങ്ക് യു, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഭായ് ചേട്ടന്മാർ തന്നെയാണ്. കുറേ അതൊരു വലിയ മെസ്സേജാണ് കേട്ടോ. മേരാ ഗാവ് മേരാ ദേശ് എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൈ റേഡിയോ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ വലിയ മെസ്സേജാണ്. ഇത് മുഴുവൻ ഞാൻ വായിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് തപ്പി പറക്കേണ്ടി വരുമോ? അതുകൊണ്ട് അത്രയില്ല, ഇത്രയേ ഉള്ളൂ. എന്തായാലും കേൾക്കുന്നുണ്ടാവല്ലോ. ഹായ് ഹായ് ഹായ് ഹായ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, എന്താണ് വിശേഷം ജ്വൽ, അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖം, പക്ഷേ ഒരു ചെറിയ കിച്ച് കിച്ച് പനി, ജലദോഷം, ചുമ അതൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം ശബ്ദമൊക്കെ കണ്ടില്ലേ, ഇന്ന് വേറൊരു സ്റ്റൈല് ശബ്ദമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് തുമ്പോളിക്കടപ്പുറം ഫിലിമിലെ ഓളങ്ങളെ ഓടങ്ങളെ എന്ന് തുടങ്ങുന്ന ചിത്രപാടിയ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാളയിൽ നിന്ന് ഷീജ ബാനു ആണ് ചിത്ര ചേച്ചിയുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന. എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിക്കുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ. പാട്ടെന്നൊക്കെ ഈ മലയാളത്തിൽ എഴുതിയിരുന്ന വേറെന്തോ പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. മംഗ്ലീഷിൽ എഴുതുമ്പോഴേ ഇച്ചിരി പണിയാണ്, കുഴപ്പമില്ല, നമുക്കെല്ലാം ശരിയാക്കാം. മൂവി പുന്നകി മന്നൻ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന. വൻമേഘം എന്ന് തുടങ്ങുന്ന സോങ് ആണ്. സിമി ഫിജി ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പെരുമ്പടപ്പ് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ജിഷ ജോൺസൺ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇന്ന് എം ജി ശ്രീനിവാസൻ സാറിൻ്റെ ഓർമ്മദിനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. സ്മരണാഞ്ജലി ആയിട്ട് ഒരു പാട്ട് വെക്കണം കേട്ടോ. സോങ് അകലെയാണെങ്കിലും, അകലെയാണെങ്കിലും നീ എനിക്കെപ്പോഴും അരികിലുണ്ടായിരുന്നു. വേണ്ട, പാട്ടുണ്ട്, ഇന്ന് തൊണ്ട ശരിയല്ലാത്തതുകൊണ്ട് പാട്ട് ഒട്ടും വരില്ല. പോട്ടെ, എന്നാൽ ഈ പാട്ടിങ്ങനെ വായിക്കുമ്പോഴേക്കും നമുക്ക് പാടാൻ തോന്നും അല്ലേ. അത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തായാലും പ്രജ മൂവിയിലെ സോങ് ആണ്. MG+MG+ ലാലേട്ടൻ കോംബോയിലെ ഈ ഒരു പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, വെക്കണം കേട്ടോ. ലാസ്റ്റ് വെനസ്ഡേ, ഇന്നലെ അല്ല, ലാസ്റ്റ് വീക്കിലാണ് ഒരു പാട്ട് കിട്ടിയത്. ഇന്ന് വെച്ച് തരുമോ ഈ പാട്ടോ, അല്ലെങ്കിൽ സൂര്യകിരീടം വീണുടഞ്ഞു ദേവാസുരം എന്ന മൂവിയിലെ പാട്ടായാലും മതി. ആദ്യത്തെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേച്ചി. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഡിയേഴ്സ്, ഞാൻ അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നും എനിക്ക് തേന്മാവിൻ കൊമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലെ കള്ളി കള്ളി കള്ളി കള്ളിപ്പൂങ്കുയിലെ ആ പാട്ടല്ലേ ചോദിച്ചേക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ ജുവലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ്

മെസ്സേജ്. ഇന്ന് എന്റെ സഹോദരന്റെ മകൻ ശ്രാവണിന്റെ, ഞങ്ങളുടെ തേജുവിന്റെ 7th ബർത്ത്ഡേ ആണ്. മോന് വേണ്ടിയിട്ട് ഒരു സോങ് തരണെ, കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സവിതയാണ്, സവിത സുരാജ് പൂച്ചാക്കലിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആഹാ, എല്ലാ തവണയും പാട്ടൊക്കെ ചോദിക്കുന്ന ആള്, ഇന്ന് പാട്ടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഓക്കെ, എന്തായാലും നല്ലൊരു പാട്ട് മോന് വേണ്ടി തരുന്നതായിരിക്കും. ഒപ്പം ശ്രാവണിന് ഞങ്ങളുടെ എല്ലാവരുടെയും മക ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഒരു ഹായ് മാത്രമേ വന്നിട്ടുള്ളൂ, മെസ്സേജ് പുറകെ വരുമായിരിക്കും അല്ലേ. പിന്നെ ഒരു മെസ്സേജ് വന്നത് ആരാണ്, ആ എം ജി ആർ എന്ന എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. 16 വർഷം അദ്ദേഹത്തിന് ആദരവർപ്പിച്ചുകൊണ്ട് ഞാറ്റുവേല കിളിയെ എന്ന മിഥുനത്തിലെ ഗാനം വെച്ച് തരുമോ എന്ന് ബിജു വൈറ്റിലിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഒപ്പം നമ്മളുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പാട്ടുകളുടെ സൃഷ്ടാവും കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് നമുക്കൊരു സ്മരണാഞ്ജലി മനസ്സുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺ.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയി കഴിഞ്ഞല്ലേ തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, ഇവിടെ വരെ എത്തി. അതാണ് അതിൻ്റെ ഒരു സ്പീഡ്. ജീവിതം ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ആ സ്പീഡ് കുറച്ച് മെസ്സേജൊക്കെ അയച്ചിരിക്കുന്നത് നമുക്ക് നോക്കാമല്ലേ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഇന്തോ വൈക്കത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അല്ലിയാമ്പൽ പൂവേ, ചിത്രം ദാദാ സാഹിബ് എന്ന മൂവിയിലെ സോങ് ആണ്. ഡെഡിക്കേഷൻ ടു ഓൾ ഡിയർ ആർജേസിന് വേണ്ടിയിട്ടാണ്. ഓ താങ്ക് യു ഡിയർ, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ് മെസ്സേജ് കളമശ്ശേരി ക്യുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. കുറേ ദിവസമായി പാട്ട് വെച്ച് തന്നിട്ട് ഇന്ന് പാട്ട് വെച്ച് തരുമെന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് താരം വാൽക്കണ്ണാടി നോക്കി കേളി എന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ സുമാ രാജേന്ദ്രനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കോതമംഗലത്ത് തൃക്കാരിയൂരിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കഴിയുന്ന എനിക്ക് തിളക്കം എന്ന ചിത്രത്തിലെ നീയൊരു പുഴയായി എന്ന സോങ് തരുമോ? ഞാൻ കുറേ ദിവസമായി മെസ്സേജ് അയക്കാറില്ല, പാട്ട് തരാറും ഇല്ല എന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ സങ്കടം പറയുന്നത് അല്ലേ? നമ്മൾ മാക്സിമം പാട്ട് വെച്ച് തരും, പാട്ട് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്, ഇതുവരെ പാട്ട് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. എന്നാലും എല്ലാവരുടെയും മെസ്സേജൊക്കെ വായിച്ച് മാക്സിമം പാട്ട് വെച്ച് തരാനായിട്ട് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണ്. വനജ കടമ്പഴിപ്പുറം ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരാമോ? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, പാട്ട് വെച്ച് തരാലോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പ്രകാശ് എന്നാണ്. എൻ്റെ പേര് ഇന്ദു, ആലുവയിലാണ് വീട്. എനിക്ക് പ്രമദവനം വീണ്ടും എന്ന പാട്ട് വെച്ച് തരുമോ? എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. കണ്ണൻ കാഞ്ഞിരുമറ്റം മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് റെയിൻബോ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പൊന്മേഘമേ ശലഭങ്ങളിൽ സോപാനം എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൻ കാഞ്ഞിരുമറ്റമാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് മഴവിൽ കൂടാരം സോങ് ചിങ്കാരക്കൊമ്പത്തെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പാട്ടാണ്. എൻ്റെ പ്രിയ ആർ ബി കൂട്ടുകാർക്ക്, റെയിൻബോ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിസ ഹസനാണ് പള്ളുരുത്തിയിൽ നിന്ന് നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു മെസ്സേജാണ് കേട്ടോ. ഞാൻ പെരുമ്പാവൂർ കീഴിലത്ത് നിന്ന് സിന്ധുവാണ്. ഇന്നിവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. അവിടെ മഴയുണ്ടോ? ആഹാ, ഇവിടെ നല്ല മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മഴ തോർന്ന് മാനം തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന്. അതിനാൽ മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം എന്ന പാട്ട് സോങ് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? സോങ് ഏത് സിനിമയിലെയാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല, അതുകൊണ്ടാണ് ഫിലിമിൻ്റെ പേര് പറയാതെ ക്ഷമിക്കണേ. ഈ ഒരു സോങ് എൻ്റെ മക്കൾക്കും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും പിന്നെ ആർജേസിനുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ദിവസം എല്ലാവർക്കും നല്ല നന്മകൾ നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, സന്തോഷം. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സരിതയാണ്. കടവന്ത്രയിൽ നിന്നാണ്. മേ ഹൂന എന്ന സോങ് ആണ് വേണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നഫീസ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എനിക്ക് മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന കുറേ കൂട്ടുകാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം. 8537341045 ഈ ഒരു മെസ്സേജ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ഒപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ, അതെല്ലാം സഹിതം മെസ്സേജ് അയച്ചാൽ മതി. കൂടെ ഉണ്ട് വാട്സപ്പുമായിട്ട് ഞാൻ ആർ ജി ജ്വൽ. നെക്സ്റ്റ് സോങ് വരുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന മൂവിയിലെ സോങ് ആണ്. സോ സ്റ്റേ ട്യൂൺ.

പോക്കിരി രാജ മൂവിയിലെ ഈ ഒരു പാട്ട് ചോദിച്ചത് ആരാന്നറിയോ? മാഞ്ഞാലിയിൽ നിന്നും ഇന്ദിര ശശികുമാറാണ് ഈ മെസ്സേജ് അയച്ചത്. എപ്പോഴും മെസ്സേജ് മാത്രം വായിക്കും, പാട്ട് തരാറില്ല എന്ന് പറയുന്ന ആ പരാതിക്കൊരു ശുഭം വരുത്തിക്കൊണ്ട് നമ്മളിതാ പാട്ടിട്ടിരിക്കുന്നു. കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മെസ്സേജ് വായിച്ചില്ല, പാട്ട് കിട്ടിയില്ല എന്ന് പരാതി പറയരുത് കേട്ടോ. അപ്പം എന്തായാലും എന്താ വെച്ച് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോവാല്ലേ. ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജെങ്കിലും വായിക്കണമല്ലോ. നമുക്കറിയാം, ഒരു മണിക്കൂറും കൊണ്ട് ഒരു പാട്ടൊക്കെ ഇട്ട് വരുന്നതിന് ഒരു ഒരു പരിധിയില്ലേ. എന്നാലും മാക്സിമം പാട്ടുകളും എല്ലാം ഉൾപ്പെടുത്തുകയാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, സെൽവിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും എനിക്കൊരു പാട്ട് വേണം. ഉയരേ എന്ന സിനിമയിലെ നീ മുക്കിലോ എന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ജ്വൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരാണിത്? ഇത് മെസ്സേജ് അയച്ചിരിക്കുന്ന ഞാൻ ഏലൂരിൽ നിന്ന് സരിതയാണ്. എനിക്കൊരു സോങ് വെച്ച് തരുമോ? മഴവിൽ കാവടിയിലെ ഏതെങ്കിലും ഒരു സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നല്ല രസമുണ്ട് കേട്ടോ സംസാരം കേട്ടിരിക്കാനായിട്ട്. കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫൗസിയ മൻസൂറാണ്. കടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ, സന്തോഷം. നെക്സ്റ്റ് മെസ്സേജ് പാടാനും പറയാനും എനിക്കറിയാത്തൊരു അനുരാഗം ഈ ഗാനം വെച്ചരുമോ? ഇത് ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നീബ ഫ്രം ദിവ്യ നീബ ഫ്രം

എറണാകുളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ആലുവയിൽ നിന്ന് വിനീതയാണ്. ഒരു പാട്ട് വെച്ച് തരുമോ? മയിൽപ്പിലക്കാവ് സിനിമയിലെ മയിലായി പറന്നു വാ മഴവില്ല എന്ന് പറയുന്ന ഗാനം, അല്ലെങ്കിൽ നിറം മൂവിയിലെ മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ, ഈ ഗാനം ഏതെങ്കിലും വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഷൈനി പറവൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. പ്രണയവർണ്ണങ്ങൾ എന്ന മൂവിയിലെ വരമഞ്ഞളാടിയ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കോഹിനൂർ എന്ന സിനിമയിലെ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ ഈ പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് സൽമ ജമാലുദ്ദീനാണ്, ഇടയക്കുന്നത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകണമെങ്കിൽ ഇന്ന് എൻ്റെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ആഹാ, എൻ്റെ മോന് വേണ്ടിയിട്ട് മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ ഈ പാട്ട് വെച്ചു തരുമോ? മോൻ്റെ പേര് മുഹമ്മദ് അസ്ലാൻ എന്നാണ്. മുഹമ്മദ് അസ്ലാൻ, അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മക, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ. വാപ്പിയുടെ പേര് സിറാജ്, ബ്രോയുടെ പേര് ഐ എസ് എൽ ഉമ്മി തൻസീല, ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് അവരെല്ലാവരും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഇന്ന് ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പൊന്നിതളോരം പവിഴമായി ഹിമകണം എന്ന സാന്ദ്ര മൂവിയിലെ പാട്ട് വയ്ക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സമർപ്പിക്കുന്നത് തുറവൂരിലുള്ള പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ്. ഗാനം ചോദിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി ഇതുവരെ കേൾപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്നപ്പൻ, സുമ, ചേർത്തല, തണ്ണീർമുഖത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പരാതി നമ്മളങ്ങ് തീർത്തിരിക്കുന്നു. ദ പാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞുമോൻ്റെ ബർത്ത്ഡേക്കുള്ള പാട്ട് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് ഞാൻ പോവാണ്, വർത്തമാനം കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ്. സുപ്രഭാതം ജുവൽ, ഞാൻ സ്മിത അനിൽകുമാറാണ്. സാജൻ സിനിമയിലെ മേരാ ദിൽ ബി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? എല്ലാ ആർജേസിനുമായിട്ടാണ് ഇത് സമർപ്പിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെസ്സേജ് അയക്കുന്നത്. സുഖമോ ദേവി സിനിമയിലെ സുഖമോ ദേവി എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് നിഷാന്ത് കാവും ഭാഗത്തു നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളാണ് അല്ലേ. സന്തോഷം, വെൽക്കം ടു റെയിൻബോ ഫാമിലി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഞാൻ ആദ്യമായിട്ട് അല്ല, ഇനി ആദ്യമായിട്ടല്ല. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ്, ഞാൻ രഘുനാഥ്. രാമനാമടം, എനിക്ക് ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരെ ദൂരെ ഇതൾ വിരിയും എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഗായത്രി അശോകനാണ് ചിറ്റൂരിൽ നിന്നാണ് പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് വന്നിട്ടുണ്ട്. ഓക്കെ ഡിയർ, സന്തോഷം. നെക്സ്റ്റ് മെസ്സേജ്, ഷാഹിദ ബഷീറാണ്. എനിക്ക് വേഷം മൂവിയിലെ ഒരു സോങ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, സന്തോഷം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, പാർവതി തൃശ്ശൂരിൽ നിന്നാണ്. എനിക്ക് പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, മിനി സത്യനാണ് പുല്ലൂറ്റ് ചാപ്പാറയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് മാളൂട്ടി എന്ന ചിത്രത്തിലെ മൗനത്തിൻ ഇടനാഴിയിൽ ഈ ഗാനം വെച്ച് തരുമോ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ. ഒരു പാട്ട് വെച്ച് തന്നാൽ സന്തോഷം. ഉള്ളടക്കം എന്ന സിനിമയിലെയാണ് പാതിരാമഴ ഏതോ ഹംസഗാനം എന്ന് ഹംസഗീതം പാടി. ഈ പാട്ട് ഇല്ലെങ്കിലും പരാതിയൊന്നും ഇല്ല കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സീന ബിനു പെരുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് പാട്ട് ചോദിച്ചാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ച് തരുന്നതായിരിക്കും അല്ലേ. കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. നെക്സ്റ്റ് മെസ്സേജ്, എന്താ വിശേഷം, സുഖമല്ലേ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി ചോദിച്ചിട്ടുണ്ട്. ജുവൽജിയുടെ സംസാരവും എല്ലാവരുടെയും പാട്ടുകളും കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് സീതാ രമേശ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഐ വോണ്ട് എ സോങ് ഫ്രം എ മലയാളം ആൽബം. അയ്യോ, ആൽബം വയ്ക്കാൻ പറ്റില്ല, ഓർമ്മയ്ക്കായി എന്ന് തുടങ്ങുന്ന ഓർമ്മയ്ക്കായി നീ ഒരു സ്നേഹഗീതം. ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മൈ 4 ഇയർ ഓൾഡ് സൺ അർണവിന് ഹസ്ബൻഡ് ഡെറിക്കിനും വേണ്ടിയിട്ടാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാജലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൽബം സോങ്സ് ഇല്ലാട്ടോ, നമ്മൾ ഫിലിം സോങ്സുകൾ മാത്രമാണ് പ്ലേ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ജുവൽ, ഞാൻ സീന സൈഫു ആണ്. തോപ്പുമടിയിൽ നിന്നാണ്. പാട്ട് ചോദിക്കുന്നില്ല കേട്ടോ, തരില്ല. ആഹാ, അങ്ങനെ അങ്ങ് ഒരു മുൻവിധി ഒന്നും പാടില്ല കേട്ടോ. കേട്ടുകൊണ്ട് കൂടെ ഉണ്ട്, അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സീന സൈഫു ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ പാട്ടൊക്കെ തരാറില്ലേ. വല്ലപ്പോഴും ഒരു ദിവസം പാട്ട് തന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങ് പെണങ്ങല്ലേ. ഇനി നിങ്ങൾക്ക് ഇനി പാട്ട് കിട്ടാത്തവർക്ക് ഇതാ നമ്മുടെ 12 മണിക്ക് ഇഷ്ടം യുവർ ചോയ്സ് സമയമുണ്ട്. നിങ്ങൾക്ക് പാട്ട് ചോദിക്കാനും പാട്ട് എന്താ വിളിച്ച് ചോദിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് വിളിച്ചോ, ഞാനിവിടെ റെഡിയാണ് പാട്ട് വെച്ച് തരാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, അതാ വീണ്ടും അടുത്ത ഇതായിട്ട് മെസ്സേജ്, വായിച്ചാലും പാട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കേ പാട്ട് കൊടുക്കൂ. അതെ, ആദ്യം അയക്കുന്നവർക്ക് തൊട്ടാണ് നമ്മൾ 10 മണിക്ക് തുടങ്ങിയതല്ലേ. 10:35 വരെ അതെ ഇപ്പോൾ

അയച്ചിരിക്കുന്ന ഈ മെസ്സേജ് വന്നിരിക്കുന്നത് നമുക്ക് 10:35 10 മണിയുടെ മെസ്സേജ് തൊട്ട് വായിച്ചു തുടങ്ങിയത്. 10:35 വരെ ആയിട്ടുള്ളൂ. ഇനിയിത് ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 51 51 വരെയുള്ള മെസ്സേജിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് ജയങ്കർ, സലിത, ശ്രീനന്ദ, ഇങ്ങനെയൊക്കെ ആണോ? നമ്മളങ്ങ് വായിച്ച് വരുമല്ലേ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, അനീറ്റ വൈഫ് ഷാനി ബിജു എന്റെ ബർത്ത്ഡേ ആണ് July 4. ആ ഇന്ന് July 2 ആയിട്ടുള്ളൂ. 4 നമുക്ക് ഇനിയും സമയം കിടക്കണ്ടല്ലോ. എന്തായാലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ, ബൈജു സൗത്ത് പറവൂരിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഒരു പാട്ട് വെച്ച് തരുമോ? തസ്നിയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതാണ്? അഭിനിവേശം എന്ന സിനിമയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോങ് വെക്കണേന്ന് പ്രത്യേകം വന്നിട്ടുണ്ട്. നോക്കട്ടെ, നമുക്ക് ഇനി സമയം വളരെ കുറവാണ്. നെക്സ്റ്റ് മെസ്സേജ്, ശാന്തി ഫ്രം കീഴ്മാട് ആലുവ, സർവമായ സിനിമയിലെ പാട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയിലെ മായാ മഞ്ജലിയിൽ ഈ ഗാനം വെച്ച് തരുമോ? ഈ നല്ലൊരു സമയത്ത് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായിട്ട് ഈ ഗാനം ദയവായി ഒന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് തോപ്പിൽ ശ്രീജിത്ത് ശ്രീനാരായണപുരത്ത് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഏഞ്ചലാണ്. ഞാൻ ഏഞ്ചൽ സഫ്രീന ആണ്. കുറേ ഏഞ്ചൽ എന്ന് മറ്റേ യൂസർ നെയിമാണ് തോന്നുന്നല്ലേ, സഫ്രീന എന്നാണ് ശരി പേര്. ഞാൻ സഫ്രീന ആണ്. കുറേ നാളായി ഞാൻ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് തിരക്കായി പോയി. ആഹാ, തിരക്ക് വരുമ്പോൾ അപ്പോൾ റെയിൻബോയെ കൈവിട്ട് കളയൂലേ. പിന്നെ എനിക്ക് കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളർ ഈ പാട്ട് വെച്ച് തരുമോ? എൻ്റെ സ്വീറ്റ് ഹസ്സിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഈ സോങ് വെക്കണേ, മൈ ഫേവറേറ്റ് സോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, അപ്പോൾ എന്തായാലും ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് സോങ് അല്ലേ. ഇരിക്കട്ടെ ആ പാട്ട്, വേഗം പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അപ്പൊ നമ്മുടെ ഇന്നത്തെ വാട്സപ്പിന്റെ സമയം ഇങ്ങനെ തീർന്നു കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയി കഴിഞ്ഞ് 4 മെസ്സേജും കൂടെ വന്നിട്ടുണ്ട്. അതും വായിച്ചിട്ടേ ഞാൻ പോലും. ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് കുമാർ മുടപ്പല്ലൂരിൽ നിന്നാണ്. എനിക്ക് പാദമുദ്ര എന്ന ചിത്രത്തിലെ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇനി ഒരു സമയമില്ല. 10 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയി കഴിഞ്ഞ് ഒരു പാട്ടും കൂടെ ഞാൻ എടുത്തു വെച്ചായിരുന്നു, പക്ഷേ അതും കൂടെ ഇടാനുള്ള സമയമില്ല കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് വാട്സപ്പിലേക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു. ആദ്യം മെസ്സേജ് വായിച്ചില്ല എന്നുള്ള പരാതി വേണ്ട, ഫുൾ മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ പാട്ട് കിട്ടിയില്ല എന്ന് പരാതിയുള്ളവർക്ക് ഇനി വരുന്നുണ്ടല്ലോ കോളിംഗ് പ്രോഗ്രാമിലേക്കൊക്കെ വിളിച്ച് നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നിങ്ങളോടൊപ്പം വാട്സപ്പുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ജ്വൽ. സ്റ്റേ ട്യൂൺഡ്.
1: You are listening to Rainbow FM 107.5, musically yours.

0: FM Rainbow 107.5 MHz, musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വികസിത രാഷ്ട്രമായി മാറുന്ന രാജ്യത്തിന്റെ യാത്രയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ്

0: അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ 78-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ശാസ്ത്രവിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൌരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ഇന്നലെ നിയമസഭയിൽ എം എ റസാഖ് മാസ്റ്ററുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കോഴ വിവാദത്തിൽ തമിഴ്നാട് മുൻമന്ത്രിയുടെ സഹോദരനെതിരെ പോലീസ് കേസെടുത്തു. ടി വി കെ എം എൽ എമാരുടെ കോഴ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലാണ് ഡി എം കെ മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് കുമാറിനെതിരെ കേസെടുത്തത്. 4822 പേർ അടങ്ങുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ ആദ്യ ബാച്ച് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഹൽഗാം, ബാൽതാൽ എന്നീ ഇരട്ടപാതകളിലൂടെയാണ് സംഘത്തിന്റെ യാത്ര. തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ചിഹ്നവും സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന് ചേരും. തൃണമൂലിലെ വിമത നേതാവ് ഋതുഭദ്ര ബാനർജിയുടെ നേതൃത്വത്തിൽ ചിഹ്നത്തിനും പേരിനും അവകാശമുന്നയിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
0: ഇനി കേൾക്കാം ഏറ്റവും പുതിയ സിനിമകളിലെ പാട്ടുകളുമായി ചാർട്ട് ബസ്റ്റേഴ്സ്.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3 പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ 12:30. പുലർച്ചെ 4:30 രണ്ട് ലെജൻഡ് താരങ്ങൾ കളിക്കളത്തിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ജൂലൈ 3 പുലർച്ചെ 4:30 രാവിലെ 8:30. വീണ്ടും ഒരു യൂറോപ്പ് ആഫ്രിക്ക പോരാട്ടം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ ജൂലൈ 3 തന്നെ രാത്രി 11:30. ഓസ്ട്രേലിയ എതിരിടുന്നു ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച ഈജിപ്തുമായി. ഓസ്ട്രിയ വേഴ്സസ് ഈജിപ്ത്.
2: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

Your choice. ഗുഡ് ആഫ്റ്റർനൂൺ. സമയം എന്താ, 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഉച്ചയോടടുത്ത് വന്ന് ആദ്യം തന്നെ നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് തുടങ്ങിയതാ, ഇങ്ങനെ ഇപ്പൊ ഗുഡ് ആഫ്റ്റർനൂണിലെത്തി. അങ്ങനെ ഗുഡ് ഈവനിങ് ആകുമ്പോൾ ഞാനിങ്ങനെ തിരിച്ചു പോകും, ആദ്യത്തെ ആൾ ഗുഡ് ഈവനിങ്ങിലെത്തും. ഇങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ സമയത്തിനിടയിൽ നല്ല തിരക്കിട്ട് നമ്മുടെ ലൈഫും പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിൽ ആകാശം നോക്കാൻ സമയം കിട്ടാറുണ്ട്. അതാണ് എൻ്റെ ഒരു ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ആകാശത്തിൽ മിന്നി മറയുന്ന ആ ഒരു അത്ഭുതങ്ങളൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? അങ്ങനെ ഒരു ഒരു 5 മിനിറ്റ് നേരം വല്ലപ്പോഴും, എല്ലാ ദിവസവും ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വല്ലപ്പോഴുമെങ്കിലും അതിനൊക്കെ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്ന ഒരാളാണോ? പറയണേ. കാരണം എന്താണെന്നറിയോ, ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകൾ ഉള്ളതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് UFO ഡേ ആണ്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആകാശം നോക്കിയിരിക്കും. ഈ UFO കഥകൾ, അതായത് അന്യഗ്രഹ ജീവികളെക്കുറിച്ച്, അന്യഗ്രഹ ജീവികളുടെ വാഹനങ്ങളൊക്കെ വന്നിട്ടുള്ള കഥകളും സിനിമകളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ആകാശം നോക്കിയിരിക്കും, എപ്പോഴെങ്കിലും ഒരെണ്ണത്തിനെ കാണാൻ പറ്റും എന്നുള്ള ഇതിൽ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഈ UFO കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കുക കേട്ടോ. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ സംസാരിക്കാൻ. യെസ്, അപ്പോൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. യുവർ ചോയ്സിലേക്ക് കോൾ ചെയ്യുന്നത് ഞാൻ RJ ജ്വൽ. ശബ്ദത്തിന് ഇച്ചിരി കരകരപ്പുണ്ട്, ചിലപ്പോൾ ഒരു ചുമയൊക്കെ കേൾക്കാം കേട്ടോ. കാരണം തൊണ്ടയൊക്കെ ഇച്ചിരി പോയി കിടക്കുകയാണ്, മഴയൊക്കെ അല്ലേ, മഴയും വെയിലും കൂടെയൊക്കെ വരുമ്പോൾ അതൊക്കെയാണല്ലോ അവസ്ഥ. പോട്ടെ. അപ്പോൾ എന്നാലും ഞാൻ ഇങ്ങനെ ചോദിച്ച പോലെ ആകാശം നോക്കിയൊക്കെ ഇരിക്കാറുണ്ടോ? ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ചൊക്കെ എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? വേൾഡ് UFO ഡേ ആയതുകൊണ്ടാണോ ഞാൻ ഈ പറയുന്നത്? അപ്പോൾ എന്തായാലും നമ്മ ഇങ്ങനെ അന്യഗ്രഹ ജീവികളെയൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? അത് നമ്മുടെ ഈ ഗ്രഹത്തിലെ തന്നെ ജീവികളെയൊക്കെ തന്നെ കണ്ടാൽ മതിയോ? അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇങ്ങനത്തെ സിനിമകൾ കാണാറുണ്ടോ? ബുക്സ്, ഇങ്ങനത്തെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ സിനിമകൾ? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നെ വിളിച്ചു പറയാം. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളും ഒക്കെ പറയാം. അപ്പൊ വേഗം വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോഴേക്കും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ. സ്റ്റേ ട്യൂൺ ടു 107.5 FM റെയിൻബോ.

0: സർവമായാലും നല്ലൊരു പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് യുവ ചോയ്സിലേക്ക്. നമ്മുടെ കോളർ ഇവിടെ റെഡിയാണ്, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: അവിനാശാണ്.
0: സ്ഥലം ഏതാ?
1: സപ്താറായി.
0: അതെവിടെയാണ്?
1: നോർത്ത്
0: പറവൂരാണ് അല്ലേ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ?
1: നല്ല വിശേഷം.
0: പിന്നെ മഴയുണ്ടോ അവിടെ?
1: മഴ നല്ലോണം.
0: വെയിലുണ്ടല്ലേ. ഒന്ന് തുണിയൊക്കെ അലക്കിയിട്ട് വിരിക്കാനുള്ള ഇത് സമയമുണ്ട്. അനിയന്റെ ബർത്ത്ഡേ ആണ്. എന്താണ് അനിയന്റെ പേര്?
1: അഭിനവ്.
0: അഭിനവ്, നല്ല പേരാണല്ലോ നിങ്ങളുടെ ഒക്കെ. അനിയൻ എന്താ ചെയ്യുന്നേ? പത്തില്. അപ്പൊ അവിനാശോ? പ്ലസ് ടു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ പരിപാടി? ഇനിയൊരു പരിപാടി ഇല്ല. അപ്പൊ ഇനി പഠിക്കുന്നില്ലേ? പഠിക്കണം. എന്താന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല അല്ലേ?
1: തീരുമാനിച്ചിട്ടില്ല.
0: ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: ആ
0: ഓക്കെ. അപ്പൊ കൂട്ടുകാരൊക്കെ ഒപ്പം ഇപ്പൊ ഫുട്ബോൾ ഒക്കെ കാണാറുണ്ടോ? അപ്പൊ
1: എന്തായാലും
0: ഇപ്പൊ എഴുന്നേക്കുന്നുള്ളൂ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിനാശിന് ഇപ്പൊ ഗുഡ് മോർണിംഗ് ആവുന്നുള്ളൂ, ഞങ്ങൾക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ആയപ്പോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഇത് ആരുടെ ഫേവറേറ്റ് പാട്ടാ? അല്ല, ഇത് ആരുടെ ഫേവറേറ്റ് പാട്ടാണ്? ഇത് അവിനാശിന്റെ ഫേവറേറ്റ് പാട്ടാണോ അമ്മയുടെ ഫേവറേറ്റ് പാട്ടാണോ? ആണോ? ഇതെന്താ ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
1: വ്യാപ്തിയിലുള്ള ജോലിക്കായി.
0: എന്തോ
1: കൊണ്ടോട്ടെ? ഞങ്ങളോടുള്ള
0: കേട്ടില്ല. ഹായ് ഹായ് ഹായ്, കിട്ടിയോ?
1: നോബിൾ ബാക്ടറി.
0: ആ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഹായ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ. ഓക്കെ, ബൈ.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണം, കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ കൂടെ ഉണ്ട്. ആർ ജി ജുവലാണ് കൂടെ ഇന്ന് യുവർ ചോയ്സുമായിട്ട്. അപ്പോൾ വേഗം വിളിക്കാൻ എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242 8101 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടത്. അപ്പോൾ വേഗം വിളിച്ചോളൂ, അപ്പോഴേക്കും ഒരു പാട്ടിൻ്റെ ദൂരം. സ്റ്റേ ട്യൂൺ.

0: നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഇതാ 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആവുമ്പോ നമ്മുടെ കൂടെ ഒരാളും കൂടെ ചേരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ മാളയിൽ നിന്ന് വിജിതയാണ് വിളിക്കുന്നത്.
0: വിജിത, എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം.
0: മാളയിൽ നിന്നാണല്ലേ
1: അടിച്ചു വിളിക്കണേ?
0: അടിച്ചു വിളിക്കാണ്. ആരൊക്കെയുണ്ട് വീട്ടില്? ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഞങ്ങള് പിള്ളേരൊക്കെ ഒരു കൈകൊട്ടിക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
0: ആഹാ, അടിപൊളി.
1: അപ്പൊ അവര് ഓൾ കേരളയിലേക്ക് കയറിയിട്ടുണ്ട്
0: മത്സരത്തിന്.
1: ആ മത്സരത്തിന് വേണ്ടിട്ട് ചെറിയ പിള്ളേരുകളാ.
0: ചെറിയ പിള്ളേര്,
1: ഒരാള് പത്തിലും ഒരാള് എട്ടിലും ആയിട്ടുള്ളൂ.
0: വിജിത ചേച്ചിയുടെ മക്കളുണ്ട്.
1: അതിന്റെ ഗ്രൂപ്പില് ലീഡർ ഒരു ദേവദക്ഷിണ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അതായത് അടുത്തുള്ള തന്നെയാണ്, അത് 6ാം ക്ലാസ്സിലെ പഠിക്കണേ.
0: ആഹാ,
1: അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്.
0: അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം.
1: പിന്നെ ഞങ്ങൾ പാട്ടുകൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. എഫ്എമ്മിന്റെ എല്ലാ പരിപാടിയും ഞങ്ങൾ കേൾക്കുന്നത്.
0: ഓ,
1: യുവർ ചോയ്സും മറ്റുള്ള പരിപാടികളൊക്കെ റെയിൻബോ ഒക്കെ കേൾക്കുന്നുണ്ട്.
0: എല്ലാരുടെ പേരെന്ന് പറഞ്ഞേ. ഹസ്ബൻഡിന്റെ പേര് പറയൂ.
1: ഹസ്ബൻഡിന്റെ പേര് ഷിബു.
0: ഷിബു
1: ഡ്രൈവറാ.
0: ഇപ്പൊ ഇന്ന് പോയേക്കാണോ ജോലിക്ക്?
1: ഇല്ല, അവിടെ

0: ഇല്ല ആൾക്ക്.
1: ഇന്ന് ഇന്ന് പോയിട്ടില്ല. അപ്പൊ എല്ലാരും ഇന്ന് വീട്ടിലുണ്ട്. അല്ല, പിള്ളേര് സ്കൂളിൽ പോയി.
0: പിന്നെ കുട്ടികള് അനുശ്രയ, അന്മയ, മൂത്ത ആളുടെ പേര് ഐശ്വര്യ. ആള് എറണാകുളത്ത് ഒരു ജോലി ചെയ്യാണ്.
1: ഓ ശരി ശരി.
0: കമ്പനിയിൽ.
1: ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും അന്വേഷണം പറയണോ കേട്ടോ.
0: ഞാനൊരു പാട്ട് പാടാം. ഞാൻ പാട്ട് പാടുന്ന ആളാ.
1: പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് പാടിക്കോ. ഹലോ ഹലോ. ആ കോളെന്തോ ഡ്രോപ്പ് ആയി പോയെന്ന് തോന്നുന്നു. നന്നായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടി തരാനായിട്ട് റെഡി ആയിട്ട് വന്ന ആളാണ്. ആള് പറഞ്ഞ ആദ്യം നമുക്ക് എടുത്തപ്പോൾ പറഞ്ഞ പാട്ട് മീശമാധവൻ എന്ന മൂവിയിലെ സോങ് ആണ്. ആ പാട്ടൊക്കെ തന്നെ പാടി തരാന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്താണ് കോള് കട്ടായതെന്ന് അറിയില്ല. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ കൈകൊട്ടിക്കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മക്കൾക്കും എല്ലാവർക്കും ഈ കൈകൊട്ടിക്കളിയുമായിട്ട് മുന്നേറുന്ന ആ ഒരു കേരള ടീമിലൊക്കെ എത്തിയ അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. പാട്ട് വരുന്നുണ്ട് കേട്ടോ. മീശമാധവൻ മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടത്. അപ്പൊ ഇതാ നല്ലൊരു സോങ് ആണ്. കരിമീരി കുരുവിയെ കണ്ടില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ടല്ലേ. എന്നാ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. അപ്പൊ എന്നെ വിളിക്കാട്ടോ. ഇതുവരെ നമ്മളെ വിളിച്ചിട്ടില്ല എന്ന് പരാതി ഉള്ളവർക്ക്, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി ഉള്ളവർക്ക്, പാട്ട് കിട്ടിയിട്ടില്ല എന്ന് പരാതി ഉള്ളവർക്കും ഒക്കെ വിളിക്കാനുള്ള സമയമാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242-8101. യുവർ ചോയ്സുമായി കൂടെയുണ്ട് ഞാൻ ആർ ജെ ജുവൽ. സ്റ്റേ ട്യൂൺ.

0: വീശമാധവനിലെ പാട്ടൊക്കെ കേട്ട് നമ്മളങ്ങ് തിരിച്ചു വന്നിരിക്കുകയാണ്. സമയം ദാ സ്റ്റുഡിയോ ക്ലോക്കിലെ 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആവുന്നു. യുവ ചോയ്സിന്റെ സമയമാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണിത്?
1: ബാബുവാണ്. കപ്പശ്ശേരി.
0: കപ്പശ്ശേരിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: സുഖം.
1: മഴ കുറവാണ്, മാത്രമേ ഉള്ളൂ, വേറെ ഒരു വിശേഷം കുറവില്ല.
0: അപ്പൊ ഇന്ന് മഴ പെയ്തല്ലോ അല്ലേ? പെയ്ത് വെയിൽ വന്നു.
1: ഇവിടേക്കില്ല, ഇവിടേക്കില്ല, ഇവിടെ രാത്രി ഇന്നലെ പെയ്താണ്. പകലൊന്നും പെയ്തിട്ടില്ല.
0: പകല് പെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നേ?
1: ഞാനൊരു ചെറിയ ഫാം നടത്തുന്നത്. പിന്നെ അമ്പലത്തിൽ ശാന്തി പണിക്ക്
0: പോകും. ഫാമിൽ എന്തൊക്കെയാ?
1: ഫാമിൽ പശു മാത്രം.
0: പശു? പശു ഫാമല്ല. എത്ര പശു ഉണ്ട്?
1: ആടുണ്ടായത്. ആട് കൊടുത്തു.
0: ആടിനെ നോക്കാൻ പാടാണോ?
1: പാടല്ല, അത് ഈ ഓടിപ്പാറ്റിനടക്കി നടക്കൂല. എല്ലാവരും കൂടി,
0: എല്ലാരും കൂടെ. എത്ര പശു ഉണ്ട്
1: ഇപ്പൊ? എത്തണം ഉണ്ടായി. ഇപ്പൊ ഒരു 3 എണ്ണം കൊടുത്തു, 5 എണ്ണം ഉള്ളു.
0: ഓ, അത്രേ ഉള്ളു അല്ലേ. ആരുണ്ട് സഹായിക്കാനൊക്കെ?
1: സഹായിക്കാൻ വൈഫ് വരും.
0: എന്നാലും പുല്ലൊക്കെ ഒത്തിരി വേണ്ട ഇവർക്ക്.
1: പുല്ലൊക്കെ ഞാൻ തന്നെ കിട്ടും.
0: വീട്ടിലൊരു കുഞ്ഞു മൊയൽ കുഞ്ഞുണ്ട്, അതിന് തന്നെ പുല്ല് തീറ്റിക്കാൻ ഇവിടെ പാടുപെടുകയാണ്. മഴ
1: തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല. അതിന് പാട്.
0: ഒരെണ്ണേ ഉള്ളു. മഴയാവുമ്പോ അതിന് പോലും പുല്ല് പറിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ കഷ്ടപ്പെടും. അപ്പൊ ഞാൻ വിചാരിക്കാൻ, ഈ 5 പശുവിനെ എവിടുന്ന് പുല്ലുണ്ടാക്കുന്നത്? ആ കുഞ്ഞു വയറ് നിറയ്ക്കാൻ പറ്റുന്നില്ല. അതാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ മോനുണ്ട്, മോളുണ്ട്, മരുമോള്, മരുമോൻ.
0: അപ്പൊ ഞാനിതിങ്ങനെ പറയാൻ, ഇന്ന് വേൾഡ് UFO ഡേ ആണ്. അതായത് അന്യഗ്രഹ ജീവികൾ ഇങ്ങനെ വരുന്ന വാഹനങ്ങളൊക്കെ ഇല്ലേ, എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ അതൊക്കെ? വായിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. എപ്പോഴെങ്കിലും ആകാശമൊക്കെ നോക്കിയിരിക്കാൻ സമയം കിട്ടാറുണ്ടോ? എവിടെ ഈ ഫാമിന്റെ പണി?
1: വെളുപ്പിന് 3 മണി കഴിഞ്ഞാ പിന്നെ 7 മണി ആവണം, ഫ്രീ ആവണം.
0: ഓ, അപ്പൊ പിന്നെ ഒരു രക്ഷയില്ല.
1: 8 മണി ആകുമ്പോ ചോറ് തിന്നാ അപ്പൊ പായ കാണും.
0: ഇങ്ങനെ തിരക്കാണ്. അതിന്റെ ഇടയിൽ ആകാശമുണ്ടോ? UFO കാര്യം നോക്കാം. നമുക്ക് അവിടെ സമയം അല്ലേ,
1: കിടന്ന് പണിയല്ലേ.
0: അതാണ്. പിന്നെ ആർക്കു വേണ്ടിയാണ് പാട്ട്?
1: മോക്ക് വേണ്ടിയാ. മോക്ക്?
0: മോളെന്താ ചെയ്യുന്നേ?
1: മോള് കല്യാണം കഴിഞ്ഞു, അക്കൗണ്ടന്റ് ആയിരുന്നു, ഇപ്പൊ ജോലിക്ക് പോണില്ല. വീട്ടിലാണ്.
0: ഓ, ശരി ശരി. എവിടെയാണ് മോളുടെ പേരെന്താ?
1: അടുത്ത് തന്നെയാണ്, ഐശ്വര്യ.
0: വിളിക്കാറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് മോൾക്ക് വേണ്ടിട്ടാണ് പാട്ട്.
1: അതെ.
0: അപ്പൊ നല്ലൊരു പാട്ടിട്ട് കൊടുത്താ മതിയോ?
1: ഞാൻ അങ്ങനെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ. അപ്പൊ ആമി മൂവിയിലെ നീർമാതളപ്പൂ എന്തായാലും നല്ല ഇഷ്ടപ്പെടും മോൾക്ക്. ആ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാം.
1: ആയിക്കോട്ടെ. എനിക്ക് പെൺകുട്ടികളൊക്കെ ഭയങ്കര ജീവനുള്ള ആളാണ്.
0: സന്തോഷായിട്ടിരിക്കുക. എന്തായാലും ഒരു പെൺകുട്ടി എങ്കിലും ജീവിതത്തിൽ വേണമെന്നാ പറയണേ. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയാം. മോളുടെ അടുത്ത് പ്രത്യേകിച്ചും മോൾക്ക് വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ സോങ് നമുക്ക് കൊടുക്കാം. ഓക്കെ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, ബൈ.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആവുന്നു. യുവർ ചോയ്സിന്റെ സമയമാണ്. യുവർ ചോയ്സുമായി കൂടെ ഉണ്ട് ഞാൻ ആർജെ ജ്വൽ. നമ്മളെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. എല്ലാ ദിവസവും 12 മണിക്ക് ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യുവർ ചോയ്സ് ഉണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?

0: ആ നമസ്കാരം മാഡം, ഞാനിത് മാനുവൽ ഡേവിഡ് ഫ്രം ഷൊർണൂർ.
1: ഓക്കെ, ഷൊർണൂറിൽ നിന്നാണ് ഇപ്പൊ വിളിക്കുന്നേ.
0: അതെ അതെ.
1: അവിടെയൊക്കെ നന്നായിട്ട് കേൾക്കാമോ നമ്മുടെ എഫ് എം?
0: നന്നായി കേൾക്കും. ഞങ്ങൾ ദിവസം രാവിലെ 9 മണി മുതൽ 5 മണി വരെ റെയിൻബോയുടെ കൂടെ അതുപോലെ എഫ് എമ്മിന്റെ കൂടെ തന്നെ ഉണ്ട്.
1: ഓ സന്തോഷം സന്തോഷം. ഡേവിഡ് അല്ലേ? അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് വൈഫും, ഇപ്പൊ വൈഫ് മാത്രമേ ഉള്ളൂ, ഒരു മോളുണ്ട്. ഞങ്ങക്ക് മോള് മാരി ചെയ്ത് കൊടുത്തു.
1: എവിടെയാണ്
0: മോളെ കൊടുത്തിരിക്കുന്നത്? കുന്നംകുളത്ത്.
1: കുന്നംകുളത്താണ്. അപ്പൊ അടുത്താണ്, അടുത്ത് മീൻസ് അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെയാണ് അല്ലേ? എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ അവിടെ? മഴയൊക്കെ ഉണ്ടോ?
0: മഴ ചെറിയ ചെറിയ മഴ മാത്രമേ ഉള്ളൂ മാഡം, ശക്തിയായിട്ടൊന്നും ഇല്ല, ചെറിയ ചെറിയ ചാറി പോവാ.
1: ഓ മാഡം ഒന്നും വിളിക്കണ്ട കേട്ടോ, എന്റെ പേര് ജുവൽ എന്നാണ്. ജുവൽ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, ഇന്ന് വേൾഡ് UFO ഡേ ഒക്കെയാണ്, ഈ അന്യഗ്രഹ ജീവി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ?
0: അത് വാട്സാപ്പിൽ അല്ല, ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ.
1: അന്യഗ്രഹ ജീവിനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടോ?
0: അതെ, വലിയ കണ്ണ് ചെറിയ.
1: ശരി ശരി, അങ്ങനെ കൊറേ പേരൊക്കെ AI വിടുന്നത് അല്ലേ.
0: പിന്നെ
1: അന്യഗ്രഹ ജീവികൾ വരുന്ന UFO വാഹനത്തിന്റെ കാര്യമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു അന്യഗ്രഹ ജീവി വരുന്നതോ അങ്ങനത്തെ വാഹനമോ അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സിനിമകൾ അതിന്റെ കണ്ടിട്ടുണ്ടോ?
0: അത് കണ്ടുണ്ട്, ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ആൾക്കാരെയൊക്കെ
1: പിടിച്ചോണ്ട് പോകുന്നൊക്കെ അല്ലേ, പേടിപ്പിക്കുന്ന കഥകളാ.
0: അതെ അതെ
1: അതെ. ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്കിങ്ങനെ തോന്നുന്ന അന്യഗ്രഹ ജീവികളോ ഭയങ്കര ഭീകരമായിട്ട് തോന്നുന്ന അന്യഗ്രഹ ജീവികൾ അങ്ങനെയൊക്കെ നമ്മൾ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്തായാലും ഇന്ന് വേൾഡ് UFO ഡേ ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് ചോദിച്ചത്. എന്തെങ്കിലും ഇതിനെ കാണാൻ താല്പര്യമുണ്ടോ നേരിട്ട്?
0: തീർച്ചയായിട്ടും
1: ഉണ്ടല്ലേ. ഈ ഗ്രഹത്തിലെ ജീവികളെ മാത്രമല്ല മറ്റു ഗ്രഹത്തിലെ ജീവികളെയും കാണാൻ താല്പര്യമുണ്ടെന്ന്. ഏലിയൻസ് ഏലിയൻസ് വരുവാണെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ, അത്ര തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: എനിക്ക് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത് സരിത എന്ന പടത്തില് യേശുദാസേട്ടം ദാസേട്ടം പാടിയ മഴ തുള്ളി തുള്ളി തുള്ളി നൃത്തമാടി വരും വാനം.
1: ഓക്കെ, നല്ലൊരു പാട്ടാണ് അല്ലേ? പഴയ പാട്ടാണ്,
0: പഴയതാണ്, പക്ഷെ നല്ല മ്യൂസിക്.
1: അതെ, 77 പാട്ടാണ്. പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോ നമുക്ക് അത്രയും വർഷം പുറകിലാണെന്ന് തോന്നില്ല.
0: അപ്പൊ
1: എന്തായാലും ഈ പാട്ട് എന്ന് വെച്ചാലോ, ഇതാർക്കാണ് സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട്?
0: ഇത് സ്പെഷ്യൽ ആയിട്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും
1: എല്ലാവർക്കും
0: ഡെഡിക്കേറ്റ് ആണ്. അതാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീമാരേട്ടുണ്ട്, സന്തോഷ്, പിന്നെ ശ്രീജ.
1: എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല.
0: ഞങ്ങൾ ഷൊർണൂർ പ്രിന്റിംഗ് പ്രസ്സില്.
1: ഓ ശരി ശരി. പിന്നെ ആരൊക്കെയാ അവിടെ വർക്ക് ചെയ്യുന്നത്?
0: പിന്നെ ജയൻ, ഞങ്ങളുടെ ഓണർ ദീപു.
1: ഓക്കെ,
0: എല്ലാവർക്കും വേണ്ടി. അതുപോലെ എന്റെ ഒരു ഫ്രണ്ട് ഇളമക്കരി ഉണ്ട്, എറണാകുളത്ത് ഇളമക്കര കവിടിൻ.
1: ഓക്കെ,
0: ആ കവിടിൻ ഭയങ്കര ഫാമിലിക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ്. അതുപോലെ ഈ റേഡിയോ കേൾക്കുന്ന
1: എല്ലാവർക്കും വേണ്ടിട്ട് ഡേവിഡേ വക അതായി പാട്ട് വരുന്നുണ്ട് കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ബൈ
0: ബൈ.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഇതാ 12 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ ഹലോ
1: ഹലോ,
0: ആ ഇതാരാണിത്?
1: ശശി, ഇടപ്പള്ളി.
0: ശശി, എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം.
0: ഓക്കേ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, ഞാനുണ്ട്, രണ്ട് രണ്ട് മക്കളുണ്ട്.
0: ആ
1: ആ, രണ്ടുപേരും കല്യാണം കഴിഞ്ഞു.
0: ഓ, അവരെവിടെയാണ് താമസി?
1: അവര് ഒരാൾ അടുത്ത് തന്നെ താമസിക്കണേ.
0: ആ
1: ഒരാള് ഇപ്പൊ കുവൈറ്റിലാണ്.
0: ആ ഹാ ഹാ ഓക്കേ. അപ്പൊ എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറഞ്ഞേക്ക് ഞങ്ങളുടെ.
1: ഓക്കേ ഓക്കേ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: താന്തോന്നിയിലെ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും.
0: ഓ, ഒരു പ്രത്യേക ഫീൽ ഉള്ള പാട്ടാണ് അതല്ലേ? എന്റെ എന്റെ ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ. ഈ പാട്ട് ആർക്ക് വേണ്ടിയാ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി കൊടുക്കാം. നല്ല, എന്താ പറയാ, ഒരു അർത്ഥമുള്ള പാട്ട്, ഒരു കവിത അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: ഓക്കെ, ബൈ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിഷിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിഷിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി

0: ജിതേന്ദ്രസിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ് അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിന് ശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രീ നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇതു സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി

0: വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160, നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനയുണ്ടായിയെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Your choice. Your one-stop destination for finest music. Music. Your choice.

0: കാക്കാ കാക്ക എന്ന മൂവിയിലെ ഒരു കിഡിലൻ ട്രാക്കൊക്കെ കേട്ട് നമ്മളങ്ങ് തിരിച്ചെത്തിയിരിക്കുകയാണ് യുവർ ചോയ്സിലേക്ക്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് വേഗം എന്നെ വിളിക്കാനും വിളിക്കണ നമ്പർ ഇതാണ്, 0484248101 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. കൂടെ ഉണ്ട് ഞാൻ RJ ജ്വൽ. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ബാബു.
0: ആ, എവിടെ നിന്നാ?
1: പെരുവ.
0: എന്തൊക്കെയാണ് പെരുവയിൽ വിശേഷങ്ങൾ?
1: പെരുവയിൽ ഇങ്ങനെ ചെറിയ മഴയും ഇടക്കിടക്ക് വെയിലും, അന്ന് മഴയൊന്നുമില്ല, കുറവായിരിക്കുന്നു.
0: ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്.
0: അവര് വീട്ടിലുണ്ടോ?
1: അല്ല, ഭാര്യ ഒരു ചെറിയ പണിയുണ്ട്, അതിന് പോയി.
0: അവരുടെ പേരെന്തൊക്കെയാ? പേര് പറയൂ.
1: ഭാര്യയുടെ പേര് ജയ്സി, മോളുടെ പേര് ആതിര.
0: ഓക്കേ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇത് തിരിയോചിരിയിലെ ഏഴ് സ്ഥലങ്ങൾ തഴുകി വരുന്ന ഒരു ഗാനം.
0: എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
1: അത് പണ്ട് ഞാൻ ഈ പാട്ടൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അതല്ല, ആ പാട്ടിന് ദേവിന്ദ്രമാസിന്റെ പാട്ടല്ലേ?
0: അതെ, 1982 ഇറങ്ങിയ പാട്ടാണ് യേശുദാസ് പാടിയത്.
1: അത് തന്നെ.
0: അപ്പൊ എന്തായാലും ഈ പാട്ടിലേക്ക് പോയാലോ. ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ്? സ്പെഷ്യൽ ഡെഡിക്കേഷൻ.
1: ഡെഡിക്കേഷൻ എന്റെ മോൾക്ക് വേണ്ടി.
0: ആ, മോൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടിരിക്കട്ടെ അല്ലേ. പിന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക്,
1: അവളുടെ കൂടെ പഠിക്കുന്ന MSc പഠിക്കുവാ അവള്.
0: ഓ ശരി,
1: RIT കോളേജ് പാമ്പാടി. അപ്പം അവളുടെ കൂടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും
0: വേണ്ടിയിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കേ, ബൈ.
1: ഓക്കേ, ബൈ.

0: റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്. വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ 13 മിനിറ്റ് ആവുന്നു. നമ്മുടെ നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?

0: തമ്പി എവിടെ നിന്നാ? എവിടെ? പറവൂർ. പറവൂർ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ഓക്കെ, അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഇപ്പൊ ഒന്നുമില്ല, മഴ കുറവാണ്.
0: ആ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് മക്കളുണ്ട്,
0: ആ
1: മോനുണ്ട്, മോക്ക് മരുമോളുണ്ട്.
0: ആ,
1: പെമ്മക്കളെ കൊടുത്തതാണ്.
0: ആ, എവിടെയാണ് അവര് കല്യാണം കഴിച്ചേക്കുന്നെ?
1: അവിടെ കോട്ടുള്ളി.
0: ആ, അടുത്ത് തന്നെയാ? എങ്ങനെയുണ്ട് അവിടെ മഴയൊക്കെ? ഉണ്ടോ ഇപ്പൊ?
1: ഇപ്പൊ അവിടെ മഴയില്ല.
0: ആ, മഴ ഒക്കെ ഒന്ന് മാറി നിക്കുവാണല്ലേ. എന്താ ചെയ്യുന്നേ?
1: ഞാൻ കൂലിപ്പണിയാണ്.
0: ഓക്കെ, ഇന്ന് പോയില്ലേ ഇപ്പോ?
1: ഇല്ല.
0: ഓക്കെ, ഏത് പാട്ടാ വേണ്ടേ?
1: അച്ചാണിയിലെ പാട്ട് മതി.
0: ഏതാണ്?
1: അച്ചാണിയിലെ.
0: അച്ചാണിയിലെ ഏത് പാട്ടാ?
1: ജയന്തന്റെ

0: ഞാൻ കൂലിപ്പണിയാണ്.
1: ഓക്കെ, ഇന്ന് പോയില്ലേ അപ്പോ?
0: ഇല്ല.
1: ഓക്കെ, ഏത് പാട്ടാ വേണ്ടേ?
0: അച്ചാണിയിലെ പാട്ട് മതി.
1: ഏതാണ്?
0: അച്ചാണിയിലെ.
1: അച്ചാണിയിലെ ഏത് പാട്ടാ?
0: ജയന്തന്റെ,
1: ജയചന്ദ്രൻ പാടിയ മല്ലിക്ക, മല്ലിക. ഓക്കെ, ആ പാട്ടാണ് ഇത്ര ഇഷ്ടം. എന്താണ് ആ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
0: പഴയ പാട്ടല്ല,
1: പഴയ പാട്ടിന്റെ ആളാണ്. പാട്ട് പാടുവോ? ഇല്ല. പാട്ട് കേട്ട് രസിച്ച് സന്തോഷമായിട്ടിരിക്കും. ഇടയ്ക്ക് മൂളിപ്പാട്ടൊക്കെ പാടും. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ച് തരാട്ടെ. ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ്? അവന്റെ പേര് പറഞ്ഞോ. ഹലോ, കുഞ്ഞിന്റെ പേരെന്താ? കിട്ടുന്നില്ല, പേര് പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടുന്നില്ല. കുഴപ്പമില്ല, എന്തായാലും പേരക്കിടാവിന് വേണ്ടി പാട്ട് തന്നെ നമുക്ക് കൊടുത്തേക്കാം കേട്ടോ. കേട്ടോളൂ, എന്തെങ്കിലും വിളിച്ചാലും സന്തോഷം. ബൈ.
0: എല്ലാവർക്കും വേണ്ടിയിട്ട്,
1: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇതാ വരുന്നു പാട്ട്.

0: വെൽക്കം ബാക്ക്. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 18 ദാ 19 മിനിറ്റ് ആയി കഴിഞ്ഞു. അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ടാണ് യുവർ ചോയ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 ഈ നമ്പർ അങ്ങ് സേവ് ചെയ്തോ. എന്നിട്ട് ആ യുവർ ചോയ്സിലേക്ക് വിളിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പറയാം. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടൊക്കെ വിളിച്ച് കിട്ടി പാട്ടൊക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ 1-2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് വിളിച്ചാൽ മതിയെന്നേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കുറ്റുമാനാണ്, ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ നിന്ന്.
0: ആലപ്പുഴ?
1: ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്.
0: ഓക്കെ, നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലത്തിന് അടുത്ത് വല്ലതാണോ?
1: അത് അവിടെ നിന്ന് ഞങ്ങൾക്ക് 7-8 കിലോമീറ്റർ അകലേ ഉള്ളു.
0: കാണാൻ പോയിരുന്നോ?
1: കാണാൻ ഒരു പ്രാവശ്യം ഞാൻ VIP പവർ ലൈനിൽ പോയിരുന്നു, കണ്ടിട്ടുണ്ട്.
0: ആ, അതൊരു പ്രത്യേക സുഖാണല്ലോ അല്ലെ?
1: അതെ അതെ അതെ, അതായത് ഭാഗ്യമാണ്, അല്ലാതൊന്നും എപ്പോഴൊന്നും അങ്ങനെ
0: കിട്ടില്ല
1: അവിടെയൊക്കെ പോയി.
0: അതെ അതെ. പിന്നെ പിന്നീട് പോയിട്ടില്ല?
1: പിന്നീട് ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പോകും. പുറത്തുനിന്ന് പറയാനൊക്കെ കണ്ടെത്തിങ് പോകും. ഇപ്പൊ പോയിട്ട് ഒരുപാട് വർഷമായി.
0: നിങ്ങൾ ആലപ്പുഴ
1: ഈ വർഷം ഒന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിരിക്കുക.
0: ആലപ്പുഴക്കാർക്ക് ഇതൊക്കെ ഒരു ഹരമാണല്ലോ.
1: അതെ അതെ,
0: ഞങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊറേ ദൂരമുണ്ട്.
1: ആലപ്പുഴ ആ പരിസരത്തുള്ളവർക്ക് ഓണം അല്ല, അവർക്ക് ആഘോഷം
0: ഇതാണ്.
1: അവർക്ക് ഈ വള്ളംകളി
0: വള്ളംകളിയാണ് ആഘോഷം. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്?
1: ഞാനിപ്പോ മുഹമ്മയിലിരിക്കുകയാണ്. മുഹമ്മേ,
0: അതെ,
1: എനിക്ക് ഒരു ഭാര്യ, 2 മക്കൾ. ഭാര്യയുടെ പേര് ഗീത, മക്കളുടെ പേര് ശ്യാം, ശരത്.
0: ഓക്കെ, അവരുണ്ടോ അടുത്ത്?
1: ആ ഉണ്ട്, ആളുണ്ട് അടുത്ത്. അതെ, ഞാനിപ്പോ മുഹമ്മയിൽ വന്നിരിക്കുക. ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ.
0: അന്നേരം ആഘോഷിച്ചോണ്ടിരിക്കയാണ്, 2 ദിവസമായിട്ട് ആഘോഷാണ്. അപ്പൊ ചേട്ടന്റെ പേരെന്താ?
1: ചേട്ടന്റെ പേര് പുരുഷോത്തമൻ.
0: പുരുഷോത്തമൻ. അപ്പൊ പുരുഷോത്തമൻ ചേട്ടന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞേ കേട്ടോ.
1: ചേച്ചിയുടെ പേര് ഗിരിജ.
0: ഓക്കെ, ഗിരിജ ചേച്ചി, ഹായ്. ആ, ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: ആ, അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും കൂടെ കൂടി അവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുകയാണ്? 2 ദിവസമായിട്ടുണ്ടവിടെ?
2: ഇല്ല, ഇന്ന് രാവിലെ വന്നത്.
0: ആ, ബർത്ത്ഡേ പ്രമാണിച്ച് വന്നതാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് സ്പെഷ്യൽ പാട്ടാണ് അല്ലേ? ഏത് പാട്ടാ വേണ്ടേ? തുമ്പോലാർച്ചയിലെ പാട്ടാണ് അല്ലേ? ഓക്കെ, ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആർക്കാ?
1: എല്ലാവർക്കും വേണ്ടി. ചേട്ടന് പ്രത്യേകം.
0: ചേട്ടന് പ്രത്യേകം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ. അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ശരി,
0: ഓക്കെ, ബൈ.
1: ഓക്കെ ഓക്കെ.

0: പഴയ പാട്ടുകളുടെ ആ മാധുര്യം, ആ വരികൾ ശ്രദ്ധിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അരിഞ്ഞാണപ്പടി വരെ മയിൽപ്പീലി, ആ ഒരു തോണിയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച് നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. സമയം ദാ 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആവുന്നു. യുവർ ചോയ്സിൻ്റെ സമയമാണ്. കൂടെ ഉണ്ട് ഞാൻ RJ ജ്വൽ. അപ്പം നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണിത്?
1: ഞാൻ വൈത്തങ്ങരയിലെ ഒച്ചന്തുരത്ത് നിന്ന് അനിത.
0: അനിത,
1: ഷാജി.
0: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം? സുഖം.
1: വിശേഷം, ഇന്ന് എന്റെ മകളുടെ പിറന്നാളാണ്.
0: ആഹാ, പേരെന്താ?
1: അനുജ.
0: അനുജ, അനുജക്ക് എത്ര വയസ്സായി?
1: അനുജക്ക് 30 വയസ്സ്.
0: ഓ, അപ്പൊ ആളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചോ? വൈകുന്നേരാണോ? ആള് ജോലിക്ക് പോയി, ഇനി വന്നു കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ കൂടി ആഘോഷിക്കും. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകൾ അനുജയ്ക്ക്. പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടോ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് എനിക്ക് 2 പെൺമക്കളാണ്, ഹസ്ബൻഡും ഉണ്ട്. മൂത്തവാൾക്ക് 2 ആൺപിള്ളേര്, അഭിനവ്, ആദിദേവ്. ഇളയാൾക്ക് ഈ അനുജയ്ക്ക് ഒരു പെൺകുട്ടി, നേത്ര.
0: ഓ, നേത്ര, നല്ല പേരാണല്ലോ.
1: പിന്നെ എന്റെ ചേച്ചിയുടെ മരുമോള് പ്രസവിച്ചേക്കണേ, തിങ്കളാഴ്ച പ്രസവിച്ചു. ആൺകുട്ടി.
0: ആൺകുട്ടി, അപ്പൊ സന്തോഷാണ്, സന്തോഷ വർത്തമാനം. ഓക്കേ, അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നു വൈപ്പിനില്ല അല്ലേ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാറൊക്കെ ഉള്ള ആളാണോ? ആ, എനിക്ക് മനസ്സിലായി, ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടല്ലോ. വിളിക്കാറുണ്ട്. ഓക്കേ, അപ്പൊ അവിടെ കൊറേ പേരുണ്ടോ? ഇപ്പൊ അവിടെയാണോ? എത്ര പേരുണ്ട് അവിടെ? അവരുടെ പേരൊക്കെ പറയൂ.
1: മാഡത്തിന്റെ പേര് സീന. പിന്നെ ആർഷ, പിന്നെ ശ്രീദേവി, സാന്ദ്ര, ഉമ, പ്രവദ, അനിത, ഞാൻ.
0: ഓക്കെ, അപ്പൊ എല്ലാരും അന്വേഷണം പറയണോ കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ ഞാനിങ്ങനെ പറയാൻ നിന്ന് വേൾഡ് UFO ഡേ ഒക്കെ ആയതുകൊണ്ട് ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ച് എന്താ അഭിപ്രായം? അവര് നോക്കുമ്പോ നമ്മൾ അന്യഗ്രഹ ജീവികള് അല്ലേ, നമ്മൾ നോക്കുമ്പോ അവർ അന്യഗ്രഹ ജീവികള്. എപ്പോഴെങ്കിലും അവരെ കാണാൻ തോന്നിയിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ വേൾഡ് UFO ഡേ ഒക്കെ ആണോ? അപ്പൊ കാർട്ടൂണില് കണ്ടിട്ടുണ്ട് അല്ലേ, സിനിമകളിലുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ ഇടയ്ക്ക്, ഈ ഒരു അന്യഗ്രഹ ജീവിയൊക്കെ വന്ന് എങ്ങനെ എന്ത് ചെയ്യും, ഞാൻ ഓടുവോ? സമയമില്ലാന്ന്, ജീവിതത്തിന്റെ ഓട്ടത്തിലാന്നല്ലേ. അതിനിടയിൽ അന്യഗ്രഹ ജീവി പോയിട്ട് ഇവിടെയുള്ള ജീവികളെ കുറിച്ച് പോയി. അതാണ് അതാണ്. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? ഓക്കേ, ഭാര്യമാർ സൂക്ഷിക്കുക അല്ലേ. ഓക്കെ, അപ്പൊ അതാ പാട്ട് വരുന്നുണ്ട്. പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മുടെ ബർത്ത്ഡേക്കാരിക്ക്, ഒപ്പം അവിടെയുള്ള ചേച്ചിമാർക്കെല്ലാം.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയി. അപ്പോൾ ദാ നമ്മുടെ യുവ ചോയ്സിൽ ഇങ്ങനെ കോൾസൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയ കോളേഴ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മളിതാ വേഗം തന്നെ വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ 0484242481 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചിട്ട് കിട്ടിയില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ പാട്ട് കിട്ടിയില്ല എന്നൊക്കെ സങ്കടപ്പെടുന്നവർ നേരെ ഇങ്ങ് വിളിച്ചാൽ മതി. കൂടെ ഉണ്ട് യുവ ചോയ്സുമായിട്ട് RJ ജ്വൽ. അപ്പോൾ നെക്സ്റ്റ് പാട്ടിലേക്ക് പോയിട്ട് നമുക്കത് വേഗം തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആവുന്നു. യുവർ ചോയ്സിന്റെ സമയമാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്ന സമയം. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ബിന്ദു ആണ്, വൈക്കം.
0: വൈക്കത്ത് നിന്ന്. എന്തൊക്കെയാണ് വൈക്കത്ത് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: വീട്ടിലായിരിക്കുന്നു?
1: എല്ലാം മാറി.
0: ആ,
1: വീട്ടിലെ മോളുണ്ട്, മോനുണ്ട്.
0: ആഹാ, അവരൊക്കെ വീട്ടിലുണ്ടോ? അതെയോ?
1: അല്ല, മോള് നേഴ്സിംഗ് പഠിക്കുന്നു, മോൻ നമ്മുടെ വൈക്കത്തമ്പലത്തില് കലാപുരത്തില് പഠിക്കുന്നു.
0: ഓ, ശരി ശരി ശരി. ഓക്കേ, അപ്പൊ ഇന്ന് ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞോ?
1: ആ, ഊണ് കഴിഞ്ഞു. ഞാൻ ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ വർക്കാണ്.
0: ആഹാ, അപ്പൊ രാവിലെ പോരുവോ ജോലിക്ക്?
1: രാവിലെ പോരു.
0: എന്തൊക്കെയാണ് അവിടെ പണികൾ? എന്തൊക്കെയാണ്
1: പണികള്? നമ്മള് കസ്റ്റമേഴ്സ് വരുമ്പോ അഡ്രസ് എഴുതുക, എല്ലാം നോക്കുക,
0: അവരെ നോക്കുക. സർവീസിംഗ് ഏരിയയിലാണല്ലേ?
1: അതെ.

0: തന്നെ അതെ
1: ഓക്കെ ഓക്കെ. വൈക്കത്ത് ഈ പറഞ്ഞ പോലെ കുറെ ഹോം സ്റ്റേസും റിസോർട്ടുകളും ഒക്കെ അല്ലേ?
0: ഉണ്ട്.
1: ഓക്കെ.
0: നമ്മുടെ വൈക്കത്തമ്പലം അടുത്തായതുകൊണ്ട്
1: ആ ഒത്തിരി പേര് വരും അല്ലേ,
0: ഒത്തിരി
1: ദൂരെ
0: പേര്
1: നിന്നൊക്കെ ഉള്ളവര്.
0: അതന്നെ.
1: ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ വേൾഡ് UFO ഡേ ആയതുകൊണ്ട് അന്യഗ്രഹ ജീവികളെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിട്ടുണ്ടോ? കാണാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
0: ഏയ്, നമ്മൾ തന്നെ അന്യഗ്രഹ ജീവി ആണല്ലോ.
1: ആണല്ലോ, അതുകൊണ്ട് പിന്നെ അവർക്ക് തോന്നുന്നു അല്ലേ.
0: അത് തന്നെ.
1: ഓക്കെ അല്ലേ. അങ്ങനത്തെ
0: കിട്ടിയതിൽ ഭയങ്കര സന്തോഷം.
1: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
0: അതെ അതെ അതെ.
1: ഓ, അത് ആദ്യം പറയണ്ടായിരുന്നോ? ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണ്.
0: അതെ
1: ഓ,
0: അതെ
1: എന്തായാലും സന്തോഷം, ആദ്യമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ കിട്ടിയല്ലോ.
0: അതെ അതെ.
1: ഞാനിങ്ങനെ അന്യഗ്രഹ ജീവികളെ കണ്ടിട്ടുണ്ടോന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കായിരുന്നു. കാരണം സിനിമയിലും ഒക്കെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളൂ,
0: അതെ അതെ അതെ.
1: ആകാശം നോക്കിയിരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു UFO വരുമോന്ന്.
0: അതെ
1: രസല്ലേ.
0: അതെ.
1: ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
0: ഗാന്ധിനഗർ സ്ട്രീറ്റിലെ തുടർക്കിനാക്കളിൽ
1: പാടുവോ?
0: അപ്പൊ ചെറുതായിട്ട്
1: എന്നാ ഒന്ന് മൂള് കേക്കട്ടെ.
0: തുടർക്കിനാക്കളിൽ തുടിച്ചുയർന്നു വാ, മിഴിത്തടങ്ങളിൽ ലൊരകതു പോലെ വാ, വസന്തകാല ജാലലോലയായ് കന്നിപ്പെണ്ണി ചെല്ലച്ചുണ്ടി.
1: ഞാനിങ്ങനെ ആസ്വദിച്ച് വരികയായിരുന്നു. ഇതാ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്?
0: നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും, പിന്നെ എന്റെ മോനും മോളും അപ്പുവിന്നു.
1: ഓക്കേ, പിന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ എല്ലാവർക്കും,
0: നിങ്ങൾക്ക് എല്ലാവർക്കും.
1: ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.
0: ഓക്കെ, ഭയങ്കര സന്തോഷം.
1: ആ, എനിക്ക് സന്തോഷം. ഓക്കെ ചേച്ചി, ഓക്കെ, ബൈ
0: ബൈ.

0: വെൽക്കം ബാക്ക്. ദ സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആവുന്നു. യുവർ ചോയ്സിന്റെ സമയമാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ആ, ഇത് ആരാണ്?
1: ഗിരിജ, എളങ്ങുന്നപ്പുഴ.
0: ഓക്കേ, അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങള് നാട്ടില്?
1: മഴയൊക്കെ ഇപ്പൊ മാറിയൊക്കെയാണ്.
0: ആ, ഒന്ന് വെയിലൊക്കെ തെളിഞ്ഞു.
1: ആ, വെയില്.
0: എന്താ ചെയ്യുന്നത് ചേച്ചി?
1: ഞാനിപ്പോ മോഡിക്കേറിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തൊഴിലുറപ്പിനും പോകുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്.
0: ഓ, ശരി ശരി.
1: പാർട്ട് ടൈം ആയിട്ട് ഈ മോഡിക്കേർ ചെയ്യുന്നു.
0: ആ, രണ്ടും ചെയ്യുന്നുണ്ട് അല്ലേ. വീട്ടിലായിരിക്കും? ഉണ്ട്.
1: വീട്ടിലിപ്പ ഞാൻ മാത്രമേ ഉള്ളൂ മാഡം.
0: മാഡം ഒന്നും വിളിക്കണ്ട, ജുവൽ എന്ന് വിളിച്ചാ മതി.
1: എന്താ നമ്മളൊരു സംബോധന ചെയ്യണ്ടേ?
0: ജുവൽ എന്ന് വിളിച്ചാ പോരെ, അതിനെന്താ കുഴപ്പം? സുഖമായിട്ടിരിക്കുന്നു? ജോലിയൊക്കെ എന്നും ഉണ്ടാവട്ടെ. നന്നായിട്ട് അധ്വാനിക്കുക, സന്തോഷത്തോടുകൂടി ജീവിക്കുക. അതെന്തൊരു സന്തോഷം അല്ലേ, അതിന്റെ സന്തോഷം
1: പറഞ്ഞറിയിക്കണം.
0: ഏറ്റവും ഇഷ്ടം. ഓക്കേ, ഞാനിങ്ങനെ പറഞ്ഞുതരായിരുന്നു ഇന്നത്തെ ദിവസങ്ങളുടെ കൊറേ പ്രത്യേകതകൾ. അതിലൊരെണ്ണം ഇങ്ങനെ വേൾഡ് UFO ഡേ ആണ്. അന്യഗ്രഹ ജീവികളെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ?
1: ഇല്ല, അധികം ആഗ്രഹമില്ല. എന്നാലും കുറച്ചൊക്കെ നമുക്ക് കാണണമെന്ന് ആഗ്രഹം.
0: ഇതെന്താ ഈ സംഭവം എന്ന് അറിയാന്നല്ലേ.
1: അതെ അതെ.
0: പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടോ ഇതിനെയൊക്കെ ബേസ് ചെയ്ത്? അയ്യോ, മാഡം എന്നൊന്നും വിളിക്കണ്ട.
1: അപ്പൊ നമ്മളുടെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. നമ്മളുടെ ചെറുപ്പമായിട്ട് അത്രക്ക് നല്ലൊരു ഇതല്ല.
0: നമുക്ക് ബുക്സ് വായിക്കാനും ഒന്നും പറ്റാറില്ല അല്ലേ,
1: പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് പണിയൊക്കെ എടുത്ത് കാശൊക്കെ ആവുമ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന.
0: പിന്നെ കറക്റ്റാണ്.
1: അന്നത്തെ സാഹചര്യം അമ്മനെ അച്ഛനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മളുടെ ജീവിതം.
0: അതെ അതെ അതെ. ഇപ്പൊ നമ്മള് പണിയെടുത്താൽ നമുക്ക് കാശുണ്ട്,
1: പണിയെടുത്താൽ നമുക്ക് കാശുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ആരൊന്നും ചോദിക്കും.
0: അതന്നെ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കാ ഈ കാട് സിനിമയിലെ യേശുദാസ് ജനം പാടിയ പാട്ട്, ഏഴിലം പാലപുത്രം.
0: പാടുവോ?
1: ആ, ചെറുതായിട്ട് പാടും.
0: എന്നാ മുളിക്ക് രണ്ടുപേരി.

0: പാടിട്ടോ, അടിപൊളി. അപ്പൊ
1: ആ
0: എന്തായാലും
1: എന്റെ വീട്ടിലെല്ലാവരും പാടും,
0: ആണോ?
1: ചേച്ചി
0: ആ
1: അങ്ങളെയൊക്കെ പാടും.
0: എല്ലാരും പാടും. അപ്പൊ ഇന്നത്തെ പാട്ട് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ
1: ഇതിപ്പോ എന്റെ ചേച്ചിക്ക് വേണ്ടി, ചേച്ചി വയ്യാതെ കിടക്കണേനെ,
0: ആഹാ,
1: നന്നായിട്ട് പാടുന്ന
0: എന്ത്
1: ചേച്ചിയാണ്.
0: പറ്റി ചേച്ചിക്ക്?
1: ചേച്ചിക്ക് വീണിട്ട് എല്ലാം ഒടിഞ്ഞു,
0: ആഹാ ഹാ
1: ഒടിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്ത്. അപ്പൊ അതിന് മുമ്പിൽ പൊടിഞ്ഞിട്ടുണ്ടെന്ന് പറയല്ല.
0: ഓ ഓ ഓ
1: അപ്പൊ പുള്ളിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, പുള്ളി മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കണത്.
0: ഓക്കേ. അപ്പൊ
1: അപ്പൊ
0: എന്തായാലും
1: ആ
0: സുഖാവട്ടെ.
1: ചേച്ചിക്ക്
0: ചേച്ചിയുടെ അടുത്ത് പറയണം, അന്വേഷണം പറയണം, ഞങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് പറയണം. എത്രയും പെട്ടെന്ന് സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റട്ടെ കേട്ടോ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ. അപ്പൊ
1: അപ്പൊ
0: ചേച്ചിക്ക്
1: ചേച്ചിക്ക്
0: വേണ്ടിയിട്ട്,
1: വേണ്ടിയിട്ടാണ് എന്റെ
0: ചേച്ചി
1: അടുത്ത് വിളിക്കുന്നത്.
0: കേൾക്കുന്നുണ്ടാവോ ഇപ്പോ റേഡിയോ?
1: കേൾക്കുന്നുണ്ടെന്നറിയില്ല.
0: ആ, എന്തായാലും ചേച്ചിയുടെ അടുത്ത് പറഞ്ഞേക്കൂ കേട്ടോ.
1: ആ പറയാം.
0: അപ്പൊ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കാർഡ് എന്ന മൂവിയിലെ സോങ് അല്ലെ,
1: അതെ അതെ
0: ഏഴിലം പാല
1: അതെ,
0: പൂത്തു. പാട്ട് വരുന്നുണ്ട്,
1: കേട്ടോ.
0: കേട്ടോളൂ. എന്തായാലും വിളിച്ചതിൽ
1: ആ
0: ഒത്തിരി
1: എനിക്ക്
0: സന്തോഷം.
1: ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്.
0: ഓ, കേട്ടോളൂ. ഒപ്പം പാട്ടും പാടിക്കോ.
1: ആ ആ
0: ഓക്കെ
1: ആ
0: ചേച്ചി,
1: ശരി,
0: ബൈ.
1: ബൈ.

സമയം എങ്ങനെ ഇതാ, 1 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കോളിനും കൂടെ സമയം ഉണ്ടാവുള്ളൂ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ. ആ, കോൾ എന്തോ ഡ്രോപ്പ് ആയി പോയി എന്ന് തോന്നുന്നു. രതീഷാണ് നമ്മളെ വിളിച്ചത്, പാലക്കാട് നിന്നാണ് വിളിച്ചത്. അപ്പൊ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, നല്ലൊരു പാട്ടൊക്കെ വെച്ച് തരണം എന്ന് പറഞ്ഞു. കോൾ എന്തോ ഡ്രോപ്പ് ആയി പോയി എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും രതീഷിനും രതീഷിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട്, ഒപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ല

ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ തീരുകയാണ്. അപ്പൊ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ റെയിൻബോ ആർ ജി ജ്വൽ. ഇനി കേൾക്കാം 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, അതിനുശേഷം സ്പെഷ്യൽ ട്രിപ്പിൾ ട്രീറ്റ്, അതിനുശേഷം 2:30 NCERT സ്പോൺസർഡ് പ്രോഗ്രാം ഉമംഗ്.

0: Rainbow FM presents Try and Dub Waves. Try and Dub Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3 പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ 12:30

0: and Western states. In the FIFA World Cup, United States registers first knockout stage win since 2002, defeating Bosnia-Herzegovina 2-0. Belgium also enter round of 16 in extra time victory over Senegal. With that, we end the midday news.
1: Namaskar.
2: Rainbow FM presents Triple Treat. Three songs back to back. Enjoy the tracks and stay tuned.
3: 3, 2, 1, let's go!
2: Triple Treat.
4: ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്ന ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ, പാട്ടുകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്പെഷ്യൽ ട്രിപ്പിൾ ട്രീറ്റ്.
5: ഡോം ഡോം ഡോം ഡോം.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: ഇനി കേൾക്കാം NCERT സ്പോൺസേർഡ് പ്രോഗ്രാം ഉമംഗ്.

0: are listening to Rainbow FM Kochi 107.5 musically yours.
1: News Rainbow. സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി സനേയ് തകായിച്ചിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചു. രാജ്യത്ത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന VBG റാംജി നിയമം പാവപ്പെട്ട ഓരോ തൊഴിലാളിക്കും തൊഴിലുറപ്പുവരുത്തുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേർന്നു. ഓണം വാരാഘോഷം വിപുലമായി സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KSEB. വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ 400 MW വരെ കുറവുണ്ടായതായും KSEB അറിയിച്ചു. മത്സ്യസംസ്കരണത്തിലൂടെ ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളെ നൂതന രീതികളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സാങ്കേതിക വിദ്യാ കൈമാറ്റ കരാറിൽ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഒപ്പുവച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. 2026 കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലേക്ക് രാജ്യത്തിനായി മത്സരിക്കാൻ യോഗ്യത നേടി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. തിരുവനന്തപുരം റീജിയണൽ സെന്ററിലെ വിവിധ കായിക താരങ്ങൾ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് 8 താരങ്ങളും ഏഷ്യൻ ഗെയിംസിലേക്ക് 14 താരങ്ങളുമാണ് യോഗ്യത നേടിയത്. ഈ മാസം 29 മുതൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന ദേശീയ ജൂനിയർ ആൺകുട്ടികളുടെ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ കേരള ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ എറണാകുളം മഹാരാജാസ് ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
3: Rainbow FM presents Try and Dub Waves. Try and Dub Waves.
4: Let's play football.
5: FIFA World Cup 2026 updates.
6: റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3 പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ 2 സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ 4:30. രണ്ട് ലെജൻഡ് താരങ്ങൾ കളിക്കളത്തിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ജൂലൈ 3 പുലർച്ചെ 4:30 രാവിലെ 8:30. വീണ്ടും ഒരു യൂറോപ്പ് ആഫ്രിക്ക പോരാട്ടം. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ ജൂലൈ 3 തന്നെ രാത്രി 11:30. ഓസ്ട്രേലിയ എതിരിടുന്നു ചരിത്രത്തിലാദ്യമായി.

0: നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച ഈജിപ്തുമായി ഓസ്ട്രിയ വേഴ്സസ് ഈജിപ്ത്.
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: ഗുഡ് ഈവനിങ്.
3: ഹലോ,
2: ഇതാരൊക്കെയാണ്? ഇന്ന് കൊറേ നാൾക്ക് ശേഷമാണല്ലേ നമ്മൾ കാണുന്നത്.
3: അതെ അതെ, എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ആ സ്റ്റുഡിയോയുടെ പടി ഇങ്ങനെ കടന്നിങ്ങനെ വരുമ്പോ രശ്മിന്റെ തൊട്ട് മുന്നിൽ കൂടെ പോവാണ്. അപ്പൊ
2: പണ്ട് നമ്മള് രാവിലെയൊക്കെ ഒരുമിച്ച്,
3: അതെ, മോർണിംഗ് പ്രോഗ്രാമായിരുന്നു ചെയ്തത്, അതും വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ആ ഒരു ഓർമ്മയാണ് പെട്ടെന്ന് വന്നത്.
2: പെട്ടെന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും ആയിരുന്നു. അറിയായിരുന്നു ഇന്ന് ആണെന്ന്, പക്ഷെ എന്നാലും കണ്ടതിന്റെ ഒരു ഭയങ്കര സന്തോഷം.
3: അതെ, അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങൾക്കും ഞങ്ങൾ പകർന്നു തന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
2: ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എന്നത്തെയും പോലെ 8 മണി വരെയാണ്.
3: അതെ, അതിന്റെ ഇടയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ
2: സ്പെഷ്യാലിറ്റീസ്, പിന്നെ ഒരു ഗെയിം, പിന്നെ നമുക്ക് കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ, നല്ല നല്ല പാട്ടുകൾ
3: ഒക്കെ കേട്ട് നമുക്ക് സുഖമായി തങ്ങ് പോവാം.
2: എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ഒരു സായാഹ്നം.
3: അതെ, പിന്നെ അത്യാവശ്യത്തിന് നമ്മളെ ചൂട് അകറ്റിക്കൊണ്ടുള്ള മഴയുണ്ട്. ഇപ്പൊ നേരത്തെ ന്യൂസിൽ പറഞ്ഞില്ലേ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമൊക്കെ
2: പിന്നെ
3: കൊടയൊക്കെ കരുതുക, കോട്ട് കരുതുക,
2: വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ വണ്ടി സ്കിഡ് ചെയ്യാതെ സൂക്ഷിച്ചോടിക്കുക. ഇപ്പൊ ഇതൊരു ഡ്രൈവ് ടൈം മ്യൂസിക് പ്രോഗ്രാം ആണ്, നിങ്ങൾ വണ്ടിയിലൊക്കെ പാട്ട് കേട്ട് ഞങ്ങളുടെ കൂടെ ഒത്ത് പോവുക. കേട്ടോണ്ടിരിക്കൂ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ആരൊക്കെയാണ് നമ്മള്?
3: ഞാൻ RJ പ്രിയ പത്മജിത്.
2: ഞാൻ RJ രശ്മി.

0: വെൽക്കം ബാക്ക്. 5 മണി കഴിഞ്ഞ് 21 മിനിറ്റും 54 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾ രണ്ടുപേരുണ്ട്.
1: അതെ, ഞാനുണ്ട് പ്രിയ.
0: ഞാനുണ്ട് രശ്മി. അപ്പൊ ഇന്ന് മറന്നുപോയ ദിനം ഓർമ്മിപ്പിക്കാനുള്ള ദിവസമാണല്ലേ.
1: ശരിക്കും അങ്ങനൊരു ദിനം നല്ലതല്ലേ?
0: അതെ,
1: നമ്മൾ ചിലപ്പോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ തന്നെ ചിലപ്പോ ജന്മദിനോ അല്ലെങ്കിൽ വിവാഹ വാർഷികമോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ഒരു ദിവസം മറന്നുപോയിട്ട് പിന്നെയായിരിക്കും, അയ്യോ മറന്നുപോയല്ലോ.
0: സ്വന്തം മറന്നുപോകുന്ന ആൾക്കാരുണ്ട്,
1: എന്റെയൊക്കെ ഞാൻ മറന്നുപോട്ടോ.
0: അതെ, നമ്മളുടെ തന്നെ ചിലപ്പോ പല സമയത്തും മറന്നുപോകുന്ന സമയമുണ്ട്.
1: അതെ, ചിലപ്പോ നമ്മുടെ അമ്മമാരായിരിക്കും നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അധികം നമ്മൾ ഓർപ്പിക്കാറുണ്ട്.
0: ഓർപ്പിച്ച്
1: വെക്കുന്നത് അവരാണ്, ഓർത്തു വെക്കുന്നത് അമ്മമാരാണ്.
0: പണ്ടൊക്കെ എനിക്കുണ്ടായിരുന്നു, ഞാൻ മറന്നുപോകാതിരിക്കാൻ കലണ്ടറിൽ വട്ടം വരച്ച്,
1: കലണ്ടറിൽ ക്രോസ് ഇട്ടേക്കുക, വട്ടം വരച്ച് വരയ്ക്കുക, അതൊക്കെ ഇപ്പോഴും എല്ലാരും ചെയ്യുന്നുണ്ട്. അല്ലെ, ഇപ്പൊ മൊബൈൽ വന്നപ്പോ എല്ലാരും റിമൈൻഡറും കാര്യങ്ങളും എല്ലാം ചെയ്ത് വെക്കാറുണ്ട് അല്ലേ.
0: അപ്പൊ ഇന്ന് മറന്നു
1: മറന്നുപോകൂലേ?
0: അത് ശരിയാ. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ മറന്നുപോയവരെ ഓർക്കാനുള്ള ദിവസമാണ്.
1: അതെ, അതായത് നമ്മുടെ ജന്മദിനോ
0: അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്,
1: അതെ,
0: ചെയ്യാമെന്ന് പറഞ്ഞു.
1: ഇപ്പം എക്സാം ഒക്കെ പാസ്സായി കഴിയുമ്പം അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയില്ലേ, അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം. ചിലപ്പം മനഃപൂർവ്വമായിരിക്കും, അല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടാവും.
0: അതെ, മറന്നുപോയിട്ടുണ്ട്, ആരൊക്കെയോ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ മറന്നുപോയിട്ട് ഇപ്പൊ അതേ ഓർത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ എത്രയും പെട്ടെന്ന് വിളിക്കാം. 0424284201 ലേക്ക്.
1: അതെ അതെ, വിളിച്ചോളൂ കേട്ടോ. നല്ലൊരു ടോപ്പിക്കാണ്.
0: നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളെ, അതായത് ജന്മദിനങ്ങളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളോ അതല്ലെങ്കിൽ വിവാഹ വർഷമോ ഒക്കെ നിങ്ങളിപ്പോ
1: ഓർത്തിട്ട് അവരോട് ഒരു സോറിയും കൂടെ പറഞ്ഞോളൂ. കാരണം അങ്ങനെ ഒരു ക്ഷമാപണം നടത്താനും കൂടി ഉള്ളൊരു ദിവസമാണ്. പക്ഷെ രശ്മി, ഇതിലൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ചിലര് പെട്ടുപോകും, എന്തെങ്കിലും ഒക്കെ
0: പറഞ്ഞോയല്ലോ.
1: അപ്പൊ അല്ലെങ്കിൽ ചിലവര് ഓർക്കും, എന്നോട് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നും ഓർക്കാം കേട്ടോ. അപ്പൊ ഓർമ്മിക്കും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ.
0: അപ്പൊ എല്ലാവർക്കും ഓർക്കാനും ക്ഷമാപണം നടത്താനും പ്രായശ്ചിത്തം നടത്താനൊക്കെ ഉള്ള ഒരു ദിവസമാണെന്ന്
1: അതിനൊരു ചാൻസ് ഞങ്ങൾ നിങ്ങൾക്കും തരും.
0: ഓൾറെഡി ജുവല് ഇന്ന് UFO ദിനം പറഞ്ഞു കഴിഞ്ഞു, അതായത് ആകാശ നിരീക്ഷണ പരിപാടികളെ കുറിച്ചും അന്യഗ്രഹജീവികളെ കുറിച്ചും ഒക്കെ ഉള്ള ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിനമാണ് ഓൾറെഡി
1: പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും
0: ഓർക്കുന്ന ദിനമായി
1: വാഗ്ദാനങ്ങൾക്ക് നിങ്ങളൊന്ന് ഓർത്തിട്ട് അവരോടൊരു ക്ഷമ പറഞ്ഞോളൂ, എന്നിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യാം.
0: നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻസ്റ്റയും FBയും. അതിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഓൺ ദ ഗോഡ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം
1: അതെ
0: നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.
1: ഏതൊക്കെയാണ്
0: ID?
1: ഇൻസ്റ്റയുടെ വരുന്നത് FM Rainbow കൊച്ചി 107.5 ആണ്.
0: FBയുടെ ആകാശവാണി കൊച്ചി FM Rainbow 107.5. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് FBയും ഫേസ്ബുക്കും ഒന്നും ഇല്ല, കുഴപ്പമില്ല, വാട്സപ്പ് ഇല്ലാതിരിക്കില്ലല്ലോ.
1: അതെ, വാട്സപ്പ് നമ്പർ പറയാലോ നമുക്ക്. 854-734-1075.
0: അതെ, അപ്പം വിളിക്കാം, വാട്സപ്പ് ചെയ്യാം, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നിങ്ങൾക്ക് കമന്റ്.
1: സൗകര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് തുറന്നു തന്നു.
0: വേഗം വരൂ. 0484-242-8101 ലേക്കാണ് നിങ്ങൾ മറന്നുപോയ വാഗ്ദാനങ്ങളെ കുറിച്ച് ഓർത്ത് വിളിക്കേണ്ടത്.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിന് കൂട്ടിന് വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്.
2: അതെ അതെ, കൂട്ടിന് വന്ന ആളെ എന്താണ്
1: നമ്മളിത് മറന്നുപോയ കാര്യങ്ങൾ ഓർക്കാൻ പറഞ്ഞപ്പോ ഒരാള് പറയാം. ഹലോ,
3: ഹലോ,
1: നമസ്കാരം.
3: നമസ്കാരം.
1: എന്താ ആദ്യം മറന്നുപോയെന്ന് പറയും? ഫസ്റ്റ് തന്നെ ഞങ്ങളെ വിളിച്ചപ്പോ
2: അപ്പൊ ഈ മറന്നു പോകുന്ന കാര്യത്തെ പറ്റി ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണോ?
1: അതെ,
2: മറന്നുപോയത്
3: അതിന്റെ കേട്ടിരുന്നു. പക്ഷെ എനിക്കല്ല, അമ്മ ഇപ്പൊ മരിച്ചിട്ട് ഒരു 3 മാസത്തോളായി. അപ്പൊ അമ്മയുടെ ബർത്ത്ഡേ എന്ന് വെച്ചാല് അമ്മക്ക് ഡേറ്റോ അല്ലെങ്കിൽ നാളോ അങ്ങനെ ഒന്നുമില്ല. അമ്മ ഈ എന്താ മെറ്റീരിയൽ ഇറക്കുമല്ല ക്രിസ്ത്യാനികള് തിരിച്ചു പെരുന്നാളെന്ന് പറയാം, ആ ദിവസമാണ്. അപ്പൊ അത് ഓർത്ത് വെക്കണം. അപ്പൊ ഞങ്ങൾക്ക് അതറിയില്ലായിരുന്നു ഏത് ദിവസമാണെന്നുള്ളത്. എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും അവര് നെറ്റിയില് കുരിശി വരക്കുമ്പോഴത്തേനാണ് ഇത് അറിയണത്, ഇന്നാണ് നമ്മുടെ ബർത്ത്ഡേ.
1: പിന്നെ
3: ഞങ്ങള്
1: എത്ര പേരാ മക്കള്?
3: ഞങ്ങള് 3 പേര്.
1: 3 പേര്. ഒന്ന് വിജിത, പിന്നെ
3: ഒന്ന് എന്റെ അനിയത്തി, ആളിപ്പോ ജീവനോടെ ഇല്ല. പിന്നെ ഒന്ന് എന്റെ ആങ്ങള വിജേഷ്.
1: വിജേഷ്, ഓക്കെ.

0: ഈ പിറന്നാളാണോ അമ്മയുടെ മറന്നുപോയത്?
1: ആ പിറന്നാള് ഞാൻ മറക്കാറുണ്ടോന്ന് വെച്ചാൽ ഞങ്ങക്ക് ഡേറ്റ് ഇല്ലല്ലോ, ഇത് എന്നാണെന്നുള്ളത്
0: കുരിശ് വരയ്ക്കുന്ന ദിവസം വരുമ്പോഴാണ് പിറന്നാളാണെന്ന് ഓർക്കുന്നത് അല്ലേ.
2: നിങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ അമ്മ ഓർക്കുമായിരുന്നോ?
1: ഞങ്ങളുടെ അമ്മക്ക് അങ്ങനെ ഓർമ്മ ഇങ്ങനെ ആരുടെയും അങ്ങനെ ഓർത്ത് വെക്കാറില്ല അമ്മ. പൊതുവെ അങ്ങനെ ഓർമ്മക്കുറവ് എന്നുവെച്ചാല് എഴുത്തും വായനൊന്നും അറിയില്ല, എന്നാലും കണക്കിനൊക്കെ നല്ല സ്മാർട്ടാണ് ആള്. പക്ഷെ ഈ എഴുത്തും വായന അറിയില്ലെങ്കിലും ഞങ്ങളുടെ ബർത്ത്ഡേ ദിവസം വന്നാ നാളാ ഒന്നും അറിയില്ല എന്റെ അമ്മ. അങ്ങനെയായിരുന്നു.
2: അപ്പം ഇങ്ങനെ ബർത്ത്ഡേ മറന്നുപോയ കാര്യമാണ് പറയാനുള്ള വിജിതയ്ക്ക് അല്ലേ. വേറെ എന്താ, വേറെ വീട്ടില് ഇപ്പം വിജിത കൂടാണ്ട് ആരാ ഉള്ളേ?
1: വീട്ടില് എന്റെ വീട്ടില് എന്റെ ഭർത്താവ്, പിന്നെ രണ്ട് മക്കള്, പിന്നെ ഭർത്താവിന്റെ അമ്മ.
0: അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിജിതയോട്, വീട്ടിലെ ഹസ്ബൻഡിന്റെയും മക്കളുടെയും ബർത്ത്ഡേ ഓർമ്മിക്കാറുണ്ടോ?
1: ഓർമ്മിക്കാറുണ്ട്. വിവാഹവാർഷികവും വിവാഹത്തിന്റെ ഡേറ്റും മോളുടെ ജനന ഡേറ്റും മൂത്ത മോളുടെ ജനന ഡേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ. 24 ആണെങ്കിൽ എന്റെ മോളുടെ 23 ആണ്, ആ ദിവസം മാറിപ്പോ. എന്നുവെച്ചാല് ആഗസ്റ്റ് 23 ആം തീയതി മോളുടെ ബർത്ത്ഡേ, പക്ഷെ എനിക്കാണ് ഈ ദിവസം മാറിപ്പോണത്.
2: അപ്പൊ അന്ന് എന്തെങ്കിലും ആഘോഷങ്ങൾ മാറിപ്പോവും അങ്ങോടും കൂടും?
1: ആഘോഷങ്ങളൊന്നും മാറാറില്ല,
2: ഡേറ്റ് മാറിപ്പോവും. അപ്പൊ നിങ്ങൾ എങ്ങനെ ആഘോഷിക്കുന്ന? ഒരു ജന്മദിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ, പായസം വെക്കോ കേക്കോ വാങ്ങിക്കോ?
1: ഞങ്ങള് കേക്ക് ഇപ്പൊ കൊറച്ചു നാളായിട്ട് എന്നുവെച്ചാൽ ഒരു 4-5 വർഷത്തോളമായി ഞങ്ങളിപ്പോ വീട്ടിൽ ആഘോഷിക്കുന്നു. എന്നുവെച്ചാൽ മോളിപ്പ BSc നഴ്സിംഗിന് പഠിക്കണേരുന്നു, അപ്പൊ ബാംഗ്ലൂരായിരുന്നു.
0: അപ്പൊ വീട്ടിലുണ്ടാവില്ല അല്ലെ? ചിലപ്പോ
1: വീട്ടിലുണ്ടാവില്ല, ചിലപ്പോ ഞാൻ പൈസ ആയിട്ട് കൊടുക്കാനിട്ട് കൂട്ടുകാരോട് കഴിഞ്ഞ വർഷം സർപ്രൈസ് ആയിട്ട് അനിയത്തി ഞാൻ പറഞ്ഞു
0: വിട്ടു.
1: അനിയത്തി GNM പഠിക്കണേ.
0: അപ്പൊ ഇതുവരെയും ഇങ്ങനെ ആഘോഷങ്ങൾ മറന്നു പോയിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല അല്ലേ? അമ്മയുടെ മാത്രം പിറന്നാളിന്റെ ആ ഒരു ഇതേ ഉള്ളൂ.
1: അതെ.
2: അപ്പൊ അതിന്
1: ഭർത്താവിന്റെ ആണെങ്കിലും പിള്ളേര് ഓർമ്മിപ്പിച്ച് എന്നോട് പറയുന്നു, നേരത്തെ അമ്മ അപ്പന്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് അവര് എന്നെ ഓർമ്മിപ്പിച്ചു.
0: ഓക്കെ.
1: അല്ലാണ്ടുള്ള ഞങ്ങളുടെ മൊത്തത്തിലുള്ള ആരുടെയും ബർത്ത്ഡേ അങ്ങനെ മറന്നു പോകാറില്ല. സ്വന്തം എന്റെ മറന്നു പോകാറുണ്ടെങ്കിലും പിള്ളേരുടെ മറന്നു പോകും.
0: അതല്ലെങ്കിൽ നമ്മള് നമ്മുടെ കാര്യം മറന്നു പോകല്ലോ അല്ലെ?
1: അത് ശരിയാണ്.
2: അത് മക്കളെ ഓർത്ത് പറയാറുണ്ടോ, അമ്മ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അല്ലേന്ന്?
1: ആ പറയാറുണ്ട്. അവര് രാത്രി ആവുമ്പോ 12 മണിയാവുമ്പോ ഉറക്കമുളക്കിരുന്നത്
0: സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ട് അവര് ഇരിക്കും അല്ലേ? നല്ല രസല്ലേ.
1: അല്ലെങ്കിൽ അവിടെയാണെങ്കിലും അവരെ എന്നെ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഉണ്ടെങ്കിൽ വാട്സാപ്പില് ഹാപ്പി ബർത്ത്ഡേ.
2: ഇപ്പൊ ഒത്തിരി സന്തോഷം വിജിത സംസാരിക്കാൻ സാധിച്ചതില്, അമ്മേനെ ഓർത്തതില് ഒക്കെ. റെയിൻബോ ഞങ്ങൾ ഓർക്കുന്നു കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കേ.

0: പ്ലീസ് ശ്രോതാക്കളെ, ഇപ്പൊ കേട്ട ട്യൂൺ ഒന്ന് നിങ്ങള് ഓർമ്മിച്ച് വെച്ചോ.
1: ആ ട്യൂൺ ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ചില രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മിന്നി മിന്നി മിന്നി മിന്നി വരും.
0: അത് മിന്നലാണ്,
1: അതെ അതെ, ഭയങ്കര മിന്നലാണ്, കളർഫുൾ ആയിട്ടുള്ള മിന്നൽ.
0: ഇതാണ് ഡിസ്കോ സംഗീതം.
1: അതെ അല്ലെ,
0: ഡിസ്കോ സംഗീതത്തിന്റെ ഫസ്റ്റ് ബീജമാണ്. ആ ഡിസ്കോ സംഗീതത്തിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ഓർക്കാനുള്ള ദിനമാണ് ഇന്ന്, ലോക ഡിസ്കോ ദിനമാണ്.
1: ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്കോ എന്നുള്ളതൊക്കെ ഇപ്പൊ പറയല് ഇല്ലല്ലേ,
0: ഇപ്പൊ മൊത്തം എല്ലാം അതുപോലെ
1: അങ്ങനെയൊക്കെയുള്ള
0: കണ്ടംപററി അങ്ങനത്തെ സോങ്സും ഡാൻസുകളുമാണ്.
1: DISCO.
0: അപ്പൊ ഈ ഡിസ്കോ യുഗം എന്ന് പറയുന്നത് 1970s ബീഗീസ്, ഡോണ സമ്മർ, ABBA, ഗ്ലോറിയ ഗെയ്നർ, ചിക്ക് അങ്ങനെയുള്ള 5 പേര് ആകാശവാണിയിൽ ആധിപത്യം സ്ഥാപിച്ച പ്രധാന താരങ്ങളായിരുന്നവര്. അതാണ് ഞങ്ങൾ എടുത്തു പറയുന്നത്, ആകാശവാണിയിൽ ആധിപത്യം സ്ഥാപിച്ച ഈ പ്രധാന താരങ്ങളുടെ അത് ആ പോപ്പ് സംഗീതം സ്വാധീനം ചെലുത്തിയതാണ്. അതാണ് ഈ ദിവസത്തിന്റെ
1: പ്രത്യേകത. അതായത് ഡിസ്കോ,
0: ഡിസ്കോ
1: യുഗം,
0: 1970s ആണ് ഡിസ്കോ യുഗം.
1: അപ്പൊ ഞാനിങ്ങനെ രശ്മി ഇങ്ങനെ പറയുമ്പോ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത് എന്താ അറിയോ, നമ്മുടെ പഴയ സിനിമകളിലല്ലേ അധികവും ഈ ഡിസ്കോ പാട്ടുകള്,
0: റഹ്മാന്റെ
1: ഫിലിംസിലുണ്ടാവും, പിന്നെ
0: ഹിന്ദി ഫിലിംസില്,
1: ഹിന്ദി സിനിമകളിൽ
0: ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു നമ്മുടെ ഹിന്ദി സ്റ്റാർ ഒരാളുണ്ടല്ലോ ഡിസ്കോന്റെ മാത്രമായിട്ട്.
1: അപ്പം അതൊക്കെയാണ് എനിക്ക് ആ മ്യൂസിക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ നല്ല തിളങ്ങുന്ന ഒരു വട്ടത്തിലൊക്കെ ഒരു ഇതൊക്കെ കെട്ടി ഡ്രസ്സും അല്ലെ ഡിസ്കോയ്ക്ക്
0: ഇടുന്ന,
1: അതെ ഡിസ്കോന്റെ ഡ്രസ്സ് തന്നെ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലായാലും നല്ല തിളങ്ങുന്ന കുറെ ഈ അലക്കുകളും അതും ഇതും ഒക്കെ ആയിട്ട് ലൈറ്റാണ് പ്രധാനം. ഇങ്ങനെ ആ ഓരോ സ്റ്റെപ്പുകളെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി മിന്നി വരുമ്പോഴാണ് പണ്ടൊക്കെ
0: അതിന്റെ സോങ്ങിന്റെ ബീറ്റ്സ് നമുക്ക് നല്ല രസമാണ്. നമ്മുടെ കാലറിയാതെ ചലിക്കും,
1: ചലിച്ചു പോകും. അല്ല ഞാനിപ്പോ എന്റെ ഒരു ചെറുപ്പകാരൻ ഞാനിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി, അതായത് പണ്ട് കളർ ലൈറ്റ് ആണല്ലോ ഡിസ്കോന്, അപ്പൊ ഈ ഒരുവിധം ഒരു പ്രായത്തില് ഈ ബൾബുണ്ടല്ലോ നമ്മുടെ ഉരുണ്ട പഴയ ബൾബില് കളർ ലൈറ്റ് കെട്ടിയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തില്. അപ്പൊ നമ്മളെക്കാളും മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും

0: ഉണ്ടാവില്ല, അവരാണ് ഈ മേലേക്ക് ഒപ്പിക്കുന്നത്. എന്നിട്ട് ഡാൻസ് ആണ് ഡിസ്കോ, അതിങ്ങനെ സ്വിച്ച് ഓൺ ആക്കും ഓഫ് ആക്കും.
1: ഡിജെ ആണല്ലോ മൊത്തം.
0: അതെ അതെ, ഇപ്പൊ ഡിജെ
1: ഡിസ്കോ ആ ലൈറ്റിന്റെ പ്രഭാവത്തിൽ നമുക്കൊന്നും കാണാൻ കൂടെ പറ്റില്ല. ഡിജെ സോങ്സ് ഹൈ വോളിയത്തിൽ ഇട്ടാണ് ഇപ്പൊ.
0: പിന്നെ എല്ലാരും സ്റ്റെപ്പ് അല്ലല്ലോ അതിനകത്ത് മെയിൻ ആയിട്ട്.
1: അപ്പൊ ഈ 1977 സാറ്റർഡേ നൈറ്റ് ഫീവർ എന്ന് പറയുന്ന ഒരു ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഡിസ്കോ വിപ്ലവത്തിന്റെ സൗണ്ട് ട്രാക്ക് എന്നറിയപ്പെടുന്നത്. 1977 സാറ്റർഡേ നൈറ്റ് ഫീവർ എന്ന ചിത്രം, അതിന് ദി ബീഗീസ് ആണ് അതിലെ മെയിൻ പോപ്പ് താരം. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്ന ഹിറ്റ്, അത് ഡിസ്കോയുടെ രാജ്ഞിയായിട്ട് കിരീടമണിഞ്ഞ ആളാണ് ഡോണ സമ്മർ. ഓക്കെ, അതുപോലെ തന്നെ ചിക്ക് എന്ന് പറയുന്ന ആള് ഗുഡ് ടൈംസ് അതുപോലെ നൃത്ത ട്രാക്കുകൾ അവതരിപ്പിച്ച ഒരാളാണ് ചിക്ക്. അപ്പൊ ഇവരെയൊക്കെ ഓർക്കാനുള്ള ഒരു ദിനമാണ് ഇന്ന്. ഡിസ്കോ 1970s ഡിസ്കോ യുഗം തിളങ്ങുന്ന ക്ലബ് സംസ്കാരവും ഓർക്കാനുള്ള ഒരു
0: ദിനം കൂടി. അപ്പൊ ഇനിയിപ്പോ ഡിസ്കോ
1: ഒരു ദിനം പറഞ്ഞു, അതാണത്. അത് നിങ്ങൾ
0: അതെ അതെ, ഓ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ജന്മദിനങ്ങളോ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾക്കോ ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ
1: അങ്ങനെ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് കൺവേ ചെയ്യാനുള്ള ഒരു ദിവസം.
0: ഇനി അല്ല, നമ്മളിലൂടെയാണ് അവരോട് അത് അറിയിക്കണമെങ്കിൽ അങ്ങനെയും ആയിക്കോളൂ.
1: വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242810 വിളിക്കേണ്ടത്. അതല്ല കമന്റ്സിലേക്ക്, കമന്റ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്,
0: 8547341075.
1: നമുക്കിപ്പോ ഒരു കോള് വന്നിട്ടുണ്ട്, ആരാന്ന് നോക്കാം.
0: യെസ്,
1: ഹലോ.
2: ഹലോ,
0: ആ ഇത് ആരാണ്? ഹലോ, വത്സല. എവിടുന്ന വിളിക്കുന്നത് വത്സല?
2: പാലക്കാട് വടക്കഞ്ചേരി.
0: പാലക്കാട് വടക്കഞ്ചേരി.
1: ഓക്കെ, മഴയുണ്ടോ അവിടെ?
2: നല്ല മഴ.
1: എന്താണ് മറന്നുപോയത്? ജന്മദിനമാണോ വിവാഹ വാർഷികമാണോ? പിറന്നാള്. ആരുടെ?
2: അത് കൂട്ടുകാരുടെ. അമ്മയ്ക്കും മറക്കും. ഞാനും കൂട്ടുകാരും ഒരേ ദിവസം ജനിച്ചതേ. അപ്പൊ കൂട്ടുകാരുടെ അമ്മ ചോദിക്കും, നിങ്ങള് മകളോട് പറഞ്ഞാ പറഞ്ഞാ ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞാ ദിവസം ആ കുട്ടി പറഞ്ഞാള്, അങ്ങനെ ചോദിക്കാറുണ്ട്.
1: കൂട്ടുകാരിയുടെ ജന്മദിനമാണ് മറക്കാറ്?
2: ആ.
1: വേറെ വീട്ടിലെല്ലാവരുടെയും ഓർമ്മയുണ്ട്?
2: ഓ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്.
1: കൂട്ടുകാരിയുടെ ജന്മദിനം മറന്നിട്ട് സോറി പറഞ്ഞോ?
2: ആ, എന്നും അവരുടെ അമ്മ ചോദിക്കാറുണ്ട്, എപ്പോഴാ നിങ്ങളുടെ മകളുടെ പറഞ്ഞ? അപ്പൊ എന്റെ പറഞ്ഞ ദിവസം അവളുടെ പറഞ്ഞാളും ചോദിച്ചിട്ട് കഴിയാ.
0: ആ, പക്ഷെ അപ്പൊ മറന്നു പോയിട്ട് പിന്നെയും ചോദിക്കും ഓരോ വർഷവും അല്ലേ?
2: അതാണ്.
1: അപ്പൊ ഇനി ഓർത്തിടണം, എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിടണം, റിമൈൻഡർ ഇടണം.
0: അല്ലെങ്കിൽ എന്തോ, ഓ അത് ശരി. ആ, ഇപ്പൊ അവരൊന്നും ഇല്ലല്ലേ, അപ്പൊ ആ സമയം ഒന്ന് ഓർത്തെടുത്തതാണ് ഇപ്പൊ അല്ലേ ഞങ്ങളിത് ചോദിച്ചപ്പോ.
1: ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
2: ഹസ്ബൻഡുണ്ട്, മൂന്ന് മക്കളുണ്ട്.
1: ചായ ഒക്കെ കുടിച്ചോ?
0: അപ്പൊ മഴയൊക്കെ ആസ്വദിച്ച് പ്രോഗ്രാം എല്ലാം കേട്ടിങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു ചോദ്യം അവിടെ വന്നത് ഓർമ്മിപ്പിക്കാനല്ലേ.
1: ഞങ്ങളുടെ റെയിൻബോ തന്നെയാണോ കേക്കാറ്? ഞങ്ങളുണ്ട് കൂട്ടായി.
0: അതെ, ഞങ്ങളിതേ കൂട്ടായിച്ചതാ.
2: എന്റെ കൂട്ട് നിങ്ങളാണ് ഇപ്പോ.
0: അത് കേട്ടപ്പോ നല്ല സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങൾക്ക്.
1: ഞങ്ങളെ ഇനി ഒരിക്കലും മറക്കരുതെന്ന്.
0: അതെ,
2: എന്നും കേൾക്കാറുണ്ട്.
0: അപ്പൊ ഞങ്ങൾ ഒരുപാട്, ഞങ്ങളെ റെയിൻബോ കൂട്ടുകാർ തന്നെ ഒരുപാട് പേരുണ്ടാവും അല്ലേ?
2: പോലെ കേൾക്കാറുണ്ട്.
0: ആ,
1: അപ്പൊ ഞങ്ങള് റെയിൻബോ ആണ് ഏറ്റവും വലിയ കൂട്ട്.
2: നിങ്ങളാണ് എന്റെ കൂട്ട്.
0: അപ്പൊ ഒത്തിരി സന്തോഷം ചേച്ചി.
1: ഏതെങ്കിലും പാട്ട് വേണോ?
2: നല്ലൊരു പാട്ട് വെച്ചോളൂ.
1: ഓക്കെ, നല്ലൊരു പാട്ട് വെച്ചാൽ ഇതുപോലെ തന്നെ കേട്ടോണ്ടിരിക്കും ഞങ്ങൾ എന്നും. അപ്പൊ നമ്മളിപ്പോ കേട്ടത് വത്സലയുടെ വാക്കുകളാണ്.
0: അതെ,
1: പാലക്കാട് നല്ല മഴയാണെന്ന് പറയുന്നു.
0: അല്ല, വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോ ഈ റേഡിയോ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാം കേട്ട് ആ ഒറ്റപ്പെടൽ അങ്ങോട്ട് മാറ്റുകയാണ് അല്ലെ.
1: ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഒറ്റപ്പെടലുകൾ മാറ്റാൻ. നമ്മള് സംഗീതം പോലെ തന്നെ ഞങ്ങളും കൂട്ടാന്ന് പറയണതിൽ ഒത്തിരി
0: സന്തോഷം.
1: ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കാം. 0484242810 ലേക്കാണ് വിളിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വിവാഹ വാർഷികമോ അതല്ലെങ്കിൽ

0: ബർത്ത്ഡേയോ അതല്ല എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കാൻ അടുത്തൊരു കോളർ ലൈനിലുണ്ട്, നമുക്ക്
1: യെസ്
0: കണക്ട്
1: നമുക്ക്
0: ചെയ്യാം.
1: നോക്കാം ആരാണെന്നുള്ളത്. ഹലോ,
0: ഹലോ,
2: ആ എന്റെ പേര് ബീന, ഞാൻ തൃപ്രയാർന്ന് വിളിക്കുന്നു.
1: തൃപ്രയാർ, ഓക്കെ, എന്താണ് മറന്നുപോയത്?
2: ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നു.
1: ആഹാ,
2: ഈ പരിപാടി ഇപ്പൊ കേട്ടപ്പോ
1: ഓക്കെ,
0: നല്ല സന്തോഷം ഞങ്ങക്ക് ഞങ്ങളെ കേട്ടു എന്ന് പറയണ കേക്കുമ്പോ. എന്താണെന്ന്, എന്തെങ്കിലും മറന്നുപോയിട്ട് വിളിച്ചതാണോ?
2: മറന്നു പോയത് കൂട്ടുകാര്, ഇനി മറന്നു പോയത് പണ്ടത്തെ കൂട്ടുകാരെയൊക്കെ മറന്നു. വിഷമവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ, അങ്ങനെ ജീവിതത്തിലൊക്കെ ആയപ്പോ അങ്ങനെ പണ്ട പഴയ കൂട്ടുകാരൊക്കെ മറന്നു പോയതിലൊരു. ഇപ്പൊ തന്നെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോ
0: അപ്പൊ അവരെയൊക്കെ മറന്നു പോണു.
2: ആ മറന്നു പോയിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടപ്പോ വർത്താനം പറഞ്ഞു. അപ്പൊ എല്ലാരും ചേട്ടൊക്കെ ചോദിച്ചു അങ്ങനെ.
0: പഴയ ആൾക്കാരെയൊക്കെ ഇപ്പൊ എല്ലാരും പിടികിട്ടിയോ?
2: ഇപ്പൊ ആളുടെ പെങ്ങളെ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഭയങ്കര കൂട്ടും കളിയായിരുന്നു, കളിക്കൂട്ടുകാരായിരുന്നു.
1: ഈ ഒരാളെ കണ്ടപ്പോ പലരെ ഒരുമിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയല്ലേ?
2: പറ്റിയല്ല, വിശേഷങ്ങളായിട്ട് ചിലവരൊക്കെ മരിച്ചു, രണ്ടു മൂന്ന് കൂട്ടുകാരും മരിച്ചു. അങ്ങനെ ഓരോരുത്തരും വിശേഷങ്ങളും പറഞ്ഞു. നമ്മൾക്ക് വിഷമം ായി പിന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഏർപ്പെടുമ്പോ ഓരോ കാര്യങ്ങള് പിന്നെ അന്വേഷിക്കാൻ, നമ്മളെ കുടുംബമായി നടക്കുമ്പോ പിന്നെ അതൊക്കെ എങ്ങനെ അങ്ങോട്ട് വിട്ടു പോകുമല്ലോ.
0: നമ്മള് വേണ്ടാത്തതൊന്നും ഓർക്കരുത്, അതൊക്കെ മറന്നു പോകണം, നല്ല കാര്യങ്ങൾ മാത്രം വേണം ഓർക്കാൻ.
1: അതെ,
2: അപ്പൊ അങ്ങനെ
1: ഇന്നിപ്പോ എന്തായാലും സന്തോഷമായില്ലേ പഴയ കൂട്ടുകാരിയെ കണ്ടപ്പോ അല്ലേ?
2: ആ സന്തോഷായി. ഭഗവാനെന്തോ
0: തൃപ്രയാർ അമ്പലത്തിലാണോ പോയത്?
2: അല്ല, ഗുരുവായൂരമ്പലത്തിലേക്ക്.
0: ഗുരുവായൂർ തിരക്കുണ്ടായിരുന്നോ?
2: ഒമ്പത് മണിക്ക് ക്യൂ നിന്നിട്ട് ഒന്നരയായി ഭഗവാനെ തൊഴാൻ കയറാൻ
0: പറ്റിയത്.
2: ഭക്ഷണത്തിലൊന്നും കണ്ടിട്ടില്ല, ആ നേരത്തും ഭയങ്കര തിരക്കണം. ഒരു തിരക്കണം അറിയോ.
0: എപ്പോഴും പോവാറുണ്ടോ ഗുരുവായൂർ?
2: ഇല്ല, അങ്ങനെ പോവാറില്ല. ആരേലും പിള്ളേർ ആരെങ്കിലും കൂട്ടുകാരെയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒന്ന് പോവാറുള്ളൂ.
1: എന്തായാലും ഇന്ന് പോയതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ലേ?
2: അതെ,
0: ഇതുപോലെ ഇടക്കിടക്കൊക്കെ പോകുമ്പോ ഇനിയും കൃഷ്ണ കാണിച്ചു തരും,
1: ആരെങ്കിലും കാണിച്ചു തരും ഫ്രണ്ട്സിനെയൊക്കെ കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഒത്തിരി
2: റഹ്മാന്റെ പടത്തിലെ ഒരു പാട്ട് ചോദിക്കാം.
0: റഹ്മാന്റെ ഏത് സിനിമയാണ്
2: പാട്ട്?
0: ഏതാ? ഡിസ്കോ ദിനം ആയതുകൊണ്ട് ഡിസ്കോ റിലേറ്റഡ് പാട്ടാണോ വേണ്ടത്?
1: മറ്റേ ഒരു മധുരക്കിനാവിനാണോ?
2: ഒരു മധുരക്കിനാവ്
1: എനിക്ക് തോന്നി അത്
0: പറഞ്ഞപ്പോ.
2: ഭയങ്കര അടിച്ചുപൊളിയൊക്കെ ആയിരിക്കും, ഞാൻ അങ്ങനെ പോവാറില്ല. എനിക്കൊരിത്തിരിയുള്ളു
1: ബീച്ചിലേക്ക്. അപ്പൊ ആരെങ്കിലും ബർത്ത്ഡേയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ മറന്നു പോയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ വേണ്ടപ്പെട്ടവരുടെ?
2: ആളുടെ ആള് പോയി പഴയൊരു വിഷമത്തില്, ആളുടെ പിറന്നാള് ഓർത്തില്ല. കഴിഞ്ഞ മാസമായിരുന്നു ആളെ പിറന്നാളും
1: പിറന്നാളും.
2: അല്ലെങ്കിൽ ഞാൻ രാവിലെ വിളിച്ച് അമ്പലത്തിലൊക്കെ പോണാണ്. അപ്പൊ ആള് പോയ അത് കാരണം നമുക്കതൊരു ഭയങ്കര വിഷമുള്ളത്. അങ്ങനെ അങ്ങനെ ഓർത്ത് വരുമ്പോ രാവിലെ ആള് വരുമ്പോഴേക്കിന് ആൾക്ക് അമ്പലത്തിൽ പോവാൻ പറഞ്ഞ കൂട്ടാക്കൂല, നമ്മള്
0: പോണം. വേറെ ആരുണ്ട് വീട്ടില്?
2: വീട്ടില് മക്കളുണ്ട്, മോനുണ്ട്, മരുമകളുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞു, ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ഭർത്താവ്. അങ്ങനെ
1: പിന്നിപ്പോ ഇവരെല്ലാരും കൂടി ആയിട്ട് വളരെ സന്തോഷമായിട്ട്.
2: അപ്പൊ ഇങ്ങനെ ഇടവിട്ട് മോന്റെ കഴിഞ്ഞ് വരുമ്പോ അച്ഛന്റെ അങ്ങനെ കഴിഞ്ഞ് പേരെ കൂട്ടി അങ്ങനെ അങ്ങനെ ഇടവിട്ട് വരുമ്പോഴേ. അപ്പൊ ഓരോ കഴിഞ്ഞപ്പോ അപ്പൊ അവരത് ഭയങ്കരമായ അവസരം ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ഇപ്പൊ സന്തോഷം, നമുക്ക് ആ പാട്ടുകൾ കേക്കാട്ടോ. ഇപ്പം ആ അയാമ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ ആദ്യ പാട്ടാണ് വരിക, അത് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് കേട്ടിടാം.
2: ഓക്കെ,
0: സന്തോഷം.

0: സമയം ദാ 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 15 സെക്കൻഡും ആയിട്ടുണ്ട്. ഇത് ഓൺ ദ ഗോ ഒ ടി ജി എന്ന പ്രോഗ്രാമാണ്. നിങ്ങളോടൊപ്പം
1: ഞാൻ പ്രിയ പത്മജിത്,
0: ഞാൻ രശ്മി. അപ്പൊ നമ്മള് ഇപ്പൊ കേട്ട ഗാനം ഞാൻ നേരത്തെ മറന്നുപോയ ആളുടെ ഓർമ്മ വന്നു, പാട്ട് കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഡിസ്കോ കിങ് എന്നറിയപ്പെടുന്ന ബോളിവുഡിന്റെ യഥാർത്ഥ,
1: അതെ, നമ്മള് പെട്ടെന്നുള്ള ആ ഒരു ഇതില് നമുക്ക് പേര് പറയാൻ നമ്മളിങ്ങനെ ഒരു ബ്ലോക്കായി പോയി.
0: അതെ, നമ്മള് റഹ്മാന്റെ ചിന്തയിൽ പോയി. അപ്പൊ ദാ ബോളിവുഡിലെ ഡിസ്കോ കിങ് ആയിട്ടുള്ള മിഥുൻ ചക്രവർത്തിയുടെ ഡാൻസ്, ആ ഒരു പളവള തിളങ്ങുന്ന
1: ഡ്രസ്,
0: ആ തലക്കെട്ടും
1: മുടിയും,
0: അങ്ങനെ ഒരു ഐക്കണിക് നടനായിട്ടാണ് അദ്ദേഹം, ഡിസ്കോ ഐക്കണിക് ആയിട്ടുള്ള നടനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ റഷ്യയിലും ചൈനയിലും വരെ പുള്ളിയുടെ ഈ ഡാൻസ് സെൻസേഷൻ ആയിട്ടുണ്ട്.
1: അതെ അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 1982 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ കൾട്ട് ക്ലാസിക് ഫിലിമായിട്ടുള്ള ഡിസ്കോ ഡാൻസറില് ഐ എം എ ഡിസ്കോ ഡാൻസർ,
0: തുടങ്ങിയ ചാർട്ട് ടോപ്പിംഗ് ആയിരുന്നു, ആ ട്രാക്സ് ചാർട്ട് ടോപ്പിംഗ് ആയിരുന്നു. അപ്പോ
1: അതുകൊണ്ട് തന്നെ ആഗോള തലത്തിൽ ഒരു സെൻസേഷൻ ആയി മാറി ഇതൊക്കെ തന്നെ.
0: അതുപോലെ തന്നെ മൃഗയ എന്ന് പറയുന്ന ഒരു 76 ഇറങ്ങിയ ചിത്രം, അത് ആരംഭിച്ച അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ച അങ്ങനത്തെ ഒരു ചിത്രത്തിൽ നിന്നാണ് പുള്ളി ഇത്രയും ഡിസ്കോ കിങ് എന്ന് അറിയപ്പെട്ട വേറൊരു ലെവലിലേക്ക്
1: എത്തിച്ചേർന്നത്. അപ്പൊ ഡിസ്കോന്റെ കാര്യം പറയുമ്പോ നമുക്ക് മിഥുൻ ചക്രവർത്തിയെ നമുക്ക് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ.
0: ഓക്കെ, അപ്പൊ നമ്മളോടൊപ്പം ഒരാള് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ആരാ ഇത്?
2: ഞാൻ പറഞ്ഞില്ലേ?
1: പറഞ്ഞു അല്ലേ,
0: എവിടെ നിന്നാണ്?
1: ഓക്കെ, ഞങ്ങളുടെ സംസാരത്തിൽ ഞങ്ങൾ നദീറയുടെ ഇടയ്ക്കൊന്ന് വിട്ടുപോയി.
0: ജഡ്ജി മുക്കിന്ന്. ഓക്കെ, നദീറയ്ക്ക് ഇന്ന് എന്താണ് മറന്നുപോയ കാര്യം പറയാനുള്ളത്?
2: മറന്നൊന്നും പോയിട്ടില്ല, എനിക്കൊരു പാട്ട് വേണ്ടായിരുന്നു.
0: പാട്ടിന് വേണ്ടി മാത്രമാണോ? ഇന്ന് ഒരുപാട് ജന്മദിനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർക്കാനുള്ള ദിവസമാണ്. ഒന്നും മറന്നു പോയിട്ടില്ല ഇതുവരെ.
2: ജന്മദിനം
1: അയ്യോ, അപ്പൊ പിന്നെ നദീറ ഇതിലേക്ക് വിളിച്ചത് മാറിപ്പോയി.
0: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതാണ്. പിന്നെ ഡിസ്കോ ദിനവും കൂടെയാണ് ഇന്ന്.
1: അതെ,
0: ഇപ്പൊ കേട്ടോ ഡിസ്കോ ഒരു പാട്ട്?
2: കേട്ടു.
0: അങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടാണോ?
2: എനിക്ക് വേഷത്തിലെ പാട്ട് വേണ്ട, വേഷങ്ങൾ ജന്മങ്ങൾ.

0: വേഷത്തിലെ പാട്ട്. ഓക്കെ, അത് വെച്ചു തരാം.
1: ആ
0: ഓക്കെ, നമുക്ക് ഇന്നിപ്പോ മറന്നുപോയ ഒന്നും ഇല്ലാന്നാണ് പറയണേ അല്ലേ?
1: ഇല്ല, ഇനി ഞാൻ ഒരു വിളിക്കുമ്പോ ഇനി ഞാൻ ഓർക്കട്ടെ, അപ്പൊ ഞാൻ പറയട്ടെ.
0: ഓ, അപ്പോഴേക്കും ഞങ്ങൾ വേറെ വിഷയമായിട്ട് വരും. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഒരു മോളുണ്ട്, അതിന് രണ്ട് മക്കളുണ്ട്, മരുമോനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്.
2: ഇപ്പൊ എല്ലാരോടും കൂടി വളരെ ഹാപ്പി ആയിട്ടാണ് അല്ലേ നദീറ?
0: ശരി എന്നാ, അപ്പോ ആ പാട്ട് വേഷത്തിലെ പാട്ടല്ലേ, എന്നാ അടുത്തൊരു പാട്ടിന് ശേഷം ഇടാ കേട്ടോ.
2: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സോങ് ഡെഡിക്കേഷന്റെ പ്രോഗ്രാം അല്ല, നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ നമ്മളൊരു ടോപ്പിക് ചോദിക്കുന്നുണ്ട്.
0: ആ ടോപ്പിക്കുമായി ബേസ് ചെയ്തിട്ട് സംസാരിച്ചിട്ടാണ് സോങ്സ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242821 ലേക്കാണ് വിളിക്കേണ്ടത്. അതല്ലെങ്കിൽ വാട്സപ്പ്
2: നമ്പർ ഉണ്ട്, 8574341075. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ.
0: ഓക്കേ.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: അപ്പോ നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ്, ചോദ്യം ഒന്നും അല്ല കേട്ടോ,
0: ഇന്നത്തെ പ്രത്യേകതയാണ്. അപ്പൊ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർക്കാനുള്ള ദിനം.
1: അതെ, അപ്പൊ അത് പറയാനായിട്ട് നമുക്കിപ്പോ ഒരു ആളില്ല.
0: ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
1: ഇങ്ങോട്ട് പറയൂ,
0: എന്താണ്, ആരാ വിളിക്കണേ, എവിടെന്നാ വിളിക്കണേ എന്നൊക്കെ പറയൂ.
1: ഓക്കെ, അപ്പോ അതിൽ എന്താണ് ലൈഫില് വല്ല വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെയോ പ്രിയപ്പെട്ടവരുടെ?
2: ഞങ്ങള് കൂട്ടാനുണ്ട് ഇവിടെ ഒരു 20 സമയത്ത് അവരുടെ മക്കത്തിന് നടന്നതാ. ആള് ഫുൾ കോമഡി വരെ വൈബൊക്കെ നടത്തും. അപ്പൊ അവന് വേണ്ടി ഒന്ന് പാട്ട് അങ്ങനെ എന്തെങ്കിലൊക്കെ വെക്കാൻ വേണ്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല.
0: പുള്ളിനോ, പുള്ളിപ്പോ അവിടെ ഇല്ലേ?
2: ഇല്ല, അവനോട് ഇല്ല, അവൻ വേറെ ഭക്ഷണത്തിലേക്ക് അവിടുന്ന് മാറി.
0: അപ്പൊ പുള്ളിനെ ഓർക്കുന്നു.
1: മറവിയുമായിട്ട് എന്താ ബന്ധം? ഞങ്ങളെ
0: പുള്ളിയോട് എന്തെങ്കിലും ക്ഷമാപണം ചെയ്യാനുണ്ടോ?
1: അതെ, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ വല്ല മറന്നുപോയ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാന്ന് കൊണ്ട് കൊടുക്കാതെ പോയതോ അങ്ങനെ എന്തെങ്കിലും?
0: മറന്നൊന്നുമില്ല.
1: ഞങ്ങളുടെ വിഷയം മാറിപ്പോകുന്നു.
0: ആ വർഷാപ്പിൽ നിന്ന് പോവാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ?
1: അതെ,
2: അങ്ങനെയായിട്ട്
1: അതുല അവിടുന്ന് അടിച്ചിറക്കിയതാണോ?
0: അപ്പൊ
1: ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ.
0: പുള്ളീനെ ഓർത്തുകൊണ്ടുള്ള ഒരു പാട്ട് വേണമെന്നാണ് ഇപ്പൊ പറയണേ അല്ലെ?
2: അങ്ങനെ
0: പുള്ളീനെ ഓർക്കാനായിട്ട് പുള്ളി പാടണ വല്ല പാട്ടുണ്ടോ?
1: അതെ,
2: അവനങ്ങനെ പാട്ടൊന്നും പാടാറുന്നില്ല.
0: പിന്നെ എന്താ പുള്ളിയെ പറ്റി ഇത്ര പ്രത്യേകത ഓർക്കാൻ?
1: അതെ അതെ,
2: ഞങ്ങള് ഇവരെല്ലാരും ഞങ്ങള് കമ്മിലേക്കാർന്ന് ഭക്ഷണൊക്കെ. അവൻ പാച്ച് വർക്ക്, ഞാൻ പാച്ച് വർക്കിലോട്ട് കേറിയത്, അവന് ഇവിടത്തൊക്കെ ആയിരുന്നു പാച്ച് വർക്കായിട്ട്. അപ്പൊ അതുകൊണ്ട് അവനെ ഇപ്പൊ ഇവിടെ ഇല്ലാണ്ടിരുന്ന
0: ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പറയാം.
1: അതെ,
0: കൂട്ടുകാരന്റെ പേരൊരിക്കൽ കൂടി പറയൂ.
2: ഷിനു.
0: ഓക്കെ, അപ്പൊ ഷിനുവിനെ മിസ് ചെയ്തോണ്ട് അതുൽ കൃഷ്ണയ്ക്ക് ഒരു പാട്ട് വേണം.
1: അതുൽ ഇത്രയും കാര്യമായിട്ടൊക്കെ പറയുമ്പോ ഷിനു ഇതുമല്ല എവിടെങ്കിലും ഇരുന്ന് കേക്കുന്നുണ്ടാവോ? അല്ല, അപ്പൊ ഷിനുവിന്റെ ഫോൺ നമ്പർ ഒന്നും ഇല്ലേ കയ്യില്?
2: ഷിനുവിന്റെ ഫോൺ നമ്പർ ഉണ്ട്, പക്ഷെ അവനിപ്പോ വർക്കിനൊന്നും അറിയില്ല. ഞങ്ങള് വിളിച്ചാൽ ചെലപ്പൊക്കെ എടുക്കാവുള്ളൂ അവൻ.
1: എന്തായാലും ഞങ്ങള് ഷിനുവിന് വേണ്ടിട്ട് ഇവിടെ അതുല് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒന്ന്
0: അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ തോന്നിയല്ലോ.
1: അതെ, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിയൊക്കെ നമ്മളൊന്ന് പ്രയോഗിച്ചു നോക്കണ്ടേ?
2: എന്താണ്,
1: സാരില്ല.
0: എന്തായാലും ഏത് പാട്ടാ വേണ്ടേ?
2: ഏതായാലും കുഴപ്പമില്ല.
1: ഏതിലെ?
2: ലിയോ. ലിയോ,
1: ലിയോ. ആ, ലിയോലെ പാട്ട്.
0: ലിയോലെ ഏത് പാട്ടാ?
2: ലിയോലിപ്പെ
0: ഏതെങ്കിലും മതിയോ?
1: ഓക്കെ, എന്തായാലും ഷിനു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾ പഴയ പോലെ അടിച്ചു പൊളിക്കൂ, തമാശകളൊക്കെ പറയൂ, സന്തോഷിക്കൂ. അപ്പൊ മിസ്സിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ,
0: അപ്പൊ ശരി, സന്തോഷം.
1: അപ്പൊ ശരി, സന്തോഷം വിളിച്ചാലോ കേട്ടോ.
2: ഓക്കെ,
1: എന്തായാലും നമ്മള്
0: അതുലാണ് ഇപ്പോൾ വിളിച്ചത് നമ്മളോട് സംസാരിച്ച് ഷിനുവിനെ ഓർത്ത കാര്യം.
1: ഷിനുവിനെ
0: തന്നെ മറന്നു പോവാനിരിക്കാനായിട്ട് ഓർക്കാൻ വേണ്ടി വിളിച്ചതാന്ന് തോന്നുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കാം. നിങ്ങളുടെ ജന്മദിനങ്ങൾ, ആരെങ്കിലും പ്രിയപ്പെട്ടവരുടെ ജന്മദിനങ്ങൾ മറന്നുപോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയിട്ടുണ്ടെങ്കിലൊക്കെ ഓർക്കാനുള്ളൊരു ദിവസമാണ്.

0: അത് ഞങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം,
1: വിളിക്കാം.
0: 0484-242-8101.
1: പിന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075.
0: ഓക്കെ, സ്റ്റേ ട്യൂൺഡ്, 107.5 FM റെയിൻബോ. വാട്സപ്പിൽ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് പ്രിയം മഴവില്ലഴകെ, ഞാൻ 10ാം ക്ലാസ് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഡിസ്കോ ഡാൻസ് ചെയ്ത് നടന്ന പാട്ടാണ് കേട്ടത്. അനില വെങ്ങോലെ
1: അയച്ചതാണ്. ഇങ്ങനെ പലർക്കും ആ പാട്ട് കേൾക്കുമ്പോ ഓർമ്മകൾ ഇങ്ങനെ,
0: അതെ, ഇന്ന് ദേശീയ ഡിസ്കോ ദിനം ആകുമ്പോൾ അത് ഓർക്കാനും കൂടെ എല്ലാവർക്കും പറ്റുന്നു അല്ലേ. ഓക്കെ, കേട്ടോണ്ടിരിക്കൂ, അടുത്ത രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും എത്തുന്നതാണ് ഞങ്ങൾ OTG.

0: അപ്പൊ എന്താണ്, ആരെയാണ് മറന്നുപോയത്?
1: മറന്നുപോയെന്ന് പറഞ്ഞാൽ കൊടയാണ് മറന്നുപോയത്. രണ്ട് ദിവസം വർക്കിന് പോയപ്പോ കൂട്ടുകാരന്റെ കൂടെ, അപ്പൊ പുതിയ കൊടയാണ്. അപ്പൊ ഒരു കുരുമണ്ഡപം കണ്ടപ്പോ അവിടെ മഴ ഒന്ന് കയറി ഇരുന്ന്, മഴ മാറിയപ്പോ പോയപ്പോ കൊട വിടർത്തി വെച്ചു. അപ്പൊ കൊട ഇരിക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിച്ചില്ല, കൊടുങ്ങ പോകുന്നു.
0: അത് എല്ലാവർക്കും
2: സംഭവിക്കുന്നതാണ്, കാരണം പൊതുവെ എടുക്കാത്തൊരു കാര്യമാണല്ലോ കയ്യില് നമ്മള് കൊട.
1: പിന്നെ ഇതുപോലെ തന്നെ കായംകുളം എന്ന സ്ഥലത്ത് ഒരു അമ്പലത്തില് കല്യാണത്തിന് അവിടെയും കൊട വെച്ച്, പുതിയ കൊട അവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ട്.
2: അപ്പൊ കൊടയിലാണ് മറവി. അപ്പൊ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ ജന്മദിനങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും കാര്യം മറന്നു പോയിട്ടുണ്ടോ?
1: അങ്ങനെ നമ്മ മറന്നു പോയിട്ടുണ്ട് വർക്കിന്റെ, അങ്ങനെ മറന്നു പോയിട്ടുണ്ട് വർക്കിന്റെ. അപ്പൊ അവര് വിളിക്കുമ്പോ അയ്യോ നമ്മ വർക്ക് ചെയ്ത് കൊടുത്തില്ല, അപ്പൊ പിന്നെ നമ്മള് വേറെ വർക്ക് തീർക്കാൻ നിൽക്കുമ്പോ നമ്മുടെ ആ വർക്കൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് മുഴക്കുമ്പോ വർക്ക് തീർക്കണ്ടേ.
2: അവരോട് പിന്നെ നമുക്ക് തിരിച്ചൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥയായല്ലോ.
1: അത്യാവശ്യം അതാണ് ഇതിനകത്ത്.
0: മറവി നമുക്ക് മനുഷ്യന് സ്വാഭാവികമാണ്, പല കാര്യങ്ങളും നമ്മളെല്ലാം ഓർത്തു വെക്കണമെന്നില്ല.
1: ആ പിന്നെ നമ്മള് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൃപ്പൂണിത്തുറ സ്കൂളിൽ ഞങ്ങളുടെ യൂണിയന്റെ ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേക്കും ലളിതാനത്തിന് പേര് കൊടുത്തിട്ട് ഞാൻ ലളിതാനം ഇങ്ങനെ പാടിയപ്പോ മറന്നു പോയിട്ട് പിന്നെ ഓർത്തെടുത്ത് പാടി. അപ്പൊ എല്ലാരും വെച്ച് റിട്ടേൺ പോരുന്ന വിചാരിച്ചത്. അത് ഒ എൻ വി കുറുപ്പിന്റെ പാട്ടായിരുന്നു, മാമ്പൂരി എന്ന് രാവുകളി എന്നല്ല, രവീന്ദ്രൻ അതാണ് ദേവരം മാഷ് സംഗീതം നൽകി ദാസേട്ടൻ പാടിയ പാട്ട്. അത് ജയന്തനും പാടിയുണ്ട്, ദാസേട്ടനും പാടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരിക്കൽ ഞാനത് പാടി സെക്കൻഡ് മേടിച്ചിട്ട് കൊണ്ടുവരുവാണ് ഈ അത്തം ആഘോഷത്തിന്റെ അവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പേരും കൊടുത്തില്ല.
2: ഇപ്പൊ മത്സരം നടക്കുവാണല്ലേ?
1: ആ ഇപ്പൊ മത്സരം നടക്കുന്ന സീസണിലാണ്. കഴിഞ്ഞ വർഷം പേര് കൊടുത്ത സ്വന്തം കവിതക്കാണ്, കവിത ഓണത്തിനെ പറ്റിയുള്ള പൊന്നുപുലരി.
2: അപ്പൊ ആള് ഒരു ചെറിയ കലാകാരൻ കൂടിയിട്ടാണല്ലേ?
1: ആ നമ്മളിങ്ങനെ ജയസൂര്യയുടെ ഒക്കെ അമ്മയുടെ അമ്മാന്റെ മോനാണ്, അച്ഛനൊക്കെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നാണ്.
2: അത് ശരി. ആ ലളിതഗാനത്തിന്റെ ഒരു വരി ഒന്ന് പാടിയാലോ?
0: അതെ, അന്ന് സമ്മാനം മേടിച്ച.
1: അല്ലെങ്കിൽ ഞാനപ്പോ എല്ലാ വേദിയിലും ഇങ്ങനെ കരോക്കയിൽ പാട്ട് പാടാറുണ്ട് കല്യാണത്തിനും. മറ്റേ വിന്നേഴ്സിന്റെ ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച പോയി, വിന്നേഴ്സിന്റെ കുട്ടികൾക്കും 10-ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ഇങ്ങനെ ട്രോഫി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പാട്ട് പാടിയിരുന്നു. അപ്പൊ അതിലെ കരോക്കയിലെ സിനിമ പാട്ട് വേണേ പാടാം.
2: ആയിക്കോട്ടെ.
1: അത് ഇണന്ന ഇത്തരത്തിലെ പാട്ടാണ്, കൃഷ്ണേന്ദ്രൻ പാടിയ പാട്ടാണ്. മോഹൻലാല് വില്ലനായിട്ട് എത്തി, മാസ്റ്റർ രഘു നായകനായിട്ട് എത്തിയ ഇണ എന്ന ഇത്തരത്തിലെ ഗാനത്തിന്റെ 2 ലൈൻ. വെള്ളിക്കില്ലും വിതറി ഉള്ളിത്തുള്ളി ഒഴുകും, ഒരു നുര ചിതറും കാട്ടരുവി പറയാമു സംഗമം. വെള്ളിക്കില്ലും വിതറി ഉള്ളിത്തുള്ളി ഒഴുകും, ചിതറും കാട്ടരുവി പറയാമോനി ഇന്നാളു സംഗമം, ഇന്നാളു സംഗമം.
0: നന്നായിട്ട്
2: നന്നായി പാടിട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പം ഇത് ഇന്നിപ്പോ ഡിസ്കോ ദിനം കൂടെയാണ്, അതിന്റെ അതുമായി റിലേറ്റഡ് ആയിട്ട് തുള്ളി തുള്ളി നിൽക്കുന്ന പാട്ടായിരുന്നു.
1: ഈ പാട്ടിന് അങ്ങനത്തെ അടികളൊക്കെ ഉണ്ടായിരുന്നു.
2: അറിയാം, നല്ല ബീച്ചുള്ള ഒരു പാട്ടാണ്.
1: ലാസ്റ്റ് ഞാൻ പാടുന്ന പാട്ടാണ് ഇത്രയും വെച്ചത്. മറ്റേ ഒരു മധുരക്കിന് കഴിഞ്ഞ ആഴ്ച മറ്റേ പെൻഷൻ യൂണിയന്റെ അവർക്ക് വേണ്ടി പാടിയിരുന്നു.
2: എവർഗ്രീൻ ഹിറ്റ് ആണല്ലോ ആ പാട്ട്.
1: പിന്നെ ഡിസ്കോ ഡാൻസറിലെ പാട്ട് ഞാൻ ട്രൂപ്പിൽ പാടിയപ്പോ അതിന്റെ അവതാരകം പാടിയിരുന്നു. മറ്റേ ഡിസ്കോ ഡാൻസ് ആ പാട്ട് അത് സുരേഷ് പാടിയിരുന്നു.
0: ഞങ്ങൾ ആ അഭിനേതാവിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. മിഥുൻ ചക്രവർത്തി ആണല്ലോ അതിൽ അഭിനയിച്ചിരിക്കണേ.
1: ആ മിഥുൻ ചക്രവർത്തിയുടെ അതാണ് പടം നമ്മൾ കണ്ടിട്ടില്ല, നല്ല പാട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ അതേ സ്റ്റൈലിൽ മറ്റേ ശങ്കർ വന്നിട്ട് പടം, അത് ഏതോ ഒരു പാട്ടാണ്. അതാണ് ചരൽക്കാല
2: സന്ധ്യ കുളിർച്ചോടി നിന്നു.
1: അത് ഏത് ചിത്രം എന്ന് ഓർക്കാനല്ല, അത്
2: പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ സീൻ ഞാൻ ഓർക്കുന്നുണ്ട്. ഡിസ്കോ എന്ന് പറയുമ്പോ അതൊക്കെയാണ്.
0: അതാണ് ആ പളവള തിളങ്ങുന്ന ഡ്രസ്സും തലക്കെട്ടും.
1: നല്ലൊരു അനുഭവമാണ് അതൊക്കെ.
0: ഒത്തിരി സന്തോഷം സെൽവരാജിനോട് സംസാരിച്ചാല്. വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ?
1: വീട്ടില് വൈഫുണ്ട്, കുട്ടികളുണ്ട്, രണ്ടുപേരുണ്ട്.
0: ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു.
1: എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: താങ്ക് യു,
0: ബൈ.
1: ഓക്കെ, താങ്ക്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: പ്രിയയ്ക്കും രശ്മിക്കൊപ്പം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ദേ ഒരാൾ കൂടെ ചേർന്നു. രണ്ട് പാട്ടിന് ശേഷം വരാന്നാണ്
2: നമ്മൾ പറഞ്ഞു, പക്ഷേ കോൾസ് വരുമ്പോ നമുക്ക് എന്തായാലും നമുക്ക് സ്വീകരിക്കാതെ പറ്റില്ല.
1: ആരാണ് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
1: എരൂരിന്ന് സെൽവരാജ്.
2: ഓക്കെ,
1: എന്തൊക്കെയുണ്ട് വിശേഷം സെൽവരാജ്?
3: നല്ല വിശേഷം.
1: നല്ല
3: വിശേഷം. മാറി നിൽക്കുന്ന ടൈമാണ്.
1: എന്ത് ചെയ്യണു?
3: പെയിന്ററാണ്. ഇപ്പൊ പെയിന്റിംഗിന്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് വിളിച്ചാണ്.
2: ഓക്കെ. ഇപ്പൊ ഈ മഴക്കാലത്ത് പെയിന്റിംഗിന്റെ വർക്കിന് എന്തെങ്കിലും?
3: ഞങ്ങള് മഴ കൊള്ളാത്ത സ്ഥലത്തുള്ള വർക്കായിരുന്നു, അപ്പൊ ചെയ്യാൻ പറ്റി.
2: ഓ, അത് ശരി.
1: ഓക്കെ.

0: നമുക്ക് 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുള്ളൂ. നമുക്ക് തുരുതുരാ കോൾ വരുന്നുണ്ട്. ഒരുപാട് പേര് മറന്നുപോയ പല കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആരാണെന്ന് നോക്കാം.
1: ഹലോ ഹലോ
2: ഹലോ
0: ഹലോ ഗ്രേസി ആണല്ലേ കടവന്ത്രേന്ന്.
1: ഗ്രേസി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
2: വിശേഷം സുഖമായിട്ടിരിക്കുന്നു.
0: എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്?
2: ഞാന് എനിക്കൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, ജയശ്രീ എന്നാണ് പേര്. അപ്പൊ അവളെ ഞങ്ങള് എല്ലാവരും വിളിക്കുന്ന കുഞ്ഞോളെന്നാണ്. അപ്പൊ ഞങ്ങളുടെ കളിയില് അപ്പൊ ഞാൻ 8-ലും 9-ലും 8 പഠിക്കുന്ന പ്രായത്തായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ക്രിസ്മസിന് എല്ലാവരും കൂടി വന്ന് കളിക്കുകയും കരോള് പോലെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി പറ്റി വെച്ചു, നീ ഡിസ്കോ ഡാൻസറിലെ ഈ പാട്ട്

0: നീ ഫുൾ കളിക്കുകയാണെങ്കിൽ ഞാനൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞു. പക്ഷെ റെക്കോർഡ് ചെയ്യണത് വേറൊരാളാണ്, റെക്കോർഡ് പിടിച്ചേക്കണ വേറൊരാളായിരുന്നു. അവര് ഇടക്കാറ്റ റിലീസായ മുക്കാലം മുക്കാപ്പല എന്നുള്ള പാട്ടില്ലേ, ആ പാട്ട് പകുതിയായി പിട്ട്, പിന്നെ ആ പാട്ടിനൊപ്പമാണ് ഇവര് ഡാൻസ് കളിക്കുന്നത്.
1: അപ്പൊ മറ്റേ പറഞ്ഞ
2: പാട്ടില്ല.
0: അപ്പൊ ഞാൻ പറഞ്ഞു നീ പകുതിയില്ലേ കളിച്ചോളൂ, നീ മുഴുവനെ കളിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അന്നോടങ്ങി ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവൾ എന്നോട് കാണിക്കുന്നത്. രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ അവരവിടുന്ന് വീട് മാറിയിട്ട് വർക്കലയിലേക്ക് പോയി. അവരവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇപ്പൊ കേൾക്കണാണെങ്കിൽ അവള് എന്നെ ഇപ്പൊ എന്തായാലും ഓർക്കും, നിങ്ങളിത് പറഞ്ഞത് കൊണ്ടാണ്.
1: അപ്പൊ ഗ്രേസിയുടെ ആ വാഗ്ദാനം കൊടുക്കാൻ പറ്റിയില്ല, അതിനൊരു ക്ഷമാപണമായിട്ട് ഇത് ജയശ്രീ എടുക്കട്ടെ.
2: ജയശ്രീ ഇത് കേൾക്കുവാണെങ്കിൽ അല്ലേ,
0: അല്ല എടുത്താലും ഇതിപ്പോ റേഡിയോ കേൾക്കണുണ്ടെങ്കിൽ അത് ചിലപ്പോണെങ്കിൽ ശരിയായിരിക്കും അവൾ ഓർക്കും. അയ്യോ എന്നോട് ഗ്രേസി അന്ന് പറഞ്ഞത് ഇന്നും ഓർത്തിരിപ്പുണ്ടെന്ന്.
1: ആ ഡാൻസ്, ആ പാട്ടിന് ഡാൻസ് വേണമെങ്കിൽ ഇന്നൊന്നും വന്ന് കളിച്ചു തരാൻ പറയൂ.
2: ജയശ്രീ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു മാർഗ്ഗമില്ല അല്ലേ?
0: ഇല്ല ഇല്ല ഇല്ല, അവര് പോയിട്ട് കൊറേ വർഷങ്ങളായി. ഇപ്പൊ എനിക്കിപ്പോ 19 വയസ്സ് കഴിഞ്ഞില്ലേ.
2: പക്ഷെ എന്തായാലും ഞാനിപ്പോ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, എങ്ങനെയെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ജയശ്രീയും
1: ഇത് കേട്ട്
2: ഗ്രേസിയും ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിലും.
0: അതെ അതെ അതെ അതെ, കണ്ടിട്ടില്ല.
1: കണ്ടുമുട്ടി ആ എം ഡിസ്കോ ഡാൻസർ
2: ഡാൻസ്
1: രണ്ടുപേരൂടെ കളിക്കുന്നതായിരുന്നു
2: ആ രംഗം.
1: ഓക്കെ ഗ്രേസി, സന്തോഷം വിളിച്ചതിൽ.
2: എന്തായാലും ഗ്രേസിയുടെ ആ ഒരു ജയശ്രീയോടെ ഉണ്ടായിരുന്ന
1: ഒരു ഡാൻസിന്റെ പേരിലൊക്കെ
2: വഴക്കിലൊക്കെ വഴക്ക് അല്ല, ചെറിയ
1: പ്രായമാകുമ്പോ
2: ഇത് മതിയല്ലോ,
1: ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്ന ഒരു പ്രായം.
2: പിന്നീട് നമ്മൾ വലുതായി കഴിയുമ്പോഴായിരിക്കും അതൊക്കെ എത്ര സില്ലി ആയിരുന്നു എന്ന് തോന്നുന്നു.
1: നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ
2: മനസ്സിലാക്കി വരുമ്പോഴാണ് അതൊക്കെ സില്ലല്ല എന്ന് മനസ്സിലാക്കുന്നത്.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രേസിക്ക് വേണ്ടി ഒരു നല്ല പാട്ട് കൊടുക്കാം അല്ലേ?
2: അതെ.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ എഫ്എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ സമയം 6 മണി കഴിഞ്ഞ് 39. സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് കോളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ്
2: വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഞങ്ങളൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ട് അതിലേക്ക് കയറാൻ
2: പറ്റുന്നില്ല.
1: നമുക്കിപ്പോ സംസാരിക്കുന്ന ആളോട് ആ ഗെയിം
2: തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: സുധീഷ്.
2: സുധീഷ് എവിടുന്ന വിളിക്കുന്നത്?
3: എറണാകുളം.
2: എറണാകുളം.
1: എറണാകുളത്ത് എവിടെയായിട്ടാ?
3: കളമശ്ശേരി.
2: ഓക്കെ.
1: ഇന്നത്തെ ദിവസം മറന്നുപോയ ആരെങ്കിലൊക്കെ ഓർക്കാനും അതല്ലെങ്കിൽ ജന്മദിനങ്ങൾ അതല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർക്കാനും ക്ഷമാപണം നടത്താനും ഒക്കെ ഉള്ള ദിനമാണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെ കുറിച്ച് പറയാനല്ലേ വിളിച്ചത്?
3: അതെ അതെ. ഓക്കെ. ഓർക്കാന്ന് വെച്ചാല് ഇപ്പൊ ഈ പ്രോഗ്രാം കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്.
1: എവിടേക്കാ വണ്ടി ഓടിക്കണേ?
3: ഇപ്പൊ ഞങ്ങള് തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുക.
2: ആരൊക്കെയുണ്ട് കൂടെ?
3: കൂടെ എന്റെ ഒപ്പം ബ്രിസ്റ്റോ, യുവരാജ്.
2: ഫ്രണ്ട്സ് ആണ് അല്ലേ?
3: ഫ്രണ്ട്സ് ആണ്.
2: ഓക്കെ.
1: ഇവരുടെ വല്ല ബർത്ത്ഡേ ആണോ മറന്നുപോയത്?
3: അല്ല, ഞങ്ങളുടെ ഗൾഫിലുള്ള ഒരാളുണ്ട്, ജെറിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളുടെ പിറന്നാള് ഇന്നാണ്. അപ്പൊ ഇതിപ്പോ മറന്നുപോയി. ഞങ്ങൾ ഓർത്തിട്ടേ ഇല്ല ഈ സംഭവം. അപ്പൊ ഇപ്പോ ഇത് കേട്ടപ്പോഴാണ് ഇന്ന്. ഇപ്പോ ഞങ്ങള് പിള്ളേരെ വിളിച്ചോണ്ടിരുന്ന അപ്പൊ ഇന്ന് ഗ്രൂപ്പില് മെസ്സേജുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്, ആളുടെ പിറന്നാളാന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അത് ഓർത്തത്. അപ്പൊ ഞങ്ങള് വെറുതെ വിളിച്ചു, അവന് വേണ്ടിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു.
1: ഓക്കെ. അപ്പം എവിടെയാണ് ഉള്ളത് ഇപ്പൊ ജെറിൻ?
3: ജെറിൻ ഇപ്പോ ബഹ്റൈനിലെ.
1: ബഹ്റൈൻ. ഓക്കെ. കൊറേ നാളായോ പോയിട്ട്?
3: ആ പോയിട്ട് ഇപ്പൊ 2 വർഷമായി.
1: 2 വർഷമായി. ഓക്കെ.
3: യുദ്ധം നമ്മുടെ നാട്ടിലെ.
1: യുദ്ധമൊക്കെ പ്രമാണിച്ച് വരാനൊക്കെ പറ്റിയോ? അതോ ഇത്ര നാളായിട്ട് അവിടെ തന്നെ?
3: അതാണ്, അത് ബ്ലോക്ക് ആയി.
1: ആണോ?
3: ഞങ്ങൾ പറഞ്ഞിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു, അതൊന്നും നടന്നില്ല.
2: അപ്പൊ എന്തായാലും ഇനി വന്ന് നല്ല അടിപൊളിയായിട്ട് ട്രിപ്പൊക്കെ പോവുക. ഒപ്പം തന്നെ പിറന്നാള് ഞങ്ങൾ ഓർമ്മിപ്പിച്ചത് കൊണ്ട്
1: റെയിൻബോയ്ക്ക് ഒരു താങ്ക്സ്. ഓക്കെ. അപ്പൊ ഏത് പാട്ടാ ചോദിക്കണേ?
3: ആ പാട്ട് 10 മിനിറ്റ്. അതെ, എന്നാ ഞങ്ങക്ക് മറ്റേ ഗില്ലി സിനിമയിലെ അർജുൻ ഒരു വില്ലല്ലേ, വിജയ് ഫാൻസ് ആണ്.
2: ഓ, അത് ശരി. അപ്പൊ ജെറിനോട് ഞങ്ങളുടെ പ്രത്യേകം പിറന്നാൾ ആശംസകൾ പറയണം കേട്ടോ. പ്രിയം രശ്മി റെയിൻബോയിൽ നിന്ന്
3: ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് വീണ്ടും നന്ദി പറയണം.
2: ഓ, സന്തോഷം.
1: ഓക്കെ. അപ്പം കേട്ടോണ്ടിരിക്കൂ, ഇതുപോലെ തന്നെ കൂട്ടുകാരോടൊക്കെ പറയൂ.
2: അതെ,
1: റെയിൻബോ കേൾക്കാൻ.

0: ഓക്കെ ഓക്കെ ഓക്കെ.
1: എന്തായാലും നിങ്ങളുടെ യാത്ര അടിപൊളിയാവട്ടെ കേട്ടോ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ദെൻ.
2: അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് സുധീഷിൻ്റെ വാക്കുകളാണ്. സുധീഷിൻ്റെ ഫ്രണ്ട് ജെറിൻ്റെ ബർത്ത്ഡേ മറന്നുപോയ നമുക്കപ്പം ഒന്ന് റെയിൻബോയിലൂടെ വിഷ് ചെയ്യാല്ലേ ജെറിന്. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ റെയിൻബോയില് രശ്മിയും
1: പ്രിയയും കൂടെ വിഷയാണ്.
2: അപ്പം ഇതുപോലെ സന്തോഷത്തോടുകൂടി എല്ലാവരും യാത്ര തുടരട്ടെ. ഈ പാട്ട് ഗില്ലിയിലെ പാട്ട് നമുക്ക് കേൾക്കാം. ഒപ്പം ഞങ്ങളൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ ഗെയിമിനെ കുറിച്ച് പറയാം അല്ലേ?
1: അതെ അതെ.
2: എന്താണ് ആ ഗെയിം പ്രിയ പറയൂ.
1: നമ്മള് ഇപ്പോ മറവി ദിനമാണല്ലോ, അപ്പൊ മറവി വെച്ചുകൊണ്ട് തന്നെ അതിന്റെ പല ഭാവങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം.
2: ഇന്ന് മറവിയുടെ മറവി ആയിരിക്കും ഹൈലൈറ്റ്. അത് വെച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും
1: നമ്മളിപ്പം എന്താ പറയാ, ഏത്തപ്പഴം വെച്ചിട്ട് പല രീതിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നില്ലേ,
2: അതുപോലെ മറവി വെച്ചിട്ട്
1: പല രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. വിളിച്ചോളൂ വേഗം തന്നെ. നമ്പർ
2: 0484 242 8101.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങൾക്ക് കൂട്ടായിട്ട് ഇവിടെ
1: ഞാൻ പ്രിയയുണ്ട്.
0: ഞാൻ രശ്മിയും. കൂട്ടായിട്ട് വേറൊരാളും കൂടി ഉണ്ട്.
1: അതെ അതെ,
0: നോക്കാം.
1: ആരാ നോക്കാം.
0: ഹലോ, നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സെറിൻ, നെട്ടൂർന്ന് വിളിക്കുന്നു.
0: നെട്ടൂർന്ന് സെറിൻ. ഓക്കെ, ഇന്ന് നഷ്ടപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ മറന്നുപോയ എന്തെങ്കിലും ഓർക്കാനുണ്ടോ?
2: ഇല്ല, ഇന്ന് അങ്ങനെ ഒന്നും മറന്നുപോയിട്ടില്ല.
0: ഇന്നൊന്ന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മറന്നുപോയിട്ടുണ്ടോ?
1: ഒരു വസ്തു എടുക്കാൻ പോലും മറന്നു,
0: ഒരു വസ്തു പോലും മറന്നിട്ടില്ല.
2: അതൊക്കെ മറക്കാറുണ്ട്, അതൊക്കെ സ്ഥിരം മറവി തന്നെ ഉള്ളൂ. ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല.
0: പേടിഎമ്മിന്റെ പിൻ എപ്പോഴും ഓർത്തിരിക്കാറുണ്ടോ?
2: അത് ഓർത്തിരിക്കാണ്ട്
0: ഓർത്തിരിക്കാറുണ്ട്. ഓ, ഞാൻ എപ്പോഴും മറന്നു പോകും.
2: ഓർത്തിരിക്കാൻ പറ്റിയ ഒന്നാണ് ചെയ്തിരിക്കണേ, അതുകൊണ്ട് മറക്കില്ല.
1: അങ്ങനെ
0: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കേൾക്കാൻ റെഡിയാണോ?
1: അപ്പൊ മറവിയുള്ള ആളായോണ്ട് മറവി അല്ലെങ്കിൽ
0: മറവി ഇല്ലെന്നാ പറഞ്ഞ പുള്ളിക്ക് മറവിയില്ല.
1: ഓക്കെ, അപ്പൊ മറവിയുടെ തുടക്കം വരുന്ന, അത് മറവി എന്നുള്ള വാക്ക് തുടങ്ങുന്ന മൂന്ന് പാട്ട് പറയും. അടുത്ത്
0: രണ്ടാമത്തെ വരി മറന്നു,
1: രണ്ടാമത്തെ വരി മറന്നു പോയി.
2: അല്ല, രണ്ടാമത്തെ വരി അറിയാം, അടുത്ത പാട്ട് ഓർക്കും.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ,
0: ഇപ്പൊ മറന്നോട്ടാ, മറന്നു.
2: മറന്നു പൂമകളെ, ബാക്കി മറന്നു.
0: രണ്ടു പാട്ടേ ഉള്ളൂ, മൂന്ന് പാട്ടെങ്കിലും വേണം.
1: മിനിമം പാട്ടാ കഴിച്ചു.
2: മറന്നു മറന്നു
0: മറന്നു
1: മറന്നു.
0: നമ്മള് മറക്കില്ല എന്ന് വിചാരിച്ചാലും നമ്മള് ജീവിതത്തിൽ പലതും മറക്കും.
1: അതെ,
0: ഒരു പാട്ട് ഓർമ്മയില്ല.
1: ഒരു പാട്ടും കൂടി ആയിരുന്നെങ്കിൽ ഈ കളിയിൽ ജയിച്ചു. സാറില്ല,
0: സാറില്ല,
1: ഞങ്ങൾ ജയിച്ചു,
0: ഞങ്ങൾ ജയിച്ചു. ഓക്കെ, റെയിൻബോയില് ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു. അപ്പൊ സാറില്ല,
1: സാറില്ല,
0: ട്രൈ ചെയ്തതിനൊത്തിരി.
1: രണ്ടു പാട്ട് പെട്ടെന്ന് പടപടയെന്ന് പാടിയിട്ടോ?
0: ആ പാട്ട് ശരിക്കും രണ്ടുപേരും ഒന്ന് പാടാവോ? ഏതായാലും കുഴപ്പമില്ല.
2: മറന്നിട്ടുമെന്തിനു മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൽ ലോലഭാവം.
1: ഓക്കെ, ഡബിൾ. ഓക്കെ,
0: അപ്പൊ ഇതുപോലെ ഇനിയും കേട്ടുമുട്ടാം, വീണ്ടും എപ്പോഴെങ്കിലും ഒക്കെ
1: വിളിച്ചാലും സന്തോഷം. ഓക്കെ,
2: താങ്ക് യു.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: This is Rainbow FM 107.5. Musically yours. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 56 മിനിറ്റും 40 സെക്കൻഡും കൂടെ
2: ആരാണ്?
1: ഹലോ, ആരാണിത്?
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: മഴ ഉണ്ടോ അവിടെ?
2: മഴ ഉണ്ടോ? മറന്നിരിക്കുന്നു അല്ലേ?
1: അതൊന്ന് ഞാൻ ഓർപ്പിച്ചതാണ്. അപ്പൊ ഇന്ന് ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഞങ്ങള് ഓൾറെഡി ഇതില് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് മറവി ബേസ്ഡ് കാര്യങ്ങളാണ് ഇന്ന് ചോദിക്കുന്നത്. ഇന്ന് രാവിലെ കഴിച്ച ഫുഡ് ഫുൾ ഒന്ന് മറക്കാതെ പറഞ്ഞേ.
3: പുട്ട്, കടല, മീൻകറി.
1: പുട്ടും കടലയും മീൻകറി കഴിച്ചു
3: രാവിലെ.
2: ഉച്ചയ്ക്കോ?
3: രാവിലെ.

0: എന്നോട് ചായ മറന്നുപോയി.
1: ഉച്ചക്ക് ഇല്ലില്ല, ചായ ഇല്ലായിരുന്നില്ല.
0: ചായ ഉണ്ടായില്ല. ഓക്കെ.
2: പിന്നെ
1: ഉച്ചക്ക്
2: കഷ്ടിച്ചിട്ട്
1: ചോറ്, ചോറ് മീൻകറി, വൈകിട്ട് ചായ, പിന്നെ പഴംപൊരി.
2: ഓർത്തെടുക്കാൻ എന്താണ് ഒരു ഒരു ഒരു താമസം.
0: അടുത്തൊരു ക്വസ്റ്റ്യൻ
2: അങ്ങനെയാണെങ്കിൽ, മറവി വെച്ചിട്ട് ഒരു നാല് വരി കവിത പെട്ടെന്ന് പാടൂ.
1: മറക്കാതെ ഞാൻ ഇരുന്നെങ്കിൽ സുഹൃതമായേനെ, മറവി എന്നൊരു കാര്യം ഒരു
2: ാണ് ഞങ്ങളിങ്ങനെ നേരത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ എന്ന് ഞങ്ങള് സംശയിച്ചു പോയി.
1: ഞാനല്ലേ സിനിമാ പാട്ടൊക്കെ പാടാൻ വേണ്ടി നിൽക്കായിരുന്നു.
0: ഞങ്ങൾ അതല്ലേ പറഞ്ഞ, ഞങ്ങൾ നിങ്ങൾ വിചാരിക്കണ ചോദ്യം അല്ല ഞങ്ങൾ
2: ചോദിക്ക.
1: എന്തായാലും കൊള്ളാം.
0: ഇപ്പൊ ഒത്തിരി സന്തോഷം റിൻസൺ സംസാരിക്കാൻ സാധിച്ചാലും, മറവിനെ കുറിച്ച്,
2: മറവിയെ കുറിച്ച് ഒരു കവിതയൊക്കെ പാടിയില്ല. അത് മറന്നുപോയില്ലേ, മറന്നുപോയില്ലേ, അതാണ് മറവി, അതാണ് മറവിയുടെ ഒരു പവർ.
0: ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ജന്മദിനോ എന്തെങ്കിലും ഒക്കെ മറന്നിട്ടുണ്ടോ ജീവിതത്തില്?
2: വൈഫിന്റെയോ? എന്നിട്ട് വൈഫ് അവിടെ ഇരുത്തി പൊറപ്പിച്ചോ? അത്രേ ഉള്ളൂ.
0: വൈഫിന്റെ പേരെന്താണ്?
1: സെസി.
2: ഓക്കെ.
1: അത് സോറി, 2020 മാർച്ച് 25 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ജന്മത്തിന്റെ. അപ്പൊ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി തിരക്കിന്റെ ഉള്ളില് മറന്നുപോയിട്ടാണ്.
2: കണ്ട, ഇപ്പൊ എത്ര കൃത്യമായിട്ട് കറക്റ്റ് ഞങ്ങൾ ചോദിച്ച എല്ലാ കാര്യത്തിനേക്കാളും വളരെ ഉഷാറായിട്ട് ഇത് പറഞ്ഞു. അപ്പൊ അതിന്റെ പുറകിലുള്ളത് എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഊഹിക്കാം. ഇത്ര ഓർത്തിരിക്കണെങ്കിൽ
0: ഇനി മേലാ മറന്നുപോകുന്നു.
2: കൊള്ളാം,
0: സന്തോഷം. അപ്പൊ എന്തെങ്കിലും പാട്ട് ചോദിക്കണമെന്നുണ്ടോ?
2: ഓക്കെ, ബൈ.
0: അപ്പൊ നിങ്ങൾ എല്ലാരും റെഡിയാണോ? 0484-242-8101 ലേക്കാണ് വിളിക്കേണ്ടത് മറവിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസുമായിട്ട്. ഞങ്ങൾ ഇവിടെ റെഡിയാണ്.
2: അതെ.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ സമയം 7 മണി കഴിഞ്ഞ് 10:56 ആയിട്ടുണ്ട്. ഇന്ന് മറവി ഉള്ളവർക്ക് അത് മറന്ന് അത് ഓർക്കാനുള്ളൊരു ദിനമാണ്. ജന്മദിനമോ അതല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ
1: അതെ, അതിനെയൊക്കെ ഒന്ന് മറന്നുപോയതിനൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്ത് അവരെ ഒന്ന് ആലോചിക്കാനും അയ്യോ മറന്നുപോയല്ലോ എന്നോർത്ത് മനസ്സുകൊണ്ടൊരു ക്ഷമ കൊടുക്കാനും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പൊ ഞങ്ങളോടും കൂടെ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ തന്നു.
0: അപ്പൊ ഞങ്ങളോടൊപ്പം ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: പേര് പറയൂ.
1: ഹലോ,
2: പേര് ഇംതിയാസ്.
0: ഇംതിയാസ്, എവിടെന്നാ വിളിക്കണേ?
1: ആ റേഡിയോയുടെ വോയിസ് വോളിയം ഒന്ന് കുറയ്ക്കാമോ? അല്ല, റേഡിയോയുടെ വോളിയം കുറച്ചോ, കാരണം ഭയങ്കര എക്കോ അടിക്കുന്നു, അതുകൊണ്ടാ ട്ടോ. ആ ഇപ്പൊ കറക്റ്റ് ആയി. ഇന്നത്തെ മറവിയുടെ ഞങ്ങളുടെ ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് എന്താണ് ഒരു അനുഭവം ഉള്ളത്? ഇന്ന് മറക്കണ്ട, എപ്പോഴെങ്കിലും
0: ആരെങ്കിലും ഒക്കെ മറന്നിട്ടുണ്ടോ?
1: അത് വലിയൊരു മറവി തന്നെയാ ട്ടോ. എന്താ ജോലി ചെയ്യുന്നേ?
2: ഞാൻ ഇന്റർപ്രറ്ററാണ്.
1: ഓക്കെ, അപ്പൊ ഇന്നിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയമാണ് അല്ലേ?
2: ഡ്യൂട്ടി കഴിഞ്ഞ്

0: വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക.
1: ഓക്കേ,
2: എവിടെന്ന് എങ്ങോട്ടേക്കാ പോണത്? നാളെയിലേക്കാണോ?
0: ആ, കൊച്ചിന്ന് നാളെയിലോട്ട്.
1: ഓ, അപ്പൊ ദിവസം നല്ലൊരു യാത്രയാണല്ലോ അല്ലേ? എത്ര സമയം എടുക്കും?
0: ഒരു മണിക്കൂർ.
1: ഒരു മണിക്കൂർ. ആ, അപ്പൊ രാവിലെ ഒരു മണിക്കൂർ, വൈകിട്ട് ഒരു മണിക്കൂർ.
0: വൈകിട്ട് ഒരു മണിക്കൂർ യാത്രയാണ് കുറച്ചും കൂടി മനസ്സിനൊരു സുഖം കിട്ടണത്, തലയിലെ പ്രഷറൊക്കെ
1: നിറയ്ക്കാൻ. അപ്പൊ നല്ല പാട്ടുകളൊക്കെ കേട്ട് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് പോകുമ്പോ യാത്ര കുറേം കൂടെ ഭംഗിയാവുമല്ലോ അല്ലേ?
2: ഓക്കെ, അപ്പം ഞങ്ങള് ചോദ്യം ചോദിക്കട്ടെ? ആ,
1: എന്തായാലും യാത്ര ആസ്വദിക്കുന്ന ഒരാളല്ലേ അല്ലേ? ആ, ഞാൻ യാത്ര ബേസ് ചെയ്തൊന്നും അല്ല കേട്ടോ ഞാൻ ചോദിക്കാൻ പോണേ, നമ്മളൊന്നും മറവി ഡേ ആണ്. അപ്പൊ ഇന്ത്യാസിന് മറവിയെ കുറിച്ച് പെട്ടെന്ന് ഒരു നാലഞ്ച് സെന്റൻസ് പെട്ടെന്ന് പറയണം.
2: മറവി എന്ന വേർഡ് ഒരു പത്തെണ്ണമെങ്കിലും വരണം അതില്.
1: അതില് വരണം.
0: മറവി, മറവി ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്തൊരു കാര്യമാണ്.
1: സ്പീഡില്ലേ, സ്പീഡില്ല.
0: മറവി വന്നു കഴിഞ്ഞാല് ഒരുപാട് അതിന്റേതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറവി കാരണം കൊണ്ട് താളം തെറ്റിപ്പോവും. മറവി കാരണം കൊണ്ട് നമുക്ക് പലതും, നമ്മുടെ ഏറ്റവും വിലപ്പെട്ടതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാം. അത് ജീവനാവാം, പൈസ ആവാം, എന്തോ ആവാം. പിന്നെ ഇത്രയൊക്കെ തന്നെ
1: മതി, ഇത്രയൊക്കെ തന്നെ മതി.
2: നാല്
1: മറവി വന്നു. 4.45 എന്ന് ഞാനൊരു ഓപ്ഷൻ ഇട്ടു, 4 പറഞ്ഞു. അടിപൊളി, നന്നായി പറഞ്ഞു കേട്ടോ, വാചാലമായി നന്നായിട്ട്.
2: ഓക്കെ, ഇപ്പം വായനയൊക്കെ ഉള്ളത് ആളാണോ?
0: ഇല്ല.
1: ജോലിയുടെ ഒക്കെ തിരക്കിന്റെ ഇടയിൽ അതിനുള്ള സമയം കിട്ടാനും പാടായിരിക്കും അല്ലേ?
2: കോംപ്രിഹെൻഷൻ എന്ന വാക്കില് ഒന്ന് സ്പെല്ല് ചെയ്യാവോ? മറന്നിട്ടുണ്ടോന്ന് അറിയാനാ.
1: വണ്ടി ഓടിച്ചോട്ടെ,
2: വണ്ടി ഓടിച്ചോ, അത് കുഴപ്പമില്ല. കോംപ്രിഹെൻഷന്റെ
1: നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണു വണ്ടി ഓടിക്കുമ്പോ എന്നിട്ടാണ് ഇപ്പൊ ഒരു
0: 10 എന്തായാലും ഉണ്ട്.
1: ഓർക്കാൻ പുറത്തായിരുന്നു രശ്മി, അങ്ങനെ ഒരു പണി വന്ന്
2: ഇന്റർപ്രറ്റർ അല്ലേ? അറബി ഞങ്ങളുടെ വശമില്ല,
1: ഞങ്ങൾക്ക് വശമില്ല കേട്ടോ. അവിടെ അതിൽ എന്തെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളൊന്നും പറയില്ല, മിണ്ടൂല.
2: ബെസ്റ്റ്. അപ്പൊ ഇതിനുത്തരമില്ല, കോംപ്രിഹെൻഷൻ.
1: വണ്ടി ഓടിക്കുമ്പോ സ്റ്റിയറിംഗ് വെച്ചിട്ട് കൈയും കാലൊക്കെ എടുത്ത് എണ്ണണ്ടി ഇരുട്ടോ രശ്മി, വേണ്ട.
2: അപ്പൊ ശരി, ഇതുപോലെ ഇനിയൊക്കെ കേട്ടുമുട്ടാൻ പറ്റട്ടെ കേട്ടോ.
1: എന്തായാലും വളരെ സന്തോഷം വിളിച്ചതില്.
0: ഓക്കെ
1: ബൈ. എന്തായാലും കോംപ്രിഹെൻഷന്റെ ആ ഒരു വാക്കിലുള്ള എണ്ണം ചോദിച്ചത് രശ്മി,
2: അത് മറന്നോന്ന് അറിയാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തതാണ്. എന്തായാലും വാക്കുകൾ പറഞ്ഞല്ലോ, ഒരു 4 മറവി വരുന്നു, അത് മറവി
1: വെച്ചിട്ട് സെന്റൻസുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇംതാസ് പറഞ്ഞു, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക്
2: ഇതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഈ ഗെയിമിൽ പങ്കെടുക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ വരും,
1: അതെ,
2: അതിന് മുന്നേ ഒരു കോള് കൂടെ വന്നാൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ അടുത്ത
1: പാട്ടിലേക്ക് പോവാം. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം കോൾ കാണുന്നില്ല, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി.
1: അതെ, ഞാൻ രശ്മിയും പ്രിയയും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്.
0: അപ്പൊ നമ്മുടോടൊപ്പം ഒരാള് ഗെയിമിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ.
0: ആരായിരുന്നു? എവിടെ നിന്നാണ്?
2: തൃശ്ശൂര്.
0: തൃശ്ശൂരിൽ നിന്ന്. ഓക്കെ. തൃശ്ശൂർ എന്തുണ്ട് വിശേഷം?
2: തൃശ്ശൂര് നല്ല വിശേഷമാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്.
1: വീട്ടിലാണോ യദു?
2: വീട്ടിലാണ്.
1: ഓക്കെ യദു,
0: എന്തെങ്കിലും ഗെയിമിലേക്ക് കടക്കാം, സമയമില്ല. നമുക്ക് 7:22
1: ആയി.
0: ഞങ്ങള് കുറച്ച് വാക്കുകൾ പറയും,
1: ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, എന്നിട്ട് ആ പറഞ്ഞ വാക്കുകള് ഒരെണ്ണം മിസ്സാവാതെ തിരിച്ചു പറയണം
0: ആ ഓർഡറില്.
1: ഓർഡർ അല്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയാൽ
0: ആദ്യം നോക്കാം.
1: ആദ്യം നോക്കട്ടെ, അത് ഓർക്കുന്നുണ്ടോ? ഓക്കെ രശ്മി പറഞ്ഞോ.
0: മാമ്പഴം, മഴ, കണ്ണാടി, പുസ്തകം, കടൽ.
2: മാമ്പഴം, മഴ, കണ്ണാടി, പിന്നെ കേട്ടില്ല.
1: അത് പറ്റൂല.
2: അല്ല അതല്ല, ഇത് മറ്റേ പറയാ, ഭയങ്കര ഇതായി.
0: അങ്ങനെ പറയുള്ളൂ.
2: അല്ല നമ്മളത് കേട്ടില്ല ശരിക്കും, കുഴപ്പമില്ല. മാമ്പഴം, മഴ, കണ്ണാടി, ഇത്ര വരെ ഞാൻ കേട്ടുള്ളൂ.
0: അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം, അത്രക്ക് ഇതാണെങ്കിൽ. പ്രിയ പറയും.
1: മഷി പേന, കടൽ പുസ്തകം.
2: മഷി പേന, കടൽ പുസ്തകം.
0: കറക്റ്റ്.
1: മതി, ഞങ്ങള് വിജയിപ്പിച്ചു. ആശ്വാസം, കാരണം നേരത്തെ ഒരെണ്ണം ചോദിച്ചിട്ട് മുഴുവനും
2: കേട്ടില്ല.
1: കേട്ടില്ല, അപ്പൊ അത് ഞങ്ങള് മാനിച്ചു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള്

0: രണ്ടാമത്തെ
1: ക്വസ്റ്റ്യൻ ചോദിച്ചു,
0: ആയിക്കോട്ടെ, ഓക്കെ
1: ജയിപ്പിച്ചു.
0: ഓക്കെ.
2: എന്തൊക്കെയുണ്ട് വിശേഷം തൃശ്ശൂർ? ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: തൃശ്ശൂര് വീട്ടിലെ അച്ഛനമ്മ, ഒരനിയൻ.
2: അച്ഛനമ്മ ഒരനിയൻ.
1: നിങ്ങൾ രണ്ട് മക്കളാണ് അല്ലേ?
2: യദു എന്താ ചെയ്യണേ?
0: യദു ഗൾഫിലാണ്.
1: യദു ഗൾഫിലാണ്?
2: ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണ്.
0: അനിയൻ ഗൾഫിലാണ്.
2: അല്ല, യദു അല്ലേ ഇപ്പൊ?
1: യദു അല്ലേ ഇപ്പൊ വിളിച്ചേ?
0: അതെ, അനിയൻ ഗൾഫിലാണ്. ഞാൻ അനിയനെ വിളിച്ചു.
1: ആ, അപ്പൊ യദു എന്ത് ചെയ്യുന്നു?
0: ഞാനിവിടെ ഇവിടെ ഡിവിസി ഓഫീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സിപിഎമ്മിന്റെ.
1: ആ,
0: അവിടെ ജോലി ചെയ്യാം.
1: ഓക്കെ,
0: ഓഫീസ് സെക്രട്ടറി
1: ആയിട്ട്. ഓക്കെ,
2: അപ്പൊ ശരി, സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം.
0: ഞങ്ങൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ?
2: പാട്ട് നീ വാർത്തകൾക്ക്
1: ശേഷം പറഞ്ഞോളൂ.
0: ഞങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനും ഏറ്റവും വലിയ എന്താ പറയാ തള്ളൽ വീരനുമായിട്ടുള്ള സമ്പത്ത്, എല്ലാവർക്കും അറിയാം. മുള്ളൂരിലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ആൾക്ക് വേണ്ടിട്ടൊരു പാട്ട്, ആളുടെ പാട്ട് വെള്ളിത്തിരിയാലെ പച്ചമാങ്ങ പച്ചമാങ്ങ എന്നുള്ള പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും.
1: ഓക്കെ, തീർച്ചയായിട്ടും.
2: അപ്പൊ ന്യൂസ് 7 മണി കഴിഞ്ഞ് 24-25 മിനിറ്റ് ആയി. അപ്പൊ
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ,
2: ഞങ്ങള് ഈ പാട്ട് വെച്ചു തരാം കേട്ടോ.
0: പറയണേ മുള്ളൂരുള്ള, പിന്നെ ഞങ്ങൾക്ക് അവിടെയുള്ള മുത്തു, മാധവൻ, അവർക്കൊക്കെ ഒരു ഹായ് പറയണം.
1: അതിപ്പോ തന്നെ ഞങ്ങൾ പറയാം. മുത്തുവിനും മാധവനും ഹായ്.
2: ഓക്കെ, ബൈ
1: ബൈ. ഹായ്.
0: ഒരു രണ്ടുപേരും കൂടി ഉണ്ട്, ബ്രിസ്റ്റോനും ലിജോനും. മുത്തു, മാധവൻ, ബ്രിസ്റ്റോ, ലിജോ.
2: ഓക്കെ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ വിശദമായി. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
4: ഭാരത് ജാപ്പാൻ ദോണോ ഇക്കോണോമിക് സെക്യൂരിറ്റി ഓർ എനർജി സെക്യൂരിറ്റി കാ മഹത്വ അച്ഛി തര സമത്തെ ഇസി ദിശാമ ആജ് ഹമനെ ഇക്കോണോമിക് സെക്യൂരിറ്റി കെ ലിയെ ഏക് ജോയിന്റ് റോഡ് മാപ്പ് തയ്യാർ കിയാ ഹൈ. എനർജി സെക്യൂരിറ്റി കെ ക്ഷേത്ര മേ ഭി ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് ഇനിഷ്യേറ്റീവ് കെ മാധ്യമ സേ ഹമേ ഭാരത് മേ 1000 ബയോഗ്യാസ് ഓർ ഓർഗാനിക് ഫെർട്ടിലൈസർ പ്ലാന്റ്സ് ലഗാനെ മേ സഹായത മിലേഗി.
3: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ BBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
5: വികസിത് ഭാരത് ജി റാം ജി യോജന പൂരെ 125 ദിൻ മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനെ കി ബാത് പ്രധാനമന്ത്രി ഐസേ നീ കഹ രഹേ പെഹലേ സാല ഹി വികസിത് ഭാരത് ജി റാം ജി യോജന കേന്ദ്ര നേ ജോ അപ്നാ പൈസാ ദിയാ ഹൈ വോ ഹൈ 95,600

0: करोड़ रुपया और राज्यों का 40% शेयर मिलेगा तो एक साल में ही खर्च होंगे 1,51,282 करोड़ रुपया।
1: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142 ദശലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അത ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞുവീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2nd സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2,200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി

0: പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VVG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രേലിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയല്ലേ നമ്മളൊരു വാർത്തയുടെ ബ്രേക്കും ഒരു പാട്ടിനും ഒക്കെ ശേഷം. ഈ പാട്ട് ചോദിച്ചത് നമ്മുടെ മുന്നത്തെ ലിസ്ണറായിരുന്നു. ആരായിരുന്നു? യദു, തൃശ്ശൂരിന്ന്. അപ്പം ഏറ്റവും എന്തൊക്കെയോ ആയ കൂട്ടുകാരൻ സമ്പത്തിന് വേണ്ടിയിട്ടും, പിന്നെ കുറച്ചു പേര് ഉഴവൂരിൽ നിന്ന് പറയണമെന്ന് പ്രത്യേകം
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രിസ്റ്റോ, ബ്രിസ്റ്റോ, വേറെ യുവരാജോ, അത് അവരുടെ കൂടെ
1: അല്ലല്ലോ
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ കേട്ട പാട്ട്. അപ്പോ ഇന്ന് 0484242810 ലേക്കാണ് വിളിക്കേണ്ടത്. മറവി,
1: അതെ മറവി
0: ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന്
1: ഇന്നത്തെ സ്പെഷ്യൻസ്.
0: അതെ, ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഞങ്ങൾ പറഞ്ഞു, ഇന്ന് മറന്നുപോയ ആളുകളെയും അവരുടെ ജന്മദിനങ്ങളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളും ഒക്കെ ഓർക്കാനുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ ടോപ്പിക് എടുത്തിരിക്കുന്നത്.
1: അപ്പോ അനിപ്പോ വിളിക്കാനുള്ള സമയമാണ് കേട്ടോ, വിളിച്ചോളൂ. 8 മണി വരെയാണ് നമ്മുടെ ഈ ഒരു ഷോയുടെ ടൈം ഉള്ളത്.
0: ഓക്കെ, നമ്മുടെ വാട്സപ്പിൽ കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഡിസ്കോ ദിനമായി ഇന്ന് മലയാള സിനിമയിലെ പ്രസിദ്ധ ഡിസ്കോ നർത്തകനെ കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് കിട്ടാതെ വന്ന് അവസാനം വിളിക്കുവാനും മറന്നു. കെ സി ഗംഗാധരനാണ്. ഞങ്ങൾ അത് പറഞ്ഞിരുന്നു.
1: അതെ, ഞങ്ങൾ അത് വളരെ വിശദമായിട്ട് പറഞ്ഞു.
0: പിന്നെ അടുത്തൊരു മെസ്സേജ് എന്ന് പറയുന്നത്, 1994 ഓഗസ്റ്റിൽ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായതിനു ശേഷം എന്നെ തന്നെ മറന്നുപോയ അവസ്ഥയായിരുന്നു. ചെയ്തിരുന്ന പല കാര്യങ്ങളും മറന്നുപോയി. എത്ര ഓർത്തെടുത്തിട്ടും പിന്നീട് ചെയ്യുവാനും സാധിച്ചിട്ടില്ല. നീന്തല്, സൈക്ലിംഗ്, വായിച്ച പുസ്തകങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ എല്ലാം മറന്നു എന്ന് അനില പറഞ്ഞിരിക്കുന്നു. ഓക്കെ, പിന്നെ ജിഷ പറഞ്ഞിരിക്കുന്നു, ഗുഡ് ഈവനിങ്. മറവിയെ കുറിച്ച് കേട്ടപ്പോൾ മറവി കൊണ്ട് പറ്റിയ എന്റെ ഒരു കുക്കറും പുട്ടുകുടവും കത്തിക്കരിഞ്ഞു പോയ ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞ്, 2019 ഞങ്ങളുടെ 10B ക്ലാസ്മേറ്റ്സിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടക്കമിട്ടു. അതോടെ ഞങ്ങൾ അന്നത്തെ 4 പേരുടെ ഗ്യാങ് വീണ്ടും പഴയ പോലെ എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷം.

0: തുടരുകയാണ്. സുസ്മിത, ജയന്തി, റോഷൻ, അങ്ങനെയാണ് അവരുടെ നാലുപേരുടെയും പേര് പറയുന്നത്, കൂടാണ്ട് ജിഷയും.
1: നാലുപേര്
0: അങ്ങനെ ചെന്നൈയിൽ നിന്നും ജയന്തി വിളിക്കുന്ന ദിവസം ഒന്നോ ഒന്നരയോ മണിക്കൂർ സംസാരിക്കും, അതിനിടയിൽ വീട്ടുജോലിയും ചെയ്യും. ഇങ്ങനെ രണ്ട് തവണ അവസാനത്തെ പുട്ടുകുറ്റി ഗ്യാസിൽ വെച്ചതിന് ശേഷം സംസാരിച്ച് പുറത്തേക്ക് പോകുന്നു. നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അവിടെ ഇരുന്ന് സമയം കടന്നുപോയി. അവസാനത്തെ ആകുമ്പോൾ ഇനി വെക്കണ്ടല്ലോ, അതുകൊണ്ട് വിട്ടുപോയി. പുട്ടുകുടം കരിഞ്ഞ മണം വന്ന് ഓഫ് ചെയ്തപ്പോഴാണ് അത് ഓർത്തത്. ഇതുപോലെ വീണ്ടും കുറേ ദിവസം കഴിഞ്ഞ് കുക്കറിൽ ചിരട്ടപ്പുട്ടും അവസാനത്തെ വെച്ച് സംസാരം തുടങ്ങി. അന്ന് കുക്കർ കരിഞ്ഞ് അതിൻ്റെ വാഷറും ഗ്യാസ്കറ്റും വരെ കരിഞ്ഞുപോയി. അതോടെ ഗ്യാസ് ഓഫ് ചെയ്യാതെ സംസാരിക്കാൻ പോകാറില്ല. അങ്ങനെ അത് ഓർത്തു.
1: അതൊരു ഇതാണ്, ഒരു പോയിന്റാണ്. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ്.
0: ഓക്കെ, ഇന്ന് MG രാധാകൃഷ്ണൻ സാറിന്റെ ഓർമ്മദിനമല്ലേ, ഒരു പാട്ട് വെക്കാമോ എന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. അകലെയാണെങ്കിലും നീ എനിക്ക് എപ്പോഴും അരികിൽ വേണം എന്ന പ്രജയിലെ സോങ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജയന്തിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു.
1: ജിഷ ജോൺസൺ ആണ് അയച്ചിട്ടുണ്ടായിരുന്നത്.
0: വാട്സപ്പിൽ വന്ന മെസ്സേജ് ആണ് നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ മറവി ബേസ്ഡ് നിങ്ങൾക്ക് ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. 0484 242 8101 ലേക്കാണ് വിളിക്കേണ്ടത്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്, ഇവിടെ കൂട്ടായി രശ്മിയും
2: പ്രിയയും.
1: ഓക്കേ.

0: വേറൊരാൾ കൂടെ കൂട്ടിന് വന്നിട്ടുണ്ട്.
1: നോക്കാം.
2: ഹലോ
0: ഹലോ,
1: ഹലോ,
0: ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
0: ഇതാരായിരുന്നു?
2: ഇതാണ്.
0: ഓ, അനില.
1: അനില
0: എക്സൈറ്റഡ് ആയിട്ട് ഗെയിമിൽ പങ്കെടുക്കാനുള്ള എക്സൈറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു.
2: എക്സൈറ്റ്മെന്റും ഇല്ല.
0: സ്ഥലം എവിടെയാണ്?
2: വരുമ്പോ അല്ല, മറ്റേ അല്ലപ്രയ്ക്കും വെങ്ങോലയ്ക്കും നടുക്ക് മാർബിൾ ജംഗ്ഷൻ എന്ന് പറയും.
0: മാർബിൾ ജംഗ്ഷൻ അവിടെ നിറച്ച്
1: മാർബിൾ ആണോ?
2: മാർബിൾ വല്ലതും ഉണ്ടാക്കാറുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എവിടെ ജനിച്ചോളന്ന് പോലും അറിയാൻ പാടില്ല.
1: പണ്ടെങ്കോ
0: ഒരു മാർബിൾ എന്ന് പറഞ്ഞ പേര് വന്നിട്ടുണ്ട്.
2: അപ്പൊ അത് പറഞ്ഞ ആരും അറിയില്ല. അത് തന്നെ ഞാൻ ഫേമസ് ആയിട്ടുള്ള പേരാ പറഞ്ഞ വെങ്ങോല.
1: വെങ്ങോല കേട്ടിട്ടുണ്ട്.
2: ആ വെങ്ങോല നമ്മുടെ ജ്വൽബേബിയുടെ ബേബിയുടെ പട്ടിമുറ്റത്തല്ലേ. അപ്പൊ ആള് ഇവിടെ വെങ്ങോല എടുത്താൽ കണ്ടായിരുന്നു താമസിച്ചിട്ടുണ്ട് ജ്വൽ.
0: ഓക്കെ,
2: അങ്ങോട്ട് മാറിയതാ.
0: ജ്വൽബേബിനെ ഒക്കെ പരിചയമുണ്ടല്ലേ?
2: പരിചയമൊന്നുമില്ല, ഞങ്ങള് ഫോണിൽ കൂടെയുള്ള വർത്താനം മാത്രമുള്ള റെയിൻബോയിൽ കൂടി.
0: അതേ ഉള്ളൂ.
1: ഓ, അങ്ങനെ. ഇപ്പൊ അപ്പോഴേക്ക് ഇത്ര ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയല്ലേ.
0: ഞങ്ങളപ്പോ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ചോദ്യത്തിന് ശേഷം നമുക്ക് മറവിയുടെ കാര്യം ചോദിക്കാം.
1: ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നിറങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് വസ്തുക്കളാണ്. അപ്പോ എത്ര വാക്കുകൾ ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 അഞ്ച് വാക്കുകൾ ഞാൻ ചോദിക്കും പറയും. അത് അതേ ഓർഡറിലില്ലെങ്കിലും ആ അഞ്ചെണ്ണവും പറയണം. ഞാൻ
0: പറയണം,
1: സ്പീഡ് പറയും. ആ ഓക്കെ, ചുവന്ന സൂ. ഓക്കെ,
0: ഫസ്റ്റ് ചോദിക്കട്ടെ.
1: റെഡി? 1, 2, 3 സ്റ്റാർട്ടിങ്. ആ, ചുവന്ന സൂര്യൻ, പച്ച ഇല, മഞ്ഞ സൂര്യകാന്തി, നീല ആകാശം, വെള്ള അമ്പൽ.
2: നീല ആകാശം, വെള്ള അമ്പൽ, ചുവന്ന സൂര്യൻ, പച്ച മഞ്ഞ സൂര്യകാന്തി, പച്ച ഇല.
1: ഓ, എന്തൊരു ഓർമ്മശക്തി, എന്തൊരു ഓർമ്മശക്തി.
0: ഓക്കെ,
1: ഞങ്ങൾ സമ്മതിച്ചു.
0: അപ്പൊ മറക്കാൻ ഒരിടയില്ല, എല്ലാവരും ഓർമ്മിച്ചിരിക്കുന്ന ആളാണ്. എന്താണ് ഇന്ന് ഞങ്ങളെ മറവിതനായിട്ട്? എന്താ, ആരെങ്കിലും ഇതുപോലെ ജന്മദിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ മറന്നിട്ടുണ്ടോ?
2: ജന്മദിനം ഒന്നും മറന്നല്ല. എന്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ആയിട്ട് എന്നെ തന്നെ മറന്ന അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കല്ല, ഞാൻ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് താഴത്തെ നിലയില് ഹൗസ് ഓണറ്, മുകളിലത്തെ നിലയില് ഞാനും ആയിരുന്നു. ഒരു ദിവസം ഒരു 12 മണിയായി കഴിഞ്ഞപ്പോ ഒരു അലൂമിനിയക്കാരം കരിയണ പോലത്തെ ഒരു മണം വന്ന് ഞാൻ ആ പെരയ്ക്ക് ചുറ്റും നടന്നു. അപ്പൊ എന്റെ മുറിയിലൊന്നും കത്തിച്ചിട്ടൊന്നുമില്ല, എവിടെയാണെന്നുള്ള വേറെ ഒന്നും അറിഞ്ഞിരുന്നില്ല. പെരയ്ക്ക് ചുറ്റും നടന്നൊക്കെ നോക്കി. അപ്പൊ അവരുടെ അടുക്കളയിൽ, ഉൾസൈഡിലെ അടുക്കളയില്ല, വർക്ക് ഏരിയയിലെ പോർഷനിലല്ല. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ അവിടുത്തെ പെൺകുട്ടി, ആ പുള്ളിക്കാരത്തെ ടീച്ചറാണ്, 3:30 കഴിഞ്ഞപ്പോ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോ അടുക്കളയിലേക്ക് അടുക്കാൻ പോയി. അടുക്കളയില് അവന്റെ ഉള്ളൊരു തീപ്പം തരുന്നു.
0: ദൈവമേ, ഇത്രയും മണം ഉണ്ടായിട്ടപ്പോ താഴോട്ട് ഇറങ്ങി ചെന്നില്ലേ?
2: ഇറങ്ങി എനിക്ക് ചെന്ന് നോക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവരുടെ പോർഷൻ അടച്ചിട്ടേക്കല്ലേ കംപ്ലീറ്റ്. ആവില്ല,
0: വിളിച്ചും പറഞ്ഞില്ല.
2: അവരെ വിളിച്ചു പറഞ്ഞു, അവരുടെ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ ആ ഹൗസ് ഓണർ വിൻസെന്നാണ് പേര്. പുള്ളി ചാലക്കുടിയിലെ പുള്ളിക്കാരത്തി കോളേജിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്.
1: അയ്യോ,
0: ഗ്യാസിന്റെ മേളിലായിരുന്നു.
2: പറയാനാ, താക്കോലും കൊണ്ട് അവര് പോവുകയും ചെയ്തില്ല.
1: മനസ്സിലായി.
2: കഴിഞ്ഞ് അടുക്കളയിലേക്ക് അടുക്കാൻ വയ്യ, എന്താ സംഭവം എന്നുള്ളത് അറിയാൻ പാടില്ല. അടുക്കള മൊത്തം ഇങ്ങനെ ഒരു നല്ല പരുവത്തിൽ നിൽക്കണു ഇതായിട്ട്. അടുക്കള സ്റ്റവിന്റെ മുകളിലൊരു ചുവന്നുണ്ട്. നല്ല സീനായിരുന്നു കാണാനായിട്ട്.
0: ശരിക്കും
2: മണം വരുന്നുണ്ട്. അലൂമിനിയ കപാത്രം ഈ വെള്ളം ഇല്ലാണ്ട് കരിയുമ്പോൾ മണം മുകളിൽ വരുന്നുണ്ട്. ഞാൻ എന്നിട്ട് വിളിച്ചു പറയണ്ട. അപ്പൊ എന്താ വെച്ചാല് കുട്ടിയെ മേലൊഴിക്കാൻ, ഇല കുട്ടി അങ്ങേരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ മേലൊഴിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ, ചൂടാക്കാൻ വേണ്ടി വെച്ചാണ്. ആ സമയത്താണ് അച്ഛൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു വിളിച്ചു, പുള്ളിയുടെ അച്ഛൻ. അപ്പൊ കുട്ടിയെ പച്ചവെള്ളത്തിൽ മേലൊഴി തുടങ്ങി
1: അടുപ്പത്ത് വെച്ച വെള്ളം മറന്നു പോയി. അതാണ് ഉണ്ടായത്.
2: അത്
0: എന്തൊരു വലിയ അപകടത്തിലേക്ക് പോവായിരുന്നു. എന്തൊരു വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു.
2: പോവായിരുന്നു. അതെന്ന് വെച്ചാല് അത്രയും ഇതിൽ എന്ന് വെച്ചാൽ ലോ സിമ്മിലാണ് ഇട്ടിരുന്നത്. അത് നല്ല രീതിയിൽ ആ കത്തിയിരുന്നെങ്കിൽ മൊത്തം കത്തുപിടിച്ച് പോയാണ്. വളരെ സിമ്മ എന്ന് പറഞ്ഞാൽ ആ സ്റ്റവിന്റെ ആ ബർണറ് വളരെ വളരെ സിമ്മിലും കത്തൂല, സിമ്മിലും കുറഞ്ഞ കത്തുള്ളത് ഹൈ ഇതിൽ നിൽക്കുമ്പോ തന്നെ.
1: അതുകൊണ്ടാണ് അത്രയും നേരം അത് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നത്.
2: അതായത് രാവിലെ 10:30 ശേഷം നടന്ന, 10:30 നടന്ന സംഭവം 4 മണിക്കാണ് ആ ജോഫി എന്ന് പറഞ്ഞ അവളുടെ പേര് ആ കുട്ടി വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുമ്പോ കണ്ണ സീ
1: അത് അത്രയും സ്പീഡ് കുറച്ചിട്ടത് കൊണ്ട് സിമ്മിലിട്ട്.

0: ചെറുത്
1: ആ ആ അതുപോലെ തന്നെ ഒരു പാർട്ടി മോട്ടർ ഓൺ ചെയ്തിട്ടോ അവര് ഓഫ് ചെയ്യാൻ മറന്നതല്ല കറണ്ട് പോയി, അവരങ്ങനെ പോവുകയും ചെയ്തു. വന്നപ്പ വീട് മൊത്തം കുളം, വീട് മാത്രല്ല പ്രദേശം മൊത്തം കുളം,
0: മോട്ടർ കത്തി പോവാഞ്ഞ ഭാഗ്യം.
1: നല്ല സീനായിരുന്നു. എന്നുവെച്ചാ റോട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ ഒഴിയ പോണ, ആ കിണറാണെങ്കിൽ അന്യായ ആഴമുള്ള കിണർ, അന്യായ വെള്ളം.
0: കിണർ വറ്റിക്കാൻ ഇനി വേറെ ആൾക്കാരെയൊന്നും തപ്പി പോണ്ടി വന്നില്ല.
1: നല്ലോണം വെള്ളം, നല്ലോണം വെള്ളം കിണറ്റിൽ, നല്ല ആഴമുള്ള കിണറും നല്ലോണം വെള്ളമുള്ള കിണറും. അപ്പൊ ഞാനൊക്കെ വീട്ടിലെ വീട്ടിലേക്ക് ഞാൻ കയറി വരാം. എന്ന് വെച്ചാല് മുട്ടത്തൻ വെള്ളത്തിലാണ് റോട്ടിൽ കൂടെ നീന്തി വന്നത്. എന്താ ഇന്നുള്ള അറിയാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് അന്നാ രണ്ട് അന്നാ പുറത്ത് നിക്കണം ചകത്ത് കയറാണ്ട് ഒരു പട്ടിയുള്ള കാരണം കയറാൻ പേടിയായിട്ട് ആരും കയറിയില്ല.
0: പട്ടിയും വെള്ളത്തിൽ മുങ്ങി കാണുമല്ലോ,
1: പട്ടിയുടെ കൂടിച്ചിട്ട് പൊക്കത്തില്ല. അത് കാരണം പട്ടി വെള്ളത്തിൽ മുങ്ങിയില്ല. പട്ടി കുരയ്ക്കണുണ്ട്, വലിയ വായില കുരയ്ക്കണുണ്ട്, പക്ഷെ പൂട്ടിയിട്ടിരിക്കുന്നു. ഈ പക്ഷെ പട്ടി ഗേറ്റ് തുറന്നു പോരോ പോത്തിയാടി പോരോക്കെ പേടിയിട്ടുണ്ട് അവസാനം. അപ്പൊ എന്നെ പരിചയമുള്ളതുകൊണ്ട് പട്ടി വലിയ പ്രശ്നം ഉണ്ടായിക്കില്ല. ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പൊ അടുത്ത അടുത്തുള്ള ചേട്ടൻ വന്നിട്ട് മോട്ടറിന്റെ മറ്റേ മെയിൻ സ്വിച്ച് ഒക്കെ വളരെ പൊക്കത്തിലാ, എനിക്ക് എത്തൂല. എന്നിട്ട് ചേട്ടൻ വന്നാൽ മെയിൻ സ്വിച്ചും മറ്റേ ഫ്യൂസ് ഒക്കെ ഊരി വെച്ചു.
2: ആ ഒരുപാട് കഥകളുണ്ടല്ലോ അതിന്റെ കയ്യിൽ. ഓക്കെ, അപ്പൊ വെങ്ങോലയിൽ ഇങ്ങനെയുള്ള മറവി രോഗങ്ങൾ കൂടുതലുള്ള ആളുകളാണ്.
1: വെങ്ങോലയിലല്ല ഈ സംഭവം രണ്ടും നടന്നത്. പിരാരൂരടുത്ത് കാലടി മറ്റൂര് എയർപോർട്ടിന്റെ നടുക്കുള്ള റോഡ് സ്ഥലത്ത്.
2: ആയിക്കോട്ടെ, നേരത്തെ അവിടെയായിരുന്നു അല്ലേ?
1: ആ നേരത്തെ അവിടെയായിരുന്നു, പിരാരൂർ എന്ന് പറഞ്ഞ സ്ഥലം.
2: എല്ലാം നല്ല
0: വെറൈറ്റി പേരുകളാണ്. ഞങ്ങൾക്ക് എന്തായാലും വെങ്ങോല ഓർമ്മയുണ്ട്.
1: വെങ്ങോല ഓർമ്മയുണ്ട്.
2: മാർബിൾ ജംഗ്ഷൻ ഇപ്പൊ പഠിച്ചു.
0: ആ മാർബിൾ ജംഗ്ഷൻ ഞങ്ങൾ ഇപ്പൊ പഠിച്ചു.
1: പിരാരൂര് അവിടെ നിന്ന് കുടിവെള്ളം ഒക്കെ കൊണ്ടുപോകണതാ പിരാരൂർ.
0: ഈ പിരാരൂർ എന്ന് പറയുമ്പോ എന്റെ പ്രിയ എന്നുള്ള പേരായിട്ടൊക്കെ എന്തൊക്കെയാ അവിടേക്കോ ഒരു.
2: അപ്പൊ ശരി,
1: ലോക്കലിലെ ആൾക്കാരെ പ്രാരൂര് പ്രാരൂര് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കും ആരെ പ്രാകാണെന്ന് ചോദിക്കും.
2: അപ്പൊ ശരി അനില, അപ്പൊ നല്ലൊരു രാത്രി ആയോട്ടെ. ഞങ്ങളുടെ പ്രോഗ്രാം തീരാനായിട്ടുള്ള സമയമായി, 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്,
2: കേട്ടോണ്ടിരിക്കും.
0: താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: അപ്പോ 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ പ്രോഗ്രാം മൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂട്ടുകൂടി മറവിയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഉണ്ടായിരുന്നത് രശ്മിയും
1: ഞാൻ പ്രിയയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.
0: കേട്ടുകൊണ്ട് തന്നെ ഇരിക്കാം, ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഞങ്ങൾ തന്നെ തിരിച്ചു വരും 10 മണി മുതൽ അരികയായിരുന്ന പ്രോഗ്രാമുമായിട്ട്. കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക, നല്ല നല്ല പ്രോഗ്രാംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 7:58 കേൾക്കാം ഫിഫ ബി ബി സി ഡൽഹി അപ്ഡേറ്റ്സ്. Stay tuned.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Football update from the BBC.
2: Hello, this is Ed Harry at the BBC.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. സമയം 8 മണി കഴിഞ്ഞ 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്നും ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓപ്പറേഷൻ തുഫാനിലൂടെ കഴിഞ്ഞ 1 മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായത് 5736 പേർ. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലധികം പേർ ഇന്ന് പനിയെ തുടർന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ധാരണ. പകർച്ചവ്യാധി പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റിയിലാണ് തീരുമാനം. കൊല്ലം അച്ചൻകോവിലിൽ നവജാത ശിശുക്കൾക്ക് ലഭ്യമാക്കേണ്ട പോഷകാഹാരങ്ങൾ ലഭിച്ചില്ലെന്ന വിശദ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടൽ നടത്തി മന്ത്രി ബിന്ദു കൃഷ്ണ. ആദിവാസി ദമ്പതികളായ സുനിലിനും മഞ്ജുവിനും ജനിച്ച ഇരട്ട കുട്ടികൾക്ക് വേണ്ട പരിപാലനം ലഭിച്ചില്ലെന്ന പരാതി അന്വേഷിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന പിന്നോക്ക ക്ഷേമ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളും ഫയലുകളും എത്രയും വേഗം തീർപ്പാക്കുന്നതിനായി ഫയൽ അദാലത്ത് 2020

0: ആർ സംഘടിപ്പിക്കുന്നു. വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രി കെ എ തുളസി നടത്തിയ അടിയന്തര അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷം തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 24 മുതൽ 30 വരെ നടക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow. കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. Musically yours.

ഹായ്, നമസ്കാരം. ഇത് FM റെയിൻബോ 107.5. നല്ല ജോലി, നല്ല ഭാവി, ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നം, പ്രതീക്ഷ അല്ലേ? നല്ല ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നവരെ നിങ്ങളെ സഹായിക്കുവാനായി FM റെയിൻബോ ഒരുക്കുന്ന പ്രോഗ്രാം കരിയർ കണക്ട്. ഈ പ്രോഗ്രാമിൽ കൂടെ ഞാനുണ്ട്, ആജി സ്മിത ബാലൻ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

ദാ എന്തുമാത്രം ഒഴിവുകളാണെന്നറിയാമോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എന്താ വെച്ചാൽ AIMS വിജ്ഞാപനം വന്നിട്ടുണ്ട്. ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങളിൽ 2595 അവസരങ്ങളുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1500 പ്രൊബേഷണറി ഓഫീസറുണ്ട്. അതിൻ്റെ യോഗ്യതാ ബിരുദം മാത്രം കേട്ടോ. പിന്നെ മസഗോൺ ഡോക്കിൽ 495 അപ്രൻറ്റീസിൻ്റെ ഒഴിവുണ്ട്. വ്യോമസേനയിൽ അഗ്നിവീർ, മെഡിക്കൽ അസിസ്റ്റൻ്റ് തുടങ്ങിയ ഒഴിവുകളിൽ ധാരാളം ഒഴിവുകളുണ്ട്. പിന്നെ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള മ്യൂസിയത്തിൽ 106 അവസരമുണ്ട്. സർവകലാശാലകളിൽ 29

ഒഴിവുണ്ട്, കൊച്ചിൻ പോർട്ടിൽ 25 മെറൈൻ ക്രൂവിൻ്റെ ഒഴിവുണ്ട്, MCCയിൽ 16 അവസരങ്ങളുണ്ട്. അങ്ങനെ ധാരാളം അവസരങ്ങൾ നമ്മളെ തേടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തേടി വന്നിരിക്കുന്ന ഈ ഭാഗ്യത്തെ നമ്മൾ ഒന്ന് കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഇത് കരിയർ കണക്ട്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കരിയർ കണക്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിനെ അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 68/2025, മെഡിക്കൽ ഓഫീസർ ആയുർവേദ കാറ്റഗറി നമ്പർ 77/2025, എൽ ഡി ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 69/2025, എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികമാറ്റം കാറ്റഗറി നമ്പർ 78/2025 എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള OMR പരീക്ഷകൾ July 5 കേട്ടോ. ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്നത് തൃശൂർ ജില്ലയിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അഡ്മിഷൻ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഒഴിവുകളാണ്, അതിൻ്റെ പരീക്ഷകൾ July 5, ഇതൊന്നും മറക്കരുത്. അപേക്ഷിച്ചവർ പ്രത്യേകിച്ച് അപേക്ഷിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയല്ലോ, ഇപ്പോൾ പരീക്ഷ July 5 പറയുമ്പോൾ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഏതായാലും നന്നായിട്ട് തയ്യാറായി മികച്ച റാങ്കുകൾ കരസ്ഥമാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് എഫ് എം റെയിൻബോ ആശംസിക്കുകയാണ്. സ്റ്റേറ്റ് കൊണ്ടോ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

പ്രിയ സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കരിയർ കണക്റ്റ് ആണ് ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ദ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഇൻ ബോട്ടണി കാറ്റഗറി നമ്പർ 716/2025, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഇൻ സുവോളജി കാറ്റഗറി നമ്പർ 717/2025, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഇൻ ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 710/2025, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ

ഇംഗ്ലീഷ് തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ 09/2025 178/2025 ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് ഓഫീസർ കാറ്റഗറി നമ്പർ 116/2025 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മാർക്കറ്റിംഗ് മാനേജർ ഫെർട്ടിലൈസർ പാർട്ട് 1 ജനറൽ കാറ്റഗറി ഈഴവ തീയ ബില്ലവ കാറ്റഗറി നമ്പർ 373/2025 ഡെപ്യൂട്ടി മാനേജർ ഫെർട്ടിലൈസർ പാർട്ട് 1 ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ 567/2025 എന്നീ തസ്തികകൾക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗം അനുമതി നൽകിയിട്ടുണ്ട് കേട്ടോ. അഭിമുഖത്തിന് ശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കും. അഭിമുഖത്തിൻ്റെ തീയതി ചുരുക്കപ്പട്ടികയിൽ ഉള്ളവരെ പ്രൊഫൈൽ അല്ലെങ്കിൽ മൊബൈൽ സന്ദേശങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ HSST ഉൾപ്പെടെ 7 തസ്തികകൾക്ക് ചുരുക്കപ്പട്ടിക ഉടൻ വരുമെന്നാണ് പറയുന്നത്. അഭിമുഖത്തിന് ശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കരിയർ കണക്ട്.

ഡിയേഴ്സ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ. ഇത് കരിയർ കണക്റ്റ് ആയിരുന്നു. കരിയർ സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾക്ക് കാത്തോർക്കൂ എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആജി സ്മിത ബാലൻ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: റെയിൻബോ എഫ് എം പ്രസന്റ്സ് ട്രൈ ഓൺ ഡോഗ് വേവ്സ്. Try on dog waves.
2: Let's play football.
1: FIFA World Cup 2026 updates. Round of 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3-ാം തീയതി പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ 2-ാം സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ 12:30. പുലർച്ചെ 4:30 രണ്ട് ലെജൻഡ് താരങ്ങൾ കളിക്കളത്തിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ജൂലൈ 3-ാം തീയതി പുലർച്ചെ 4:30 രാവിലെ 8:30. വീണ്ടും ഒരു യൂറോപ്പ് ആഫ്രിക്ക പോരാട്ടം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ ജൂലൈ 3-ാം തീയതി തന്നെ രാത്രി 11:30. ഓസ്ട്രേലിയ എതിരിടുന്നു ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച ഈജിപ്തുമായി. ഓസ്ട്രിയ വേഴ്സസ് ഈജിപ്ത്.
3: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
4: You are listening to Rainbow FM 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം.

0: ശ്രമിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ധാരണ. ആയുഷ് വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളിൽ സാംക്രമിക രോഗം സംശയിക്കുന്നവരെ അടിയന്തരമായി മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യാനും ഹൈപവർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകൃത സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. കേരളത്തിന്റെ കായിക രംഗത്ത് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമിട്ടാണ് നടപടി. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായത് 5736 പേർ. മൺസൂൺ കാലത്ത് ഭക്ഷ്യ സ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചു. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ത്തിലധികം പേർ ഇന്ന് പനിയെ തുടർന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടി. വിമാനത്താവളങ്ങളിലെ എബോള നിരീക്ഷണത്തിനായി എയർ സുവിധ 2.0 പോർട്ട് ആരംഭിച്ചത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലെ BEd പ്രവേശനത്തിനായുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30.
1: ന്യൂസ് റെയിൻബോ. Rhythm Roots, a nostalgic music journey with FM Rainbow.

are listening to Rainbow FM 107.5.

0: ഹേ ശ്രോതാക്കളെ, 10 മണിക്ക് നിങ്ങളുടെ കാതോരം അരികെ എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ പ്രിയയും രശ്മിയും നിങ്ങളോടൊപ്പം ചേരുന്നു. അപ്പോൾ കോൾ ചെയ്യും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5. 107.5.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: 107.5 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ അരികെയാണ് ശ്രോതാക്കൾക്കരികെ.
1: യെസ്, ശ്രോതാക്കൾക്കരികെ
0: റെയിൻബോ ആർച്ച് രശ്മിക്കൊപ്പം
1: ഞാൻ പ്രിയ പത്മജിത്ത്.
0: ഇന്നത്തെ ഞങ്ങളുടെ വിഷയമാണ് ഇനി പറയാനുള്ളത്, സ്വീകരിക്കേണ്ടവയെ മാത്രം സ്വീകരിക്കാനും അല്ലാത്തവയെ അകറ്റി നിർത്താനും പഠിച്ചാൽ സ്വന്തമായിട്ടൊരു ജീവിതമുണ്ടാവും. അല്ലെങ്കിലോ മറ്റാരുടെയെങ്കിലുമൊക്കെ ട്രാക്കിലൂടെ അങ്ങ് സഞ്ചരിക്കാം.
1: എല്ലാവരെയും നമുക്ക് ഹൃദയത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ചിലരെ നമ്മൾ വാതിക്കൽ തന്നെ വിടുന്നതും ഒരു കല തന്നെയാണ്. അത് ജീവിതകല എന്ന് പറയാം അല്ലേ?
0: സ്വീകരിക്കേണ്ടവയെ സ്വീകരിക്കുകയും വിട്ടയക്കേണ്ടവയെ വിട്ടയക്കുകയും ചെയ്യുമ്പോഴാണ് ആ മനസ്സിന് ആ സ്വാതന്ത്ര്യം ലഭിക്കുക.
1: തീർച്ചയായിട്ടും മനസ്സിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ അതെ എന്ന് പറയുന്നത് പോലെ തന്നെ ഇല്ല എന്ന് പറയാനും നമ്മൾ പഠിക്കണം.
0: പൂന്തോട്ടത്തിലൊക്കെ എല്ലാ ചെടികളും ഒരുപോലെ ഇടമുണ്ടാവില്ല, അതുപോലെ ഒരുപോലെ ആയിരിക്കണമെന്നുമില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങൾക്കും ഒരുപോലെ ഒരു സ്ഥാനം കൊടുക്കുകയേ വേണ്ട.
1: അതെ, നമ്മളെ വളർത്തുന്നവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക എപ്പോഴും. നമ്മളെ തളർത്തുന്നവരിൽ നിന്നുണ്ടല്ലോ ഒരകലം ഒന്ന് വെക്കുന്നത് നല്ലതാട്ടോ.
0: എല്ലാ കാറ്റിനെയും വീട്ടിലേക്ക് ക്ഷണിക്കരുതെന്നാണ് അരികയിൽ പറയാനുള്ളത്. ചില കാറ്റുകൾ തണുപ്പായിട്ട് തഴുകും, ചിലത് ചുഴലിക്കാറ്റായിട്ട് ജീവിതം തകർക്കും.
1: അതുപോലെ തന്നെ വാക്കുകളെ ഹൃദയത്തിൽ സൂക്ഷിക്കല്ലേ. ചില വാക്കുകളുണ്ടല്ലോ നല്ല പ്രകാശം ഉണ്ടാക്കും, എന്നാൽ ചിലത് വല്ലാതെ മുറിവുകളാണ് നമുക്കുണ്ടാക്കുക.
0: അപ്പോൾ പുതിയ തളിരുകൾക്ക് ഇടം നമുക്ക് കൊടുക്കാം, പഴയ ഉണങ്ങിയ ഇലകളെ കാലം വന്നാൽ അങ്ങ് വിട്ടയക്കാം. ജീവിതം അങ്ങനെ അങ്ങ് പോട്ടെ. അങ്ങനെ ജീവിതം പോകുന്ന ഒരാളാണോ നമ്മുടെ കൂടെ ലൈനിലുള്ളത് എന്ന് കേൾക്കാം. ഹലോ.
2: ഹലോ,
1: നല്ല
0: നമസ്കാരം. നല്ല ചിരിയായിട്ടാണല്ലോ കേറിയിരിക്കുന്നത്.
2: ഞാനേ ഞാനിത് കൊറേ പ്രാവശ്യം ട്രൈ ചെയ്യണ, എനിക്ക് കിട്ടാറില്ല. ഞാൻ ഇന്നിപ്പോ നിങ്ങള് റേഡിയോയില് എക്സെറ്റ് കുത്തിക്കൊണ്ട് നിന്നപ്പോ നിങ്ങളിത് പറയണ കേട്ടിട്ട് ഞാൻ അപ്പ തന്നെ എക്സെറ്റ് ഊരി എടുത്തതാണ്. അത് നിങ്ങൾ അപ്പൊ എനിക്ക് ഞാൻ എന്താ പറയാനാ, ആദ്യമായിട്ട് കിട്ടിയതിന്റെ ഒരു സന്തോഷവും. അയ്യോ,
0: പറഞ്ഞതെല്ലാം കേട്ടോ,
1: സന്തോഷത്തിൽ ഇതൊക്കെ കേട്ടോ,
2: എല്ലാം കേട്ടു.
0: അപ്പോ സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് ചേർത്ത് പിടിച്ച് നിർത്തിയ ആളാണോ അതോ അകറ്റി നിർത്തേണ്ടവരെ ധൈര്യത്തോടെ വിട്ടയച്ചവരാണോ?

0: ആണോ എന്ന് പറഞ്ഞ്.
1: എന്താ പറയാ, ഇപ്പൊ വീട്ടീന്ന് അകന്നു നിക്കുക, വീട്ടീന്ന് ഇപ്പൊ കുറച്ച് അകന്നു നിക്കുക. ഒരു മാസത്തോളം ആയി വീട്ടീന്ന് അകന്നു നിക്കാൻ തുടങ്ങിട്ട്.
0: ആ അകൽച്ചയും കൊണ്ട് ഗുണമാണോ ദോഷമാണോ?
1: ഗുണം തന്നെയാ. എനിക്ക് എനിക്കിപ്പോ മനസ്സിന് നല്ല സന്തോഷം. ആ
0: സന്തോഷിച്ചോണ്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാന്നാണ് വിചാരിക്കണം അല്ലേ?
1: അതെ.
0: അപ്പൊ ഞങ്ങള് പറഞ്ഞതുപോലെ എല്ലാ ചെടികൾക്കും ഒരുപോലെ ഇടം കൊടുക്കേണ്ട കാര്യമില്ല.
1: അതെ,
0: നമ്മളെ വളർത്തുന്നവർ
1: വളർത്തിയവരൊക്കെ പോയി, ആരുമില്ല സ്വന്തക്കാരെന്ന് പറയുന്ന ആരുമില്ല. പറ്റാൻ തടിയാ സ്വന്തക്കാരെന്ന് പറയുന്ന ഇപ്പൊ ആരുമില്ല, എല്ലാരും പോയി. മക്കളും പോയി, ഭർത്താവും പോയി, എല്ലാരും പോയി.
0: എല്ലാരും പോട്ടെ, പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് ചേർത്ത് തീർത്താം.
1: അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. മക്കളെ, നമ്മള് നമ്മുടെ സ്നേഹം കാണിക്കും തോറും നമ്മളോട് അകൽച്ച കാണിക്കുള്ളൂ. നമ്മള് സ്നേഹം അടുക്കും തോറും അടുപ്പിച്ച് കാണിക്കും തോറും നമ്മളോട് അകൽച്ച കാണിച്ചിട്ടിരിക്കണേ. അപ്പൊ ആ സ്നേഹം വേണ്ട, പട്ടാന്തടിയായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്.
0: ഈ ഒറ്റാന്തടിയുടെ കൂടെ ഞങ്ങള് റേഡിയോയിലെ സുഹൃത്തുക്കളില്ലേ കൂടെ?
1: ഓ സന്തോഷം, എല്ലാ ദിവസവും രാവിലെ കേക്കാറുണ്ട്. രാവിലെ 6 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെ ഞാൻ റേഡിയോയിലെ പാട്ടും കേട്ടണ, ഞാൻ ജോലിക്ക് നിക്കണ.
0: എവിടെ ജോലി ചെയ്യണത്?
1: ഞാനൊരു ഹോട്ടലിലാണ് നിക്കണ. രാവിലെ പിന്നെ 5:30 പോകും, വൈകിട്ട് 6 മണിയാകുമ്പോ വരും. ഇന്ന് താമസിച്ചതാണ്, ഇന്ന് ഞാൻ കൂടെ നിക്കണ ചേച്ചി ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം അയാളുടെ ജോലിയും കൂടി എടുക്കണ്ടോന്ന്. എനിക്ക് നിങ്ങളെ കണ്ടുവരും ഭയങ്കര ഇഷ്ടമാണേ.
0: ഒത്തിരി സന്തോഷം.
1: നിങ്ങളുടെ ആ വർത്തമാനവും ആ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാ.
0: അപ്പൊ ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഇനിയും കൂട്ടുകൂട്ടി ഒരുമിച്ച് പോവാട്ടോ.
2: എന്തായാലും വിളിച്ചല്ലോ, കിട്ടിയതില് ചേച്ചിക്ക് ഉള്ള സന്തോഷം പോലെ തന്നെ ഞങ്ങൾക്ക്.
1: അതെ അതെ, ഞാൻ ആദ്യമായിട്ട് ഇത്രയുമായിട്ട് ഞാൻ ആദ്യമൊക്കെ വിളിച്ചിട്ട് എനിക്കൊരു ഇത് കിട്ടിയേക്കണവ.
0: ഒത്തിരി സന്തോഷവും സ്നേഹവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന്.
1: ഈ മാസം 9-ാം തീയതിയും 16-ാം തീയതിയും 2 പിള്ളേരുടെ ബർത്ത്ഡേ ആണ്. മൂത്താളുടെ ബർത്ത്ഡേ 16-ാം തീയതി, 2-ാമത്താളുടെ ബർത്ത്ഡേ 9-ാം തീയതി. അവർക്കപ്പ ഡെഡിക്കേറ്റ് ചെയ്യാൻ നല്ല ഒരു പാട്ട് വെച്ച് തരുമോന്ന്.
0: ഞങ്ങൾ നല്ല പാട്ട് വെച്ചുതരാം.
2: അതെ, നല്ലൊരു പാട്ട് വെച്ചുതരാം.
1: ഓക്കെ. എനിക്ക് കൂടുതൽ എനിക്ക് പഴയ പാട്ടാ കൂടുതൽ എനിക്ക് ഇഷ്ടം.
0: അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പാട്ട് ഉണ്ടോ ഇഷ്ടമുള്ളത്?
2: ഇഷ്ടമുള്ളൊരു പാട്ട്?
1: ഓക്കെ, എനിക്ക് അന്ന ഇതിലൊരു പാട്ട് വെച്ചെന്നാ മതി. ഏതാണെന്നാ, ഇല കോഴി ശിഖിരത്തിൽ പറഞ്ഞൊരു പാട്ടില്ലേ,
2: മനസ്സിലായി?
1: അത് വെച്ച് തരുമെങ്കിൽ.
0: ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഓ, ഭക്ഷണമൊക്കെ കഴിച്ചു. ചിക്കൻ കറിയും കട്ട്ലേറ്റും മീൻ വറുത്തതും
2: ചോറും. ഇനി എന്ത് വേണം?
0: ഇതില് കൂടുതൽ എന്ത് വേണം?
1: ചോറിന്റെ ഒപ്പം ചിക്കൻ കറി, എന്താണ്ടാ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ ഒപ്പം ഒരു വറുത്തമീനും പിന്നെ ചിക്കൻ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു.
2: നല്ല കുശാലായിരുന്നു.
0: ഇതൊന്നും കഴിക്കാതിരിക്കുന്ന ഞങ്ങളോട് തന്നെ വേണം.
2: ഞങ്ങളാണെങ്കിൽ ഒന്നും കഴിക്കാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്.
1: അതെ, അയ്യോ അതൊന്നും ഇത്രയും നേരിട്ട് ഭക്ഷണം കഴിച്ചില്ല.
0: ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടില്ല.
1: അയ്യോ, എന്നാ ഞങ്ങൾ പാർസലാക്കി വന്നാലോ.
0: ഓർത്തല്ലോ ഫുഡ് കഴിക്കുമ്പോൾ
2: ഞങ്ങൾക്ക് അങ്ങനെ തരാനായിട്ട് തോന്നി ആ മനസ്സിന് ആദ്യം അല്ലെ.
1: അല്ല, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ് തോന്നി. ഇത് ഇവിടെ ആരാ ഇവിടെ ഉള്ളത് ചിക്കിങ്ങ, അത് അടച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല.
0: ഒത്തിരി സന്തോഷം കേട്ടോ, ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാലും ഇത്രയൊക്കെ സംസാരിച്ചതിലും ഒക്കെ സന്തോഷം.
1: അല്ല, ഞങ്ങള് ഹോസ്റ്റലിന്റെ ഗേറ്റ് 8 മണിയാകുമ്പോ കൂട്ടുപോയി, പിന്നെ ഞങ്ങക്ക് പുറത്തിറങ്ങാൻ പറ്റൂല.
0: പുറത്തിറങ്ങണ്ട, ഞങ്ങളെ ചേർത്ത് അരികെ വെച്ചിരുന്നു. ഞങ്ങൾ ഈ അരികയിലുണ്ട്.
1: അല്ലെങ്കിലും നിങ്ങളെന്നെ അരിയലുണ്ടല്ലോ രണ്ടുപേരും.
2: അതാണ് എന്തായാലും നല്ലൊരു

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു.
1: അരികെ
0: നമ്മളോടൊപ്പം ഒരാള് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം.
1: പേരെന്ന് പറയോ?
2: എന്റെ പേര് സലീം എന്നാണ്. സലീം.
1: ആ, സ്ഥലം എവിടെന്നാ വിളിക്കുന്നേ?

0: പലതും മാറുമല്ലോ.
1: അതെ.
0: അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജീവിതത്തിൽ പലരെയും കാണും, അവര് നമ്മുടേതായിട്ട് തോന്നും, പിന്നീട് അവര് നമ്മളിൽ നിന്ന് മറയും, പിന്നെ ജീവിതം മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ.
1: അങ്ങനെ സ്വീകരിക്കേണ്ടവരെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോഴും അകറ്റി നിർത്തേണ്ടവരെയൊക്കെ അകറ്റി നിർത്തുമ്പോഴും സമാധാനമാണോ കിട്ടണത്?
0: സമാധാനം അത് ഞാൻ പറഞ്ഞത് സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ നമ്മുടെ ഓരോ ജീവിതങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ചിലപ്പം കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതാണ്.
2: അതായത് ഒരു കാലത്ത് സ്വീകരിച്ചവരെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഫേവറബിൾ അല്ലാതെ വരുമ്പോ അവരിൽ നിന്നൊരു അകലം പാലിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്?
0: അകലം പാലിക്കാൻ രണ്ട് ഇതുണ്ട്. ഒന്ന് നമ്മളായിട്ട് അകലം പാലിക്കുക, വേറെ അവരായിട്ട് നമ്മളിൽ നിന്ന് അകലം പാലിക്കുന്നു. അങ്ങനെ തോന്നൽ വരുമ്പോ നമ്മൾ മാറി നിൽക്കുന്നതാണ് ഉചിതം
2: രണ്ടുപേർക്കും.
0: അങ്ങനെ വരുമ്പോഴാണ് രണ്ടുപേർക്കും പ്രശ്നമില്ലാതെ പോകുന്നത്. അതായത് ഇതിൽ പലതും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ധാരണയാണല്ലോ, ഇങ്ങനെ ആയിരിക്കുമോ. അപ്പം ആ ആയിരിക്കുമോ എന്നുള്ളതിനകത്തുള്ള ഒരു വിശകലനം ചെയ്യാതെ തന്നെ മാറിപ്പോകുന്നതാണ് നല്ലതാണ് എന്റെ ഉദ്ദേശം.
1: എവിടെയാ വീട്? എറണാകുളത്ത് എവിടെയാണ്?
0: എറണാകുളത്ത് എടപ്പള്ളി.
1: എടപ്പള്ളി. ഓക്കെ. അപ്പം ഇതില് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളോട്?
0: കൂടുതൽ പറയാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ പല സിറ്റുവേഷനിലൂടെ കടന്നുപോയോണ്ടാണ് കേട്ടോ എനിക്ക് സംസാരിക്കുന്നത്. അപ്പൊ ശരിക്കും ഞാൻ എന്റെ സ്ഥലം മാന്നാറാണ്, ചെന്നൈയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 10 വർഷമായിട്ട് എറണാകുളത്തുണ്ട്. അപ്പം അതും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഞങ്ങള് ഇങ്ങോട്ട് തിരിച്ചു വന്നതാ. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ വരുമ്പോ പല രീതിയിലുള്ള ചിന്തകൾ വരുമല്ലോ. അങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ റീസൺ.
1: ഇപ്പൊ മനസ്സ് ശാന്തമാണോ മാറിയത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയപ്പോ?
0: പിന്നെ ശാന്തം തന്നെ, ശാന്തം തന്നെ. അതെല്ലാം പറഞ്ഞത് നമ്മള് ഉദ്ദേശിക്കുന്ന രീതി അല്ല പോകുന്നെങ്കിൽ ഒരു സിറ്റുവേഷൻ നടന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളത് ഇപ്പോഴുള്ള സിറ്റുവേഷനിലൂടെ അഡോപ്റ്റ് ചെയ്യുക
1: എന്നുള്ളതാണ്
0: ബുദ്ധിപരമായ നീക്കം.
1: അപ്പൊ നല്ലൊരു തോട്ട് ഞങ്ങൾക്കിലേക്കും പകർന്ന്.
2: അതെ, അതായത് അനുഭവ സമ്പത്തിലൂടെ വാക്കുകൾ വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു.
0: നാളെ മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പം അവക്ക് വേണ്ടി ഒരു സോങ് ആണെങ്കിൽ നല്ലതായിരുന്നു.
1: ഏത് സോങ് ആയിരുന്നു?
0: നല്ലൊരു സോങ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മഴയെ ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണ് നല്ലതാണ്.
1: അപ്പം
0: മോളെന്ന് പറഞ്ഞാല് എനിക്ക് ആദ്യം ഒരു മോളുണ്ടായിരുന്നു, അവള് ആക്സിഡന്റ് പോയി, അതിന് കിട്ടിയ ഒരു മോളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ സിറ്റുവേഷനിലോട്ട് നമ്മൾ മാറുക എന്നുള്ളത്. പിന്നെ നമ്മൾ പഴയത് ഓർത്ത് സംഭവങ്ങൾ വികാസത്തിൽ കൂടെ പോകാതെ ഇപ്പോഴെങ്ങനെയാണോ വേണ്ടെന്നുള്ള രീതിയിൽ പോകുകയാണെങ്കിൽ ശാന്തമായിട്ട് പോകാം ജീവിതം.
1: അപ്പോ മോളുടെ പേരെന്താണ്?
0: ഫാത്തിമത്ത് സഹറ.
2: ഫാത്തിമത്ത് സഹറ അല്ലേ?
0: ഫാത്തിമത്ത് സഹറ, അതായത് ഫാത്തിമ പൂവെന്നാണ് അതിന്റെ അർത്ഥം. സഹറ എന്ന് പറഞ്ഞ അറബിയിൽ പൂവാണ്. ആദ്യത്തെ മോടെ പേര് ഫാത്തിമ നൂറാനായിരുന്നു. നൂറ എന്ന് പറഞ്ഞാല് പ്രകാശം എന്നാണ്, ആത്മീയമായ പ്രകാശം, അതിനാണ് നൂറ എന്ന് പറയുന്നത്.
1: അപ്പൊ നിങ്ങള് രണ്ടുപേരാണോ ഇപ്പൊ വീട്ടിലുള്ളത്?
0: അല്ല, ഞാനുണ്ട്, പിന്നെ എനിക്കൊരു മോനുണ്ട്, മുഹമ്മദ് ഇദ്രീസ്. അപ്പം മോള് 7-ലും മോൻ 5-ലുമാണ്. അപ്പൊ ഞാന് ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴ് മിക്കവാറും ഈ റേഡിയോ കേൾക്കാറുള്ളത്. അപ്പം അതില് കേൾക്കാനുള്ള കാരണം എന്ന് വെച്ചാല് വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകൾ കാണും, പുതിയതും പഴയതും ഹിന്ദിയും. അപ്പൊ അതിന്റെ ഒരു മാധുര്യം കേട്ടോണ്ടാണ് ഞാൻ എപ്പോഴും ഡ്രൈവിംഗ് ചെയ്യാറുള്ളത്.
1: എവിടുന്ന് എവിടേക്കാണ് പോണപ്പോ?
0: ഇത് നമ്മുടെ ഇതുണ്ടല്ലോ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ
1: കലൂരിൽ
0: നിന്ന് ഉണിച്ചറ എടപ്പള്ളിയുടെ അടുത്താണ് ഉണിച്ചറ ഉള്ളത്.
1: ഫുഡൊക്കെ കഴിച്ചോ?
0: ഇല്ലില്ല, വീട്ടിൽ പോയി കഴിക്കുന്നു.

0: ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. ഞങ്ങള് മോൾക്ക് വേണ്ടിട്ട് ആ പാട്ട് ഇട്ടേക്കാം. ബർത്ത്ഡേ ഇന്നാണോ?
1: നാളെ
2: അപ്പൊ അഡ്വാൻസ്ഡ് ഹാപ്പി
0: ഹാപ്പി
2: ബർത്ത്ഡേ
0: ബർത്ത്ഡേ
2: വിഷസ്.
0: പറഞ്ഞേക്കാം ഫാത്തിമയ്ക്ക്.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ.

0: അരികയിൽ നിങ്ങൾക്കരികെ ഞാൻ രശ്മി.
1: ഞാൻ പ്രിയ.
0: നമ്മളോടൊപ്പം കൂട്ടുകൂടി വേറൊരാളുണ്ട്. ഹലോ
2: ഹലോ, മഹീന്ദ്രൻ.
0: മഹീന്ദ്രൻ, ഓക്കെ. ഞങ്ങള് പറഞ്ഞ ടോപ്പിക് കേട്ടായിരുന്നോ?
2: അരികെയുള്ള ആളത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു രണ്ടുപേരായി. ആള് മരിച്ചു, ഷുഗർ പ്രഷറൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാ മാസം രക്തം ഷുഗറൊക്കെ പരിശോധിക്കാൻ ഭയപ്പെട്ട ഗവൺമെന്റ് ആശുപത്രിക്കുണ്ടാവും. ആൾക്ക് ഡാക്ടറിലായിരുന്നു ജോലി. പിന്നെ ആൾക്ക് മാനസികത്തിന്റെ അസുഖമൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഭാര്യ വീട്ടിൽ താമസം. സ്വന്തം വീട് നടവരുമ്പോ പടിഞ്ഞാറ ഭാഗം താമസുന്നു. ഇപ്പൊ അവിടെ അനിയനും അമ്മയുണ്ട്.
0: ഇപ്പൊ വേറെ ആരും ഇല്ലേ കൂടെ?
2: കൂടെ ഞാൻ ഒറ്റയ്ക്കേട്ടോ.
0: ആണോ? ജീവിതത്തിൽ ചിലരൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകും. നമുക്ക് ചില ബന്ധങ്ങളും ചിലത് ഓർമ്മകളായിരിക്കും, ചിലത് വേദനയായിരിക്കും. നമുക്കതൊന്നും ജീവിതത്തിൽ പറയാൻ പറ്റില്ല.
1: മക്കളോ? മക്കളുണ്ടോ?
2: മക്കളില്ല.
1: ഇല്ല. അപ്പൊ ആളുടെ ഓർമ്മകള് കൂടുതലായിട്ട് കൂട്ടായിട്ട് ഇരിക്കുകയാണ് അല്ലേ?
2: പാട്ടുകളൊക്കെ കേട്ട് നേരമായിട്ട് കടുത്ത് നേരമായിട്ട് എനിക്ക് ഉറക്കില്ലേ.
0: വേറെന്താ ചെയ്യണേ?
2: ആദ്യം മറ്റൊരു മണലൊക്കെ കുറലായിരുന്നു. പിന്നെ കാല് രണ്ട് ഞരമ്പ് കടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത്
1: വെരിക്കോസിന്റെ.
2: പിന്നെ ചന്തയില് പണി അന്വേഷിച്ചു, ഭാരം പറഞ്ഞ പണി ഒന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് 61 വയസ്സായി. ഇപ്പൊ 2000 രൂപ പെൻഷൻ കിട്ടും. പിന്നെ ബാങ്കിൽ നിന്ന് കുറച്ച് പലിശ കിട്ടും.
0: ഇപ്പൊ ഫുഡൊക്കെ തന്നെയാണോ ഉണ്ടാക്കി കഴിക്കണേ?
2: ഞാൻ 2 ദിവസം കൂടുമ്പോ ചന്തയിൽ പോകും. അപ്പൊ അവിടുന്ന് ഒരു ഊണ് മേടിച്ചിട്ട് വരും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ദിവസം ഇവിടെ ചിലപ്പോ ഉപ്പുമാവ് കൊള്ളി പുഴുങ്ങ കൊള്ളിപ്പേരി ചെയ്യും. ഇടയ്ക്കിട്ട് ചന്തയിൽ നിന്ന് ഒരു ഊണ് മേടിച്ചിട്ട് വരും. 2 ദിവസം കൂടുമ്പോ ചന്തയിൽ പോകുമ്പോ സാധനങ്ങൾ മേടിക്കാൻ പോകില്ലേ. ഉച്ചക്ക് പോയി മേടിക്കും.
0: സാരില്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാം വരും. നമുക്ക്
2: സിംഹാസനത്തിലെ എന്റെ മനസ്സൊരു പുന്നവും ഞാല് അത് വേണം
0: പാട്ടോ? ഓക്കെ, ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. അതുണ്ടെങ്കിൽ ഇടാട്ടോ. ശരി. അപ്പൊ
1: എന്തായാലും പ്രോഗ്രാം ഒക്കെ കേട്ട്
0: ഞങ്ങളുടെ അരികെ തന്നെ
1: ഉണ്ടാവണം കേട്ടോ.
2: ശരി ശരി
1: ശരി. ഓക്കെ.
0: നമ്മളോടൊപ്പം ഇപ്പൊ സംസാരിച്ചത് മഹീന്ദ്രനാണ്, ഇരിഞ്ഞാലക്കുടയിന്ന്. ഇതുപോലെ നമ്മള് വീണപ്പൂവിന്റെ ഒക്കെ ഒരു ഇത് ഉദ്ധരിച്ച് പറയുകയാണെങ്കില്,
1: ശരിക്കും വീണപ്പൂവ് എന്ന് പറയുമ്പോ തന്നെ ആ പൂവ് ഒരു കാലത്ത് എത്ര നല്ല രീതിയിൽ വിടർന്ന് വിലസി നിന്നു. പക്ഷെ അതിന് സ്ഥാനം വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നശ്വരമായിരുന്നു അതിന്റെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ആ പൂവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യം തന്നെയാണ്. ജീവിതത്തിൽ ചിലത് കൊഴിഞ്ഞു പോകേണ്ടതുണ്ട്. അത് ചിലപ്പോൾ ബന്ധങ്ങളാവാം, ഓർമ്മകളാവാം, വേദനകളാവാം. അപ്പം അവയെ നമ്മൾ പിടിച്ചു നിർത്തുന്നതൊന്നും അല്ല കേട്ടോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ അങ്ങോട്ട് വിട്ടേക്കുക,
0: അതാണ് ജീവിതം,
1: അതാണ് നമ്മുടെ ലൈഫ്.
0: ഒരു മരം പോലും ഉണങ്ങിയ ഇലകളെ ഒരിക്കലും കാത്തു സൂക്ഷിക്കുന്നില്ല. പുതിയ തളിരുകൾക്ക് ഇടം നൽകി പഴയ ഇലകളെ അങ്ങ് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെയും ഒരു പൂന്തോട്ടത്തിന്റെ സ്വഭാവമായിട്ട് റിലേറ്റ് ചെയ്യാം. നല്ല ചിന്തകളെയും നല്ല മനുഷ്യരെയും നല്ല ഓർമ്മകളെയും ഒക്കെ സ്വീകരിക്കാം. സമാധാനം കെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം
1: അകറ്റി നിർത്തിയേക്ക.
0: അതിന് നമ്മൾ പഠിക്കണം.
1: അതെ, അതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം.
0: 0484-242-8101 ഞങ്ങളുമായിട്ട് സംസാരിക്കണമെങ്കിൽ വിളിക്കേണ്ടത്. ഇവിടെ ഉള്ളത്
1: ഞാൻ പ്രിയ.
0: ഞാൻ രശ്മി.

0: വീണ്ടും സ്വാഗതം. 10 മണി കഴിഞ്ഞ 41 മിനിറ്റും 25 സെക്കൻഡും ആകുമ്പോൾ നിങ്ങൾക്കരികെ ഞാൻ രശ്മി,
1: ഞാൻ പ്രിയ.
0: നമ്മളോടൊപ്പം വേറൊരാളുണ്ട്, അരികിൽ ആരാ നോക്കാം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ. ആ റേഡിയോയുടെ അടുത്ത് നിന്ന് ഇത്തിരി മാറി നിൽക്കോ. എവിടെന്നാ വിളിക്കുന്നേ? ഞങ്ങളുടെ ടോപ്പിക് ഒക്കെ കേട്ടായിരുന്നോ?
1: എന്താണ് പറയാനുള്ളത്?
0: എന്താ അവസ്ഥ ആയാലും ഞങ്ങള് പറഞ്ഞതിനോട് ബന്ധപ്പെട്ടുള്ള അവസ്ഥയാണോ?
2: അതൊക്കെ തന്നെയാണ് അവസ്ഥ. രണ്ട് പെമ്പിള്ളേരായിരുന്നു, രണ്ടുപേരെയും കല്യാണം കഴിച്ച് കൊടുത്തു. ഞാനും ഭർത്താവും മാത്രമേ വീട്ടിലുള്ളു. ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ ജീവിച്ചു പോന്നു. ഇടക്ക് ഇടക്കൊക്കെ വന്നു പോകും. പിന്നെ നമ്മള് മക്കളാണെങ്കിലും ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ ഇടക്ക് നമ്മള്
0: ചേർത്ത് പിടിക്കണം.
2: ചിലപ്പോ ചേർത്ത് പിടിക്കണം, ചിലപ്പോ മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നാൽ മാറ്റി നിർത്തണം.
0: അതെ, തീർച്ചയായിട്ടും.
2: നമ്മള് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ പോണം. അവരൊരുപാട് സ്നേഹിച്ചൊക്കെ വളർത്തി കല്യാണൊക്കെ വെച്ച് കൊടുത്ത് എങ്ങനെ കഴിഞ്ഞാൽ അവര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
0: നമ്മളുടെ സ്നേഹം അമ്മയും അച്ഛൻ എന്ന് പറയുമ്പോ ആ സ്നേഹം ഒരിക്കലും വിട്ടുപോകില്ലല്ലോ.
2: വിട്ടുപോകില്ല, പക്ഷെ നമ്മളെ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും?
0: അങ്ങനെ വിട്ട് പോകുന്നവരെ വിട്ട് വിടുക. അവര് വേണ്ട, അവര് വരണ്ടവരാണെങ്കിൽ അവര് തിരിച്ചു വരും, അല്ലെങ്കിൽ അത് പോയതാന്ന്
1: നമ്മൾ ഓർത്ത് അല്ലെങ്കിൽ
0: സങ്കടപ്പെടേണ്ട കാര്യം.
1: സങ്കടപ്പെട്ട് ഇരുന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ആ ഒരു സമാധാന അന്തരീക്ഷം കളയണോ? തീർച്ചയായിട്ടും. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുന്നതാണ് പുറം ലോകം കാണേണ്ടത്. അതെ, കാരണം നിങ്ങൾ രണ്ടുപേരും പൂർവാധികം സ്നേഹത്തോടു കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്ക. ഞങ്ങൾക്ക് വിഷമമില്ല എന്ന് കാണിച്ചു കൊടുക്കണം.
2: ബുദ്ധിമുട്ടില്ല.
0: എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നേ?
2: ചേട്ടനെ മീൻ കച്ചവടം ആയിരുന്നു. ആ സമയത്ത് പിന്നെ ആ കൊറോണ വന്ന കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നിർത്തി നിന്നുപോയി. പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫ്ലൈറ്റിലൊക്കെ വളരെ മോശമായിരുന്നു. പിന്നീട് ലോട്ടറിയുടേതായിട്ടാ പോണം. എനിക്ക് ഈ മഴയുടെ പ്രശ്നം വന്ന് പിന്നെ പോകാൻ പറ്റാണ്ടായി. അങ്ങനെ
0: ചെയ്യണ്ട,
2: ഞാൻ ജോലിക്ക് പോകണ്ട്, ഞാൻ വീട്ടിൽ പോകണ്ട ക്ലീനിങ്ങിനൊക്കെ.
1: അപ്പൊ എന്തായാലും നിങ്ങളെ രണ്ടുപേർക്കും ഉള്ള കാര്യങ്ങൾ നിങ്ങള് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ ബാക്കി എല്ലാ ദുഃഖങ്ങളും
0: നിങ്ങൾക്ക് വരേണ്ട സന്തോഷങ്ങളാണെങ്കിൽ അത്
1: വന്നു ചേർന്നോളൂ. ബാക്കിയുള്ള ജീവിതം നമ്മള് വെറുതെ എന്തിനാ?
2: എന്റെ മനസ്സിന് നല്ല ധൈര്യമുണ്ട്. ധൈര്യം ഇല്ലാത്ത ആളാണ്.
1: ധൈര്യം നമ്മള് കൊടുക്കണം.
0: ധൈര്യം എന്ന് പറയണത് നമ്മള് ഉണ്ടാക്കാൻ പറ്റില്ല, ഉള്ളിൽ നിന്ന് വരണം. അത് നമുക്ക് കൊടുക്കാം.
1: നമ്മള് തളർന്നാൽ നമുക്കേ പോവുള്ളൂ,
0: വേറെ ആർക്കും പോവില്ല. അപ്പൊ സന്തോഷത്തോടു കൂടി രണ്ടുപേരും ജീവിക്കൂ. ഏതാണ്
2: രാജീവം വിടരുമെന്നൊരു പാട്ടില്ലേ?
1: മനസ്സിലായി, നല്ലൊരു സോങ് ആണ്.
2: രണ്ടുപേരും കൂടിയാണോ?
1: ഞങ്ങൾ ആ പാട്ട് തങ്ങള് വെച്ചുതരും. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ.

0: രാജീവം വിടരുന്ന കണ്ണുകളാണോ സുജക് ചേച്ചിക്കുള്ളത്?
1: അതാണ് ആ ഇഷ്ടം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചാ പോരെ.
0: ഞങ്ങളോടുള്ള ഇഷ്ടം തന്നെ നിങ്ങൾ ചിന്തിച്ചാ മതി. ഏത് ചാനലാ? ഞങ്ങളുടെ ചാനൽ തന്നെയാണോ കേക്കണേ?
2: എല്ലാ ചാനലും ഇങ്ങനെ എല്ലാ പരിപാടിയും കേൾക്കും. ഇതും കേൾക്കും, മറ്റെല്ലാം മാറ്റി മാറ്റി കേൾക്കും. പാട്ടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോഴും ചേട്ടന്റെ റേഡിയോ കൂട്ടും. ടി വി അങ്ങനെ വെക്കാറില്ല.
0: ഞങ്ങളെങ്കിലും കൂട്ടിലുണ്ടല്ലോ എപ്പോഴും. അതല്ലോ
2: ഡ്രിങ്കാണ് കൂടുതലും കേൾക്കാറുള്ളത്.
1: ഓക്കെ, എന്തായാലും വളരെ സന്തോഷം വിളിച്ചാല്.
0: ഫുഡൊക്കെ കഴിച്ചില്ലേ?
2: ആ ഫുഡ് കഴിച്ചു. ഞങ്ങൾ കിടക്കണായിരുന്നു. അപ്പൊ ഞാനില്ല തുടങ്ങിയപ്പോ തൊട്ട് വിളിക്കാനുണ്ട്, പക്ഷെ കിട്ടാറില്ലായിരുന്നു.
1: എന്തായാലും രണ്ടുപേർക്കും ഇരുന്നിട്ട് ആ പാട്ട് ഒരുമിച്ച് കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് കേട്ടോ.
0: ശരി, അപ്പൊ ദേ വരുന്നു ബെൽറ്റ് മത്തായാലെ പാട്ട് കേട്ടോ.
2: താങ്ക് യു.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, രാജീവം വിടരും.

0: തിരിയാത്ത കൂട്ടമായി 107.5 ആകാശവാണി FM റെയിൻബോയിൽ
1: അരികെ
0: അരികെയിൽ ഞാൻ രശ്മിയും
1: ഞാൻ പ്രിയ.
0: നമ്മളോടൊപ്പം ഒരാളൂടെ ഉണ്ട്.
1: ഹലോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ആ നമസ്കാരം.
2: അരികെ എന്നുള്ള പരിപാടി ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്.
1: അത് ശരി. ഓക്കെ,
2: ഞാൻ ഇതിനു മുമ്പ് ഈ റെയിൻബോയുടെ പ്രണയത്തെല്ലാവും തീർത്തും കേൾക്കുന്ന ഒരാളായിരുന്നാലും വിളിക്കാറുണ്ട്. എല്ലാ ചിരിക്കട എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ട് സാധാ ചിരം. എല്ലാ പരിപാടികളും ഞാൻ ഇന്നും കേൾക്കും. അതായത് റെയിൻബോ, ഞാൻ എനിക്കൊരു കടയുണ്ടേ, ആ കടയില് എന്റെ റേഡിയോ ഉണ്ട്. ഞാൻ അത്ര റെയിൻബോ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ തുടക്കം മുതല് എന്റെ എല്ലാ പരിപാടികളും റെയിൻബോയിലേക്ക്
0: പേര് പറഞ്ഞില്ല.
2: ഞാൻ ഞാൻ എന്റെ പാട്ടുകളും അഴക്കാറുണ്ട്. ഞാൻ അത് വന്നിട്ടുണ്ട്. എനിക്ക്
0: പേരെന്തായിരുന്നു?
2: എന്നോട് ജബ്ബാർ ആല.
0: ജബ്ബാർ.
2: ഞാൻ എന്റെ ആ സ്വാഗതമൊച്ചിയിലെ പാട്ടൊക്കെ വിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നിലയമാണ്.
0: ഞങ്ങൾ ഇന്ന് സംസാരിച്ചത് കേട്ടായിരുന്നോ?
2: അതിനെ
0: കുറിച്ച് എന്താ പറയാനുള്ളത്?
2: പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ ഉമ്മ മരിച്ചിട്ട് രണ്ടു മൂന്ന് മാസമായി. ഉമ്മക്ക് സുഖമില്ലാണ്ട് കിടപ്പായിരുന്നേ. അപ്പൊ അത് ഇവിടെ വിഷമത്തിലൊക്കെ ഇരിക്കണേ.
0: വേറെ ആരുണ്ട് വീട്ടില്?
2: പ്രായമായി. ഉമ്മക്ക് 80 വയസ്സായി. കണ്ടിന് കാഴ്ചയൊന്നും ഉണ്ടായില്ല. മക്കളുണ്ട്, രണ്ടു പിള്ളേര് മക്കളുണ്ട്. ഒരു മമ്മ ദ്വാരം കഴിച്ചു. പിന്നെ ഭാര്യയുണ്ട്. അല്ലെങ്കിൽ ജോലി കൂലിപ്പണിയൊക്കെയാണ് ഞങ്ങൾക്ക്. എനിക്ക് ലോട്ട് കിട്ടുന്നു. ഞാൻ നിലയത്തിന് ഉണർത്തുന്നുണ്ട് അവിടെ.
1: അത് ശരി.
2: ഞാൻ നിലയത്തിന് എല്ലാവർക്കും അറിയാം. കാരണം എം ജി എ ക്വാർട്ടേഴ്സ് അല്ലേ. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും അറിയാം. മറ്റേ എല്ലാം സാറന്മാരെ എനിക്കറിയാം. പരിചയമുള്ള
0: ഞങ്ങളെ എല്ലാവരും അറിയാന്നാണ് പറയണേ.
2: എനിക്കറിയാം എല്ലാ സാറന്മാരെ എനിക്കറിയാം. പിന്നെ ഞാൻ അവിടെ വന്നിട്ടുണ്ട് എം ജി എ ക്വാർട്ടേഴ്സ്.
0: ഓക്കെ, അപ്പോ നമ്മള് സ്വീകരിക്കേണ്ടവയൊക്കെ സ്വീകരിച്ച് വിട്ടയക്കേണ്ടവയൊക്കെ വിട്ടയച്ച് നമുക്ക് മനസ്സിന് നല്ല സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ കൊടുക്കാം.
2: അപ്പൊ
0: ഇതുപോലെ ഇനിയും കേട്ടുമുട്ടാം എന്ന് വിചാരിക്കുന്നു.
2: ഏത് പാട്ടാണ്? അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നടനായിരുന്നു.
1: എനിക്ക്
2: വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം മരിച്ചപ്പോഴും ഞാൻ അങ്ങനെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ശവകുട്ടിയുടെ കണ്ടാളാ. അത്രയും ഇഷ്ടപ്പെട്ടൊരു നടനായിരുന്നു കലാഭവൻമണി.
0: നാടൻ പാട്ടാണ്
2: ഇഷ്ടം. നാടൻ പാട്ട് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇതും ഇഷ്ടമാണ്.
1: അപ്പൊ എന്തായാലും റെയിൻബോയിലെ വിളിച്ചതില് സന്തോഷം. പ്രോഗ്രാമൊക്കെ കേട്ട് അരികെ ഞങ്ങളുണ്ട് കേട്ടോ.
2: താങ്ക് യു.
1: ശരി. ഓക്കെ
2: ഓക്കെ. താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, സമയം 10 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ
1: അരികെ എന്നുള്ള പ്രോഗ്രാമിന്റെ സമയം ദാ ഇവിടെ ഇങ്ങനെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പം ഇപ്പോൾ ജബ്ബാർ ചോദിച്ച പാട്ടിലേക്ക് പോവാണ്. ഇതുപോലെ ഇനിയും വീണ്ടും അതുപോലെ കേൾക്കാം എന്ന്
1: പ്രതീക്ഷിക്കുന്നു.
0: എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഞാൻ രശ്മി.
1: ഞാൻ പ്രിയ.